നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 18, 2026 ജൂൺ 1 തിങ്കളാഴ്ച ദിവസം. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 58 മിനിറ്റും 32 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും നന്മകൾ നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: FM Rainbow 107.5 MHz. Musically yours.
1: News Rainbow.
2: നമസ്കാരം. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 42 സെക്കൻഡ്. റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്താൻ കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ സി ആർ പാട്ടീലും ജിതേന്ദ്ര സിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ കേരള സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. കണ്ണൂർ മട്ടന്നൂരിൽ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് പോയത്. മിൽമ പാലിന്റെ വിലവർദ്ധന ഇന്ന് പ്രാബല്യത്തിലാകും. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുക. ഇതിൽ 3.35 രൂപ ക്ഷീരകർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. തൃശൂർ പൂരം ഭാവിയിൽ കൂടുതൽ സുരക്ഷിതമായി നടത്താൻ ഒന്നിച്ച് പരിശ്രമിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇതിനാവശ്യമായ എല്ലാ സാങ്കേതിക മികവും ഒരുക്കണമെന്നും തൃശൂർ പൂരം എക്സിബിഷന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം 9 അർദ്ധരാത്രി ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്ത് 52 ദിവസത്തെ നിരോധനം 31 ജൂലൈ വരെ തുടരും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ക്യാമ്പയിന് കീഴിലെ യുവസംഘം പദ്ധതിക്ക് കോഴിക്കോട് IIMൽ തുടക്കമായി. IIM ജമ്മുവുമായി സഹകരിച്ചാണ് കേരളത്തിലെ 6ാം ഘട്ട വിനിമയ പരിപാടിക്ക് തുടക്കമായത്. കായികരംഗം. IPL ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റിന് കീഴടക്കിയാണ് ബംഗളൂരു തുടർച്ചയായ 2ാം തവണ കിരീടം സ്വന്തമാക്കിയത്.
1: ന്യൂസ് റെയിൻബോ. വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
3: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
3: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
4: തീർച്ചയായും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.

ആരാധന. മനസ്സും ശരീരവും ഏകാഗ്രമാകാൻ തെല്ലുനേരം ധ്യാനനിരത്തി.

0: ടൈം ചെക്ക് റേഡിയോ ടൈം. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 5 സെക്കൻഡും.
1: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ ബെഡ് കോഫി റെഡി.

ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ബെഡ് കോഫിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സുരേഷ് കാഞ്ഞിരക്കാട്ട് കടക്കുകയാണ് ആദ്യ ഭാഗത്തെ വിശേഷത്തിലേക്ക്. ഇത് ഒരു ചെറിയ കഥയാണ്, ഒരു സമയത്ത് ധാരാളം പ്രചാരം നേടിയ കഥയാണ്. ഒന്ന് കേട്ടു നോക്കിക്കോളൂ. ചിലപ്പോൾ എനിക്കാകെ മടുപ്പ് തോന്നും, എല്ലാം നിർത്താൻ തോന്നും. രോഗഭീതികളുടെ ആകുലതകൾ, ഭയങ്ങൾ, യുദ്ധങ്ങൾ, പിന്നെ കൊള്ള, അതിക്രമം, ഭീകരത, എൻ്റെ മുന്നോട്ടുള്ള കാഴ്ച തന്നെ ഇല്ലാതാകുന്നത് പോലെ തോന്നും. ഒടുവിൽ ഈ സാഹചര്യങ്ങളാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം എന്ന് സ്വയം വിശ്വസിപ്പിക്കാനുള്ള ശ്രമങ്ങളായി. ആ സമയത്താണ് 87 വയസ്സുള്ള ഒരു വൃദ്ധനെ ഞാൻ പരിചയപ്പെടാനിടയായത്. പോളിയോ ബാധിച്ച മനുഷ്യൻ.

മറ്റ് പല ഗുരുതരമായ രോഗങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ക്ഷണിക്കാതെ വന്ന അതിഥികളായി. യുദ്ധങ്ങളുടെ, ക്ഷാമങ്ങളുടെ ഇങ്ങനെയുള്ള കാലങ്ങളിലൂടെ എല്ലാം കടന്നു വന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. എന്നിട്ടും ജീവിതം എന്നത് ആ വ്യക്തിക്ക് ഒരു ആവേശമാണ്. ഈ സമയം, ഈ അവസ്ഥകൾ വളരെ വെല്ലുവിളികൾ നിറഞ്ഞതാവും നിങ്ങൾക്ക് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് അത്ഭുതം, പിന്നെ ഹേ ഒരിക്കലും ഇല്ല എന്ന് പതിഞ്ഞ സ്വരത്തിൽ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. എന്നിട്ട് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ തുടർന്നു. കണ്ണുകൾക്ക് മുന്നിൽ വരുന്നതും കാതുകളിലെത്തുന്നതുമായ വാർത്തകളിലൂടെ മാത്രം ലോകത്തെ അറിയുക, മനസ്സിലാക്കുക എന്ന സംഗതി ശരിയായ രീതിയല്ല എന്ന് ഞാൻ മുൻപേ മനസ്സിലാക്കി. പകരം എനിക്ക് ചുറ്റുമുള്ളവരിലൂടെ ലോകത്തെ കാണാനാണ് ഞാൻ ശ്രദ്ധിച്ചത്. പരസ്പരം എത്രമാത്രം സ്നേഹിക്കാം എന്ന തിരിച്ചറിവോടെയാണ് ഞാൻ ലോകത്തെ നോക്കിയത്. അതുകൊണ്ട് എനിക്ക് വേണ്ട വാർത്തകൾ, എൻ്റെ തലക്കെട്ടുകൾ, അവ ഞാൻ തന്നെ സൃഷ്ടിച്ചു. ഭർത്താവും ഭാര്യയും അകമഴിഞ്ഞ് സ്നേഹിക്കുന്നു, അവർ കുട്ടികളെ സ്നേഹിക്കുന്നു. സുഖമില്ലാതെ കിടക്കുന്ന വൃദ്ധയുടെ അരികിലേക്ക് എല്ലാ ജോലികളും മാറ്റിവെച്ച് മക്കളും പേരക്കുട്ടികളും എത്തുന്നു. വൃദ്ധൻ പുതിയൊരു സൗഹൃദം ഉണ്ടാക്കുന്നു. അവസാനത്തെ ഈ വാചകം എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, വൃദ്ധൻ പുതിയൊരു സൗഹൃദം ഉണ്ടാക്കുന്നു എന്ന്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ പുതിയൊരു ഉണർവ് വന്നതുപോലെ, ആശങ്കകൾ അകലുന്നതുപോലെ. യെസ് ഫ്രണ്ട്സ്, വാർത്തകൾ അറിയണ്ട, കേൾക്കണ്ട, വായിക്കണ്ട എന്നല്ല ഈ കഥ പറയുന്നത്. ഇതിനൊപ്പം തന്നെ മനസ്സിന് കുളിർമയുണ്ടാക്കുന്ന സംഗതികളെയും കണ്ടെത്താൻ നമ്മൾ തന്നെ പഠിക്കണം എന്നുകൂടി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. ക്ലിയർ അല്ലേ? ഓൾ റൈറ്റ് ദെൻ, ബെറ്റ് കോഫിയിൽ ആദ്യത്തെ മ്യൂസിക് ബ്രേക്ക്.

ഫൈവ് എനിമീസ് ഓഫ് പീസ് ഇൻഹാബിറ്റ് വിത്ത് അസ്: അവറിസ്, ആംബിഷൻ, എൻവി, ആംഗർ ആൻഡ് പ്രൈഡ്. ഇഫ് ദീസ് വേർ ടു ബി ബാനിഷ്ഡ്, വി ഷുഡ് ഇൻഫാലിബിളി എൻജോയ് പെർപെച്വൽ പീസ്. സമാധാനം എന്ന അവസ്ഥയുടെ 5 ശത്രുക്കൾ നമ്മുടെ ഒപ്പം വസിക്കുന്നുണ്ട്: അത്യാഗ്രഹം, അധികാരാസക്തി, അസൂയ, ദേഷ്യം, അഹങ്കാരം. ഇവരാണ് ആ 5 ആളുകൾ. ഇവയെ

പുറത്താക്കാൻ, ഇവയെ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ശാശ്വതമായ സമാധാനം ആസ്വദിക്കാൻ സാധിക്കും. ഇറ്റാലിയൻ നവോത്ഥാന കാലത്തെ പ്രമുഖ കവിയും മഹാനായ ഒരു ഹ്യൂമനിസ്റ്റുമായിരുന്ന പെട്രാർക്ക്, അദ്ദേഹം 14-ാം നൂറ്റാണ്ടിൽ പറഞ്ഞു വച്ചിരിക്കുന്നതാണ്. ഓക്കെ, പെട്രാർക്കിൻ്റെ ഗീതകങ്ങളുണ്ടല്ലോ, പ്രേമഗീതങ്ങളുടെ ഉദാത്ത മാതൃകകളായി കരുതപ്പെട്ടിരുന്നു ആ കാലഘട്ടത്തിൽ. ഷേക്സ്പിയറും ഇദ്ദേഹത്തിൻ്റെ രചനകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട്. പ്രശസ്തമായ ഏതാനും കൃതികൾ കേട്ടോളൂ: ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് വെർണക്കുലർ മാറ്റേഴ്സ്, ദ ട്രയംഫ്സ്, മൈ സീക്രട്ട് ബുക്ക്, ഓൺ ഫേമസ് മെൻ, ഓൺ ദ സോളിറ്ററി ലൈഫ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബെഡ് കോഫിയാണ്. ഇത് ബെഡ് കോഫിയുടെ 2-ാമത്തെ സെഗ്മെൻ്റ് ആയിരുന്നു. 3-ാമത്തെ സെഗ്മെൻറ്റ് വരുന്നതിന് മുൻപ് നമുക്ക് 2 പാട്ടുകൾ എൻജോയ് ചെയ്യാം. സ്റ്റേ ചെയ്യാം. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്. ഇത് 107.5 FM റെയിൻബോ. മ്യൂസിക്കലി യോസ്.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: കാഞ്ചി വലിക്കേണ്ടത്.

0: എപ്പോഴാണ് എന്ന് കൃത്യമായി അറിയില്ലെങ്കിൽ എത്ര ഉന്നമുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. വാട്ട് ഗുഡ് ഇസ് എയിം ഇഫ് യു ഡോണ്ട് നോ വെൻ ടു പുൾ ദ ട്രിഗർ. യെസ്, വിക്ടർ ഹ്യൂഗോ പറഞ്ഞതുപോലെ ലോകത്തിലെ ഏത് ആർമിയേക്കാളും ശക്തമായ ഒന്നുണ്ട്, പ്രയോഗിക്കേണ്ട കൃത്യസമയം എത്തിയ ആശയം. ആ സമയമാണ് നമ്മൾ അറിയേണ്ടത്. അതിന് ക്ഷമ വേണം, ക്ഷമയോടെ ചിന്തിക്കാൻ അറിയണം. തിരക്ക് പിടിച്ച് ഒരു തീരുമാനത്തിൽ എത്തരുത് എന്ന് പറയാറില്ലേ, അതിനെപ്പറ്റി ഒരു രസമുള്ള സംഭവം കൂടി കേട്ടോളൂ കേട്ടോ. ഇത് ബെഡ് കോഫിയുടെ മൂന്നാമത്തെ സെഗ്മെന്റ്. പ്രഗത്ഭ ഹോളിവുഡ് നടനായ ഗ്രിഗറി പെക്, ഇദ്ദേഹം പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന കാലം. ഒരിക്കൽ ഒരു എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സമയം പെക്കിനെ കൊണ്ടുപോകാനായിട്ട് ഒരു ലിമുസിൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലിമുസിൻ അറിയാമല്ലോ, ആ നല്ല നീളമുള്ള ആ ആഡംബര കാർ. ഗ്രിഗറി പെക്ക് കാറിനെടുത്ത് ചെന്നിട്ട് അതിൻ്റെ ഷോഫറോട് ഡ്രൈവറോട് പറഞ്ഞു, ആക്ച്വലി ഞാൻ ഇതുവരെ ഒരു ലിമുസിൻ ഓടിച്ചിട്ടില്ല, ഒന്ന് ഓടിച്ചാൽ കൊള്ളാമെന്നുണ്ട്, നിങ്ങളൊന്ന് ബാക്കിലിരിക്കാമോ. ഡ്രൈവർ വേഗം ഡോർ തുറന്നു കൊടുത്തു. പെക്ക് ഡ്രൈവിംഗ് സീറ്റിൽ കയറി, ഡ്രൈവർ പുറകിലും കയറി. ആ കാർ ആദ്യമായിട്ട് ഓടിക്കുകയാണല്ലോ ഗ്രിഗറി പെക്ക്. അതിൻ്റെ ഒരു പരിചയക്കുറവ് അദ്ദേഹത്തിൻ്റെ ഡ്രൈവിങ്ങിൽ നല്ലോണം ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടി ഓടിച്ചു പോയി 55 miles per hour സ്പീഡ് ലിമിറ്റുള്ള ഒരു ഏരിയയിലെത്തിയപ്പോൾ ഈ കാറിൻ്റെ വേഗത 70 miles per hour മേലെ പോയി. ഉടനെ തന്നെ ഒരു പോലീസുകാരൻ പ്രത്യക്ഷപ്പെട്ടു റോഡിൽ, വണ്ടി നിർത്താൻ സിഗ്നൽ കാണിച്ചുകൊണ്ട്. ഈ പോലീസുകാരൻ പുതിയൊരു റിക്രൂട്ട്മെൻ്റാണ്, ആദ്യമായിട്ട് ജോലിക്ക് വന്നിരിക്കുക. പുള്ളിക്കാരൻ കാറിനടുത്ത് നിന്ന് പോകണ്ടടാ, ഡ്രൈവിംഗ് സീറ്റിൽ ജനലക്ഷങ്ങളുടെ ആരാധനാപാത്രം ഇരിക്കുന്നു, ഗ്രിഗറി പെക്ക്. പുള്ളിക്കാരന് കുറച്ച് ടെൻഷനായി, ഇനി എന്ത് ചെയ്യുമെന്ന്. ഇദ്ദേഹത്തിൻ്റെ ഓട്ടോഗ്രാഫ് മേടിക്കണോ അതോ ടിക്കറ്റ് എഴുതി കൊടുക്കണോ എന്നുള്ള ടെൻഷനായി. എങ്കിലും ധൈര്യം വിടാതെ, മേ സിയോ ലൈസൻസ് എന്ന് വിനയത്തോടെ ചോദിച്ചു. പെക്ക് ലൈസൻസ് എടുത്ത് കാണിച്ചു. പോലീസുകാരൻ അപ്പോൾ ഉറപ്പിച്ചു, ഇത് ഗ്രിഗറി പെക്ക് തന്നെ, തനിക്ക് തെറ്റിയിട്ടില്ല. ഇദ്ദേഹം ചെന്ന് ഉടൻ തന്നെ തൻ്റെ സ്ക്വാഡിൻ്റെ കാറിലെ വാക്കി ടോക്കിയിൽ നിന്ന് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു. പറഞ്ഞത് ഇങ്ങനെയാണ്, സർ, ഞാനൊരു പ്രഗത്ഭനായ വ്യക്തിയെ ഓവർ സ്പീഡിങ്ങിന് പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ആ വ്യക്തി എത്രത്തോളം പ്രാധാന്യമുള്ള ആളാണെന്നാണ് അവിടെ നിന്ന് മറുചോദ്യം ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് വന്നത്. സ്റ്റേറ്റിൻ്റെ ഗവർണറേക്കാൾ പ്രധാനി എന്ന് പോലീസ്മാൻ. ഏ, അപ്പോൾ നമ്മുടെ പ്രസിഡൻ്റാണോ എന്ന് പരിഭ്രാന്തിയോടെ ചോദിച്ചു ഹെഡ് ക്വാർട്ടേഴ്സിലെ ഓഫീസർ. അതിലും പ്രധാനപ്പെട്ട ആളെന്നാണ് പോലീസുകാരൻ പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ട അപ്പുറത്തെ ഓഫീസറുടെ ബോധം പോയ പോലെയായി. ഇനി ആരപ്പാ എന്ന് ചിന്തിച്ച് സമനില വീണ്ടെടുത്ത് വീണ്ടും ചോദിച്ചു. ഇത്തവണ ഇത്തിരി ദേഷ്യത്തിലാണ് ചോദിച്ചു കേട്ടോ, ആരാന്ന് പറയണ്ടേ കൃത്യമായിട്ട്, ആരാണ് കാറിനകത്ത് എന്ന് ചോദിച്ചു. സർ, പിറകിലിരിക്കുന്ന ആരാണെന്ന് അറിയാൻ പറ്റുന്നില്ല, എന്നാൽ ലിമസിന് ഓടിക്കുന്നത് ഗ്രിഗറി പെക്കാണ്. അപ്പോൾ ബാക്കിൽ ആരായിരിക്കും, എനിക്ക് ഒരു രൂപവുമില്ല. കാര്യം അന്വേഷിക്കാതെ ചാടിക്കയറി ഒരു തീരുമാനം എടുക്കരുത് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. പെക്കിനോട് ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ കൃത്യമായ മറുപടി കിട്ടില്ലായിരുന്നോ പോലീസിന്? പകരം പുള്ളി കുറേ ഊഹാപോഹങ്ങളാണ്. എന്നുവെച്ച് അനാവശ്യമായി കൂടുതൽ സമയം എടുക്കുന്നതും ശരിയായ ഒരു കാര്യമല്ല കേട്ടോ. ഒരു ഉറപ്പിലെത്താനായിട്ട് കൂടുതൽ സമയം വെറുതെ എടുക്കുന്നതും ശരിയല്ല. ഈ ഒരു പ്രസ്താവന ഒന്ന് ശ്രദ്ധിച്ചോളൂ, ക്ഷമ അത്ഭുതങ്ങൾ കാണിക്കും. എന്നാൽ അലാസ്കയിലെ മഞ്ഞിൽ ഓറഞ്ച് തോട്ടമുണ്ടാക്കാൻ വിത്ത് നട്ട് ക്ഷമയോടെ കാത്തിരുന്നിട്ട് എന്ത് കാര്യം? സംഗതി മനസ്സിലായില്ലേ? ക്ഷമയോടെ കാത്തിരിക്കണം, ഒപ്പം വിവേകവും ഉണ്ടായിരിക്കണം.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ൽ ബെഡ് കോഫി.

0: You are listening to Rainbow FM 110.5, musically yours.
1: ഹൃദയത്തിനെ പറ്റി കൗതുകകരമായ ഒരു വസ്തുതയുണ്ട്. മൃദുലമായ ഹൃദയത്തിനാണ് കരുത്ത്. കഠിനമായ ഹൃദയം യഥാർത്ഥത്തിൽ ദുർബലമാണ്. തോന്നുന്നുണ്ടോ അങ്ങനെ? ഓക്കെ, നമുക്ക് ബെഡ് കോഫി പറയുന്ന ഈ കഥയൊന്ന് കേട്ടു നോക്കാം ലാസ്റ്റ് സെഗ്മെന്റിൽ. ഗ്രാമവാസിയായ ഒരു ചെറുപ്പക്കാരൻ ടോം, പുള്ളിക്കാരനാണ് നമ്മുടെ കഥയിലെ നായകൻ. വലിയ ദേഷ്യക്കാരനാണ് ആള്, മുൻകോപി. ചെറിയൊരു പ്രകോപനം മതി വല്ലാതെ അങ്ങ് പ്രതികരിച്ച് കളയും, ഓവർ റിയാക്ട് ചെയ്യും. അച്ഛനും അമ്മയും ഉപദേശിച്ചും ശാസിച്ചും മടുത്തു. ടോമിൻ്റെ സ്വഭാവത്തിൽ മാത്രം ഒരു വ്യത്യാസവും വന്നില്ല. അവസാനം അവർ ടോമിനെ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ജ്ഞാനിയായ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് അയച്ചു. നല്ല അറിവുള്ള, കൃത്യമായ ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളാണെങ്കിലും വളരെ പ്രത്യേകതകളുള്ള സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. സാധാരണ നമുക്ക് പരിചയമുള്ള രീതികളിലൊന്നുമല്ല ആ വ്യക്തി ഉപദേശങ്ങൾ നൽകിയിരുന്നത്. പറയാൻ എളുപ്പത്തിനായിട്ട് നമുക്ക് അദ്ദേഹത്തെ എന്താ വിളിക്കാം, ഗുരു എന്നെ വിളിച്ചാലോ? ഓക്കെ, അപ്പോൾ ടോം ഗുരുവിൻ്റെ വീട്ടിൽ ചെന്നു. ആളെ കണ്ട വഴിയെ ഗുരു പറഞ്ഞത് ഇങ്ങോട്ട് കയറണ്ട, പുറത്തേക്ക് വെക്കോ എന്നാണ്. ടോം അമ്പരന്നു പോയി. അദ്ദേഹം വീണ്ടും പറഞ്ഞു, നിന്നോട് പോകാൻ തന്നെയാണ് പറഞ്ഞത്, പോയി രണ്ടു കുട്ട കളിമണ്ണ് എടുത്തിട്ട് വാ. ടോമിൻ്റെ അമ്പരപ്പ് വീണ്ടും കൂടി. ആ, എന്തായാലും പറഞ്ഞത് ചെയ്തേക്കാം, വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണെന്നാണ് കേട്ടിരിക്കുന്നത്, എന്താ പറയുക ചെയ്യുക എന്നൊന്നും പ്രവചിക്കാൻ പറ്റില്ല. ടോം നേരെ പോയി കളിമണ്ണ് സംഘടിപ്പിച്ച് തിരികെ എത്തി. അപ്പോൾ ഗുരു എന്താ പറഞ്ഞത്? ആ കളിമണ്ണിൽ ഒരു ഭാഗം ഉപയോഗിച്ച് നല്ല ഒരു പാത്രം ഉണ്ടാക്കാൻ. ആക്ച്വലി തൻ്റെ ക്ഷിപ്രകോപത്തിൻ്റെ പ്രശ്നം മാറണം എന്ന് ടോമിനും അല്പം ആഗ്രഹമുണ്ടായിരുന്നു. ഗുരു ഈ പറയുന്നതൊക്കെ ചികിത്സയുടെ ഭാഗമായിരിക്കും, അച്ഛനും അമ്മയും ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ കരുതി ടോം. അതുകൊണ്ട് വലിയ ഉത്സാഹത്തിൽ പുള്ളിക്കാരൻ ഭംഗിയുള്ള ഒരു പാത്രം ഉണ്ടാക്കിയെടുത്തു. ഇനി പാത്രമുണ്ടാക്കുന്ന പ്രക്രിയ വഴി ക്ഷമ പഠിപ്പിക്കാനാണോ ഗുരു ഉദ്ദേശിച്ചത് എന്ന് സംശയിച്ചു. എന്തോ ആവട്ടെ എന്ന് വിചാരിച്ച് പാത്രം ചൂളയിലിട്ട് ഉറപ്പുള്ളതാക്കി. പിന്നെ ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുചെന്നു. മനോഹരമായ ഈ പാത്രം ഉണ്ടാക്കിയെടുത്തപ്പോൾ തന്നെ തൻ്റെ മുൻകോപത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം എവിടെയോ പോയ പോലെ തോന്നിയിരുന്നു ടോമിന്. ഏതായാലും ഗുരുവിന് വലിയ ഇഷ്ടമായി ടോം ഉണ്ടാക്കിയ പാത്രം. കൊള്ളാം, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗുരു അകത്ത് നിന്നും ഒരു ചുറ്റിക എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു ടോമിന്. ഈ ചുറ്റി കൊണ്ടേ ആ പാത്രം കൊടക്കേ. ഗുരുവിൻ്റെ ഈ ആവശ്യം ടോമിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല.

എന്തിനത് നശിപ്പിക്കുന്നേ? അങ്ങക്ക് ഇഷ്ടമായില്ലേ? ടോം ചോദിച്ചു. ഗുരുവിൻ്റെ മറുപടി പഴയ ആവശ്യം തന്നെയായിരുന്നു, ചുറ്റിക കൊണ്ടടിച്ച് പാത്രം തകർക്കാൻ. അപ്പോൾ ടോമിലെ ക്ഷിപ്രകോപി തല ഉയർത്തി, പണം വിടർത്തി ആടി എന്ന് പറയുകയായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഗുരുവിൻ്റെ കയ്യിൽ നിന്നും ആ ചുറ്റിക തട്ടിപ്പറിച്ച് അവൻ പാത്രം അടിച്ച് തകർത്ത് തവിട് പൊടിയാക്കി. ഇനി നോക്ക്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് തകർത്തപ്പോൾ സന്തോഷമായില്ലേ നിങ്ങൾക്ക്? സങ്കടവും ദേഷ്യവും ഇടകലർന്ന സ്വരത്തിൽ ടോം പറഞ്ഞു. ഗുരുപക്ഷെ ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല. പുള്ളിക്കാരൻ മുറിവിട്ട് പുറത്തുപോയി. അല്പസമയം കഴിഞ്ഞ് ബാക്കിയുണ്ടായിരുന്ന കളിമണ്ണുണ്ടല്ലോ, അത് എടുത്തുകൊണ്ട് വന്നു. ഇനിയും പാത്രം ഉണ്ടാക്കിച്ചിട്ട് തകർക്കാൻ പറയാനാണോ? നടക്കില്ല കേട്ടോ. ടോമിൻ്റെ ദേഷ്യം വീണ്ടും ആളിക്കത്തി. താൻ പാത്രമൊന്നും ഉണ്ടാക്കണ്ട, ഈ കളിമണ്ണിലെ ആ ചുറ്റിക കൊണ്ടൊന്ന് അടിച്ചാൽ മതി എന്നായിരുന്നു പ്രത്യേക സ്വഭാവക്കാരനായ ആ ഗുരു പറഞ്ഞത്. ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ടോം ആഞ്ഞൊരടിയടിച്ചു. കളിമണ്ണിൽ വലിയൊരു ചതവുണ്ടായി, ഒരു മാർക്ക്. ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന ടോമിനടുത്തേക്ക് ഗുരു ആദ്യം പൊട്ടിച്ച പാത്രത്തിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ, അതെല്ലാം പെറുക്കിക്കൊണ്ടുവന്ന് കാണിച്ചു. ഇത് കണ്ടോ, നിന്റെ ഹൃദയം ഇതുപോലെയാണ്. നിന്റെ വിചാരം ഇങ്ങനെ ഹൃദയം കഠിനമാക്കി വച്ചില്ലെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങളെയൊന്നും നേരിടാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ടാണ് നിന്റെ സ്വഭാവത്തിൽ മുൻകോപവും അക്രമവും ഒക്കെ കയറിക്കൂടിയിരിക്കുന്നത്. ഈ സ്വഭാവം ആളുകളെയും അകറ്റും നിന്നിൽ നിന്ന്. വലിയൊരു പ്രതിസന്ധി വരുമ്പോൾ പെട്ടെന്ന് തകർന്നു പോവുകയും ചെയ്യും ഈ പാത്രം പോലെ. യഥാർത്ഥത്തിൽ നിന്റെ ഹൃദയത്തിൻ്റെ കാഠിന്യം നിന്നെ കൂടുതൽ ദുർബലനാക്കുകയാണ് ചെയ്യുന്നത്. ഇനി നീ ഇപ്പോൾ അടിച്ച് പാടുണ്ടാക്കിയ ഈ കളിമണ്ണൊന്ന് നോക്കൂ, തീർച്ചയായും അതിൽ ചതവ് സംഭവിച്ചിട്ടുണ്ട്. മൃദുലമായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ പഴയ രൂപത്തിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. മൃദുവായ ഒരു ഹൃദയവും ഇതുപോലെ തന്നെയാണ്. ബുദ്ധിമുട്ടുകളെയും വേദനകളെയും ഉൾക്കൊള്ളാൻ കഴിയും അതിന്. ഒരിക്കലും തകർന്നു പോകില്ല. എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് കരുതി വീണ്ടും തിരിച്ചു വരും. പിന്നെ ഈ മൃദുലമായ ഹൃദയമുണ്ടല്ലോ, സ്നേഹിക്കും, ക്ഷമിക്കും, മൃദുവായ വാക്കുകൾ മാത്രം ഉപയോഗിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യം പറഞ്ഞ പ്രസ്താവനയെ സമർത്ഥിക്കുന്നുണ്ട് ഗുരു, അല്ലേ? അത് ടോമിനോട് മാത്രമല്ല, നമ്മളോട് എല്ലാവരോടുമായിട്ടാണ് അദ്ദേഹം പറഞ്ഞു തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കാര്യം മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് നിർത്തിയാലോ ഇന്നത്തേക്ക്? ഓക്കെ, വീണ്ടും ബെഡ് കോഫിയിൽ നമുക്ക് നാളെ രാവിലെ മീറ്റ് ചെയ്യാം. ബൈ ഫോർ നൗ ബഡീസ്, ആൻഡ് വിഷ് യു ഓൾ എ ഫാന്റാസ്റ്റിക് ഡേ. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ട്.

അതിരുകളില്ലാത്ത ആകാശം പോലെ, അണമുറിയാത്ത ധാര പോലെ, സംഗീതത്തിന്റെ തേൻമഴ പൊഴിച്ചുകൊണ്ട് റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ഈ പ്രോഗ്രാം ഹൈലൈറ്റ്സിന് ശേഷം കേൾക്കാം നിത്യഹരിത സുന്ദരഗാനങ്ങളുടെ സുവർണ ലോകം. പോഞ്ഞാശ്ശേരി ചെമ്പാരത്തുകുന്ന് സ്വദേശിനി ഹസീബ ഷമീർ തെരഞ്ഞെടുത്ത ഇഷ്ടഗാനങ്ങളാണ് ഇന്ന് സ്വാഗതം കൊച്ചിയിൽ. യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ യാത്രാവിശേഷങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള തത്സമയ ഫോണിൻ പരിപാടി സവാരി ടൈം എത്തുന്ന നേരം രാവിലെ 8:30. രാവിലെ 10 വാട്സപ്പ്, പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വാട്സപ്പ് മുഖേന ഇഷ്ടമുള്ള പാട്ടുകൾ ആവശ്യപ്പെടാവുന്ന ഓൺ ഡിമാൻഡ് പ്രോഗ്രാം. ഉച്ചയ്ക്ക് 12 യുവർ ചോയ്സ്, 2:15 നോൺ സ്റ്റോപ്പ് റെയിൻബോ, വൈകിട്ട് 5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്, രാത്രി 8 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ മാത്രം കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി ഇസൈ ടെൻട്രൽ, 9 ശ്രുതിലയം, 11 ഹിന്ദിയിൽ വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി എന്നും എന്നെന്നും ശ്രോതാക്കൾക്കൊപ്പം റെയിൻബോ എഫ് എം കൊച്ചി 107.5.

0: സ്വാഗതം
1: സ്വാഗതം
0: സ്വാഗതം കൊച്ചി.

അതെ, ആ തിരുമുറ്റത്തേക്ക് എത്തുവാൻ ഒരു മോഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അത് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല, ശരിയല്ലേ? ജൂൺ മാസത്തിലെ മഴ നനഞ്ഞ പ്രഭാതം, ഇന്ന് ജൂൺ 1-ാം തീയതി. ശ്രോതാക്കൾ, അവരുടെ മനസ്സുകൾ ഒന്ന് പിറകിലേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുപോകാമോ? ആ ഓർമ്മകളിലേക്ക്. അന്നും ഇതുപോലൊരു ജൂൺ 1-ാം തീയതിയായിരുന്നു. പുതിയ ഉടുപ്പും തോൾ സഞ്ചിയുമായി പുതിയ ലോകത്തിലേക്ക് നമ്മളൊക്കെ ആദ്യമായി പിച്ചവെച്ച ആ ദിവസം. വിദ്യാലയത്തിലേക്ക് ആദ്യമായി പോകുമ്പോൾ ചിലർക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. എന്നാൽ ചിലരാണെങ്കിൽ കരഞ്ഞും തുടങ്ങുന്നു, ഇല്ലേ? ജീവിതത്തിൽ ഒരു പുതിയ അനുഭവത്തിന് ഇവിടെയാണ് തുടക്കം. കളിപ്പാട്ടങ്ങളുടെയും ബലൂണുകളുടെയും ഇടയിൽ നിന്ന് വിദ്യാലയമുറ്റത്തേക്ക് പിച്ചവയ്ക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സന്തോഷം പകരുന്ന കുറച്ച് ഗാനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവ് പോഞ്ഞാശ്ശേരി ചെമ്പാരത്തുകുന്നുള്ള ഹസീബ ഷബീർ നമുക്കായി എഴുതി അയച്ചു നൽകിയിരിക്കുന്നത്. ഈ പാട്ടുകൾക്കൊപ്പം പ്രിയരോടൊപ്പം കൂടെ ഞാനും നിങ്ങളുടെ സ്വന്തം ജലീൽ.

യൂസഫ് അലി കേച്ചേരി, ജി ദേവരാജൻ ടീമിന്റെ ഗാനമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുന്നു. ലാവ എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രനും സംഘവുമാണ് ഈ ഒരു ഗാനം പാടിയിരുന്നത്. പ്രിയരെ, ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണല്ലേ. ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ അവസാന ഗാനം ഏതാണെന്ന് പറയുവാൻ ശ്രോതാക്കൾക്ക് ഇതാ ഒരു അവസരം. ക്ലൂ പറയട്ടെ, ഇതാ ഈ ഗാനം സത്യൻ, പ്രേം നസീർ, ശാരദ തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ചിത്രത്തിൽ നിന്നാണ്. ഇനി രണ്ടാമത്തെ ക്ലൂ, നമ്മുടെ തൊടിയിലൊക്കെ ഇങ്ങനെ ചാടിയോടി കളിക്കുന്ന ഒരു ജീവിയുണ്ടല്ലോ, അതെ നമ്മുടെ അണ്ണാൻ. അവനെ കുറിച്ചൊരു കുട്ടി പാടുന്ന രീതിയിലാണ് ഈ ഗാനം. ഇനി മൂന്നാമത്തെ ക്ലൂ എന്ന് പറയുന്നത്, ഈ ഗാനം എഴുതിയിരിക്കുന്നത് വയലാർ രാമവർമ്മയാണ്. ഇനി ഒരു ക്ലൂ കൂടി നൽകുകയാണ്, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിത്രം സംവിധാനം ചെയ്തത് കുഞ്ചാക്കോയാണ്. എന്തായാലും ക്ലൂ ഒരുപാട് ധാരാളമായി പോയി എന്ന് തോന്നുന്നു. എങ്കിൽ ഉത്തരങ്ങൾ വേഗമയച്ചോളും, നമുക്കിനി ഒരു പാട്ടിലേക്ക് പോകാം. കടത്തുകാരൻ എന്ന ചിത്രത്തിൽ KP ഉദയഭാനുവും ലതാ രാജുവും ചേർന്ന് പാടുന്നു. വയലാറിന്റെ വരികൾക്ക് MS ബാബുരാജിന്റെ സംഗീതം.

ആദ്യമായി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ പാവകളും കളിക്കോപ്പുകളും മാറ്റിവെച്ച് അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് അവർ നടന്നെത്തുകയാണ്. വീട്ടിലെ സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ നിന്നും പുറം ലോകത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു ഭയവും ആശങ്കയും കൗതുകവും അവർക്കൊപ്പമുണ്ടാവും. പപ്പയും മമ്മിയും അല്ലാട്ടോ ഇനി അധ്യാപകരാണ് അവരുടെ രാപ്പകലുകളെ ധന്യമാക്കുന്നത്. വീട്ടിലെ കാര്യങ്ങളായിരിക്കും അപ്പോഴും അവരുടെ മനസ്സിൽ നിറയുന്നത്.

ഇനിയും പുഴ ഒഴുകുമെന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ, മാധുരി, ആൻറ്റോ, ലതാരാജു എന്നിവർ ചേർന്ന് പാടിയ പാട്ടാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടത്. ഇനി സുപ്രഭാതം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. മാധുരിയും ലതാരാജുവും ചേർന്ന് പാടിയ ഗാനം. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം.

കുഞ്ഞു മനസ്സുകളുടെ ലോകം എന്നും നിറങ്ങളാലും സ്വപ്നങ്ങളാലും സന്തോഷങ്ങളാലും നിറഞ്ഞതാണ്. കിളിക്കൊഞ്ചലും കളിക്കൊഞ്ചലും നിറഞ്ഞ അവരുടെ ലോകത്ത് പാട്ടും നൃത്തവും കളികളും എന്നും കൂട്ടായിട്ടുണ്ടാകും എന്നതിന് നമ്മുടെ ജീവിതം തന്നെ സാക്ഷിയല്ലേ? ആദ്യമായി വിദ്യാലയത്തിലേക്ക് പോകുന്ന ഓരോ കുഞ്ഞും അങ്ങനെയാണ്. സ്നേഹദീപം എന്ന ചിത്രത്തിൽ പി ഭാസ്കറിന്റെ വരികൾക്ക് എം ബി ശ്രീനിവാസൻ സംഗീതം നൽകിയ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നു ലതാ രാജു.

അത്ഭുത ലോകത്തിലൂടെ സഞ്ചരിക്കാൻ എല്ലാ കുട്ടികളും ഇഷ്ടപ്പെടുന്നു. ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനം കിട്ടിയെത്തുന്ന ആ കുഞ്ഞ് അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിമാരും ഒക്കെ പറഞ്ഞു തന്ന ആ മായാലോകത്തിലായിരിക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഭാവനയ്ക്ക് അതിരുകളില്ല. ഒരു പൊൻ തോണിയിലേറി പാലാഴിയിലേക്കൊരു യാത്ര, എന്ത് രസാണല്ലേ. വയലാറിന്റെ വരികൾക്ക് ശങ്കർ ഗണേഷ് സംഗീതം നൽകി. യേശുദാസും ലതാ രാജുവും ചേർന്ന് പാടിയ ഗാനം ചിത്രം ചക്രവാകം.

0: പോകാൻ വഴിയേത്?
1: ആറ് കടലിന് പടിഞ്ഞാറ്. ഒന്നാം കടലിൽ പത്തിപ്പാമ്പ്, രണ്ടാം കടലിൽ നാഗരാജാവ്,
0: അയ്യോ,
1: മൂന്നാം കടലിൽ കടൽക്കിഴവൻ, പിന്നെ നാലാം കടലിൽ ഭൂതത്താൻ,
0: അയ്യോ, അഞ്ചാം കടലിൽ.

0: പ്രിയരെ, ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ വാർത്തകൾക്ക് ശേഷം 7:25 7:35 മുതൽ തുടർന്ന് കേൾക്കാം. സ്വാഗതം കൊച്ചി.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലീഗുമായി

0: ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ന്യൂഡൽഹിയിൽ. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിൽ സ്കൂളുകൾ ഇന്ന് തുറക്കുന്നു. സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വിരാട് കോഹ്ലിയുടെ അപരാജിത അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിൽ ഐ പി എൽ കിരീടം നിലനിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സുരക്ഷ, കണക്ടിവിറ്റി എന്നിവ ഉൾപ്പെടെ മ്യാൻമറും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരവും നാഗരികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. ഓങ് ലെയ്ങ് ഇന്നലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മ്യാൻമർ പ്രസിഡന്റ് നാളെ മുംബൈ സന്ദർശിക്കും. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനിക ക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യും. പ്രചാരണം ഒരു മാസം നീണ്ടുനിൽക്കും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രചാരണ പരിപാടി. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ സി ആർ പാട്ടീലും ജിതേന്ദ്രസിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് ബിൻ പോർട്ടലും നാളെ ഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. ജൽ സഞ്ജയ്, ജൻ ഭാഗിദാരി, ക്യാച്ച് ദ റെയിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ നിർണയത്തിനും നിരീക്ഷണത്തിനുമായി ഉപഗ്രഹ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ ജലശക്തി മന്ത്രാലയവും ISRO തമ്മിൽ ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവയ്ക്കും. 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുവരികയാണെന്ന് CBSE. പോർട്ടലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ സർക്കാർ ഏജൻസികൾ, IIT എന്നിവിടങ്ങളിൽ നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി. സുരക്ഷാ വീഴ്ചകൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും തിരിച്ചറിഞ്ഞവ പരിഹരിച്ചതായും CBSE അറിയിച്ചു. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ ഇന്ന് തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞ എടുക്കും. സൈബർ ഭീഷണികളെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം നൽകുന്നതിനായി കേരള പോലീസിന്റെ സൈബർ ഡോം വിഭാഗമാണ് പരിപാടി നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സംസ്ഥാനതല പ്രവേശനോത്സവം രാവിലെ 9:30 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിക്കും. ജില്ലാ അടിസ്ഥാനത്തിലുള്ള പ്രവേശനോത്സവങ്ങളും ഇതോടൊപ്പം നടക്കും. 3 ലക്ഷത്തോളം കുട്ടികൾ സംസ്ഥാനത്ത് ഉടനീളമുള്ള സ്കൂളുകളിലായി ഇന്ന് 1 ക്ലാസ് പഠനം ആരംഭിക്കും എന്നാണ് കണക്കുകൂട്ടുന്നത്. സ്കൂളുകളുടെ പരിസരങ്ങളിലും പ്രധാന കവലകളിലും രാവിലെ 7 മുതൽ 10 വരെയും വൈകിട്ട് 3 മുതൽ 5 വരെയും അധിക പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ടിപ്പർ ലോറികൾ ഓടിക്കുന്നതിന് നിരോധനമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്.
0: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട ED അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലും മാഹിയിലും വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിലും

0: ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അതേസമയം കേരളത്തിൽ ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ഇന്ന് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ സമ്മേളനം നാളെ പുനരാരംഭിക്കും. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFിൽ നിന്ന് മുഹമ്മദ് മുഹ്സിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. പട്ടാമ്പി MLA ആയ മുഹ്സിൻ CPI പ്രതിനിധിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. 2026 IPL ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. ഇന്നലെ രാത്രി അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ 5 വിക്കറ്റിനാണ് നിലവിലെ ചാമ്പ്യന്മാരായ ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
1: ആവേശം വാരിവിതറിയ മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ വെടിക്കെട്ട് അർദ്ധസെഞ്ചുറിയുടെ കരുത്തിലായിരുന്നു ബംഗളൂരുവിന്റെ തുടർ കിരീട നേട്ടം. വിരാട് കോഹ്ലി 42 പന്തിൽ നിന്ന് 3 സിക്സറുകളും 9 ഫോറുകളും അടക്കം 75 റൺസോടെ പുറത്താകാതെ നിന്ന് ടീമിനെ വിജയ സോപാനത്തിലേക്ക് നയിക്കുകയായിരുന്നു. വെങ്കടേഷ് അയ്യർ 16 പന്തിൽ നിന്ന് 32 റൺസ് എടുത്ത് മികച്ച പിന്തുണ നൽകി. അർദ്ധ സെഞ്ചുറി നേടിയ വാഷിംഗ്ടൺ സുന്ദറിന്റെ 50 നോട്ട് ഔട്ട് പോരാട്ടമാണ് ഗുജറാത്തിന് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. കിരീട നേട്ടത്തിൽ RCB ബൌളേഴ്സും നിർണായകമായ പങ്കുവഹിച്ചു. റാസിക് സലാം 3 വിക്കറ്റും ഭുവനേശ്വർ കുമാർ, ജോഷ് ഹേസൽവുഡ് എന്നിവർ 2 വിക്കറ്റുകൾ വീതവും വീഴ്ത്തി.
0: ഏകഭാരതം ശ്രേഷ്ഠഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്ന് 33 യുവപ്രതിനിധികൾ കോഴിക്കോട് IIMൽ എത്തി. ഇന്ന് IIM കോഴിക്കോട് ക്യാമ്പസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്യും. കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക് ലോർ ആർട്ട് ഗാലറിയും കൈത്തറി മ്യൂസിയവും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന ഡാറ്റാ സെന്ററിന്റെയും ഫോറിൻ ലാംഗ്വേജ് സെന്ററിന്റെയും ഉദ്ഘാടനവും ഗവർണർ നിർവഹിക്കും. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് പുതുക്കിയ പാൽ വില ഇന്ന് പ്രാബല്യത്തിൽ വരും. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുന്നത്. ഇതിൽ 3.35 രൂപ കർഷകർക്ക് ലഭിക്കുമെന്ന് മിൽമ അറിയിച്ചിരുന്നു. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നേതൃത്വം നൽകുന്ന പശ്ചിമബംഗാൾ മന്ത്രിസഭ വിപുലീകരിക്കുന്നു. 35 പുതിയ മന്ത്രിമാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. ഇന്ന് രാവിലെ 11 മണിക്ക് ലോക്ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. ഇതോടെ സംസ്ഥാന മന്ത്രിസഭയുടെ ആകെ അംഗസംഖ്യ 41 ഉയരും. ഹിമാചൽ പ്രദേശിലെ 4 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 3 എണ്ണവും നേടി BJP. ധർമ്മശാല, സോളൻ, മാണ്ഡി എന്നിവിടങ്ങളിൽ പാർട്ടി വൻ വിജയം നേടി. പാലമ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ കോൺഗ്രസ് പാർട്ടി നേടി. ശ്രീബുദ്ധന്റെ പ്രധാന ശിഷ്യന്മാരായ അർഹദ് സാരിപുത്രന്റെയും അർഹദ് മഹാമൊഗല്ലാനന്റെയും തിരുശേഷിപ്പുകൾ മംഗോളിയൻ തലസ്ഥാനമായ ഉലാൻബാത്തറിലുള്ള മഠത്തിൽ ആചാരപൂർവ്വം പ്രതിഷ്ഠിച്ചു. ഈ വർഷത്തെ ബുദ്ധപൂർണിമ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ ചടങ്ങുകൾ നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ്ങുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ 2-ാം പതിപ്പ് ഇന്ന് ന്യൂഡൽഹി. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിൽ സ്കൂളുകൾ ഇന്ന് തുറക്കുന്നു. സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വിരാട് കോഹ്ലിയുടെ അപരാജിത സെഞ്ചുറിയുടെ അർദ്ധസെഞ്ചുറിയുടെ കരുത്തിൽ IPL കിരീടം നിലനിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: വിദ്യാലയങ്ങൾ തുറക്കുന്ന ദിനത്തിൽ തന്നെ കുട്ടികളുടെ പാട്ടുകളായതിന്റെ സന്തോഷമൊക്കെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 35 സെക്കൻഡും ആയിരിക്കുകയാണ്. പോഞ്ഞാശ്ശേരി ചെമ്പാരത്തുകുന്ന് സ്വദേശിനി ഹസീബ ഷമീർ തെരഞ്ഞെടുത്ത ഇഷ്ടഗാനങ്ങളുമായി സ്വാഗതം കുറിച്ചിയുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറേ പേര് ഇങ്ങനെ കേട്ടിട്ടുണ്ടായില്ല എന്ന് തോന്നുന്നു. അപ്പം എന്നാലും ഒന്നുകൂടി ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്. ആദ്യത്തെ ക്ലൂ എന്ന് പറയുന്നത് സത്യൻ, പ്രേം നസീർ, ശാരദ തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച സിനിമയാണിത്. ഇനി രണ്ടാമത്തെ ക്ലൂ, നമ്മുടെ തുടിയിലൊക്കെ ചാടിയോടി കളിക്കുന്ന ഒരു ജീവിയുണ്ടല്ലോ, അത് വേറൊന്നല്ല നമ്മുടെ അണ്ണൻ, അവനെക്കുറിച്ചൊരു കുട്ടി പാടുന്ന രീതിയിലാണ് ഈ ഗാനം. ഇനി മൂന്നാമത്തെ ക്ലൂ എന്ന് പറയുന്നത് ഈ ഗാനം എഴുതിയിരിക്കുന്നത് വയലാർ രാമവർമ്മയാണ്. ഇനി അവസാനത്തെ ക്ലൂ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിത്രം സംവിധാനം ചെയ്തത് കുഞ്ചാക്കോയാണ്. എന്തായാലും ക്ലൂ ഒരുപാട് തന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ ഉത്തരങ്ങൾ അയച്ചോളൂ. ഫേസ്ബുക്ക് പേജിലെ ആ ഒരു കമൻസിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ പാട്ടുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പുതിയ ഒരു ദിവസം, അതായത് ജൂൺ മാസത്തിലെ ആദ്യത്തെ ദിവസം, സ്കൂൾ തുറക്കുന്ന ദിവസം, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമ്മുടെ ഫേസ്ബുക്ക് പേജിലെ കമൻറ്റുകളിൽ നിറയുന്നുണ്ട്. ഒരുപാട് പേര് അവരുടെ പഴയകാല ഓർമ്മകളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന നേരം കൂടിയാണ്. 7 മണി കഴിഞ്ഞ് 36 മിനിറ്റും 49 സെക്കൻഡും. മധുരം തിരുമധുരം എന്ന ചിത്രത്തിന് വേണ്ടി ഡോക്ടർ ബാലകൃഷ്ണന്റെ വരികൾക്ക് എ.ടി. ഉമ്മർ സംഗീതം നൽകിയ ഗാനം ഇനി യേശുദാസും എസ്. ജാനകിയും ചേർന്ന് ഈ ഗാനം പാടുന്നു. അമ്പിളി അമ്മാവനും നക്ഷത്രങ്ങളും നമുക്ക് ആകാശഗോളങ്ങളാണെങ്കിൽ ഒരു കുഞ്ഞിന് അങ്ങനെയല്ല. അവരുടെ ഭാവനയ്ക്ക് അതിരുകളില്ല. അവരോടൊപ്പം സംസാരിക്കുന്നവർ, പ്രത്യേകിച്ച് അധ്യാപകർ, ഇതുപോലെ കഥകളിലൂടെയും ഗാനങ്ങളിലൂടെയും കുഞ്ഞു മനസ്സുകളെ പുതിയ പുതിയ ഭാവനാ ചക്രവാളങ്ങളിലേക്ക് നയിക്കേണ്ടതുണ്ട്.
1: നടുവൊടിഞ്ഞൊരു മുല്ലാക്ക, മാനത്തെ മുല്ലാക്ക, പഞ്ചമിചന്ദ്രൻ വടിയും കുത്തി കടവത്തേക്ക് തപ്പിത്തപ്പി നടക്കുമ്പം കടവേദാ?
2: അറിയില്ല.
1: പടിഞ്ഞാറേക്കടൽ

മനോഹരിയും യേശുദാസും ചേർന്ന് പാടിയ ഗാനമാണ് കേട്ടത്. മധുരം തിരുമധുരം എന്ന ചിത്രത്തിലേത്. 7:41 നമ്മൾ കടന്നിരിക്കുകയാണ്. മഹാകവി കുമാരനാശാന്റെ വരികൾക്ക് LPR വർമ്മ സംഗീതം നൽകി AP കോമളയും രേണുകയും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ഉള്ളതും മതി. പൂമ്പാറ്റകൾ പാറിക്കളിക്കുന്നത് കണ്ടിട്ട് കുഞ്ഞിനൊരു അത്ഭുതം. പൂക്കളാണ് പറന്ന് പറന്ന് പോകുന്നതെന്ന കരുതുന്ന കുഞ്ഞിനെ അമ്മ ഒരു ദൈവസങ്കല്പത്തിന്റെ പുതിയ പാഠങ്ങളാണ് പകർന്നു നൽകുന്നത്. ഉയരങ്ങൾ സ്വപ്നം കാണുന്ന കുരുന്നുകൾക്ക് സ്വാഗതവുമായി ഓരോ വിദ്യാലയവും ഒരുങ്ങി നിൽക്കുന്നു. അവിടേക്ക് പോകുന്ന അമ്മയും കുഞ്ഞും ഇതാ ഈ പാട്ടിലൂടെ.

സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റും 20 സെക്കൻഡും ആയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് സ്വാഗതം കുറിച്ചിലേക്ക് പാട്ടുകളെല്ലാം എഴുതി അയച്ച് നൽകിയിരിക്കുന്നത് ഹസീബ ഷമീറാണ്.

0: പോഞ്ഞാശ്ശേരി ചെമ്പാരത്തുകുന്ന് സ്വദേശിനിയാണ്. എന്തായാലും പ്രിയപ്പെട്ട ശ്രോതാവിനുമായി സംസാരിക്കേണ്ട സമയമായിരിക്കുകയാണ്. അതിനുമുമ്പ് ശ്രോതാവിൻ്റെ ആ ഒരു കത്തിലേക്ക് ഞാൻ പോവുകയാണ്. എന്നും രാവിലെ 6 മണി മുതൽ റേഡിയോ സ്ഥിരമായി കേൾക്കുന്ന ശ്രോതാക്കളാണ് ഞങ്ങൾ. വീട്ടിലെ അടുക്കളയിലാണ് റേഡിയോ വെച്ചിരിക്കുന്നത്. ചെറുപ്പത്തിൽ റേഡിയോ കേൾക്കുന്നത് കുറവായിരുന്നുവെങ്കിലും വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് സ്ഥിരമായി കേൾക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞാനും ഒരു സ്ഥിരം ശ്രോതാവായി മാറി. ഈ കത്ത് സ്വാഗതം ഉച്ചയിലേക്ക് അയക്കുന്നത് ഈ പ്രോഗ്രാമിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മച്ചിക്ക് വേണ്ടിയാണ്. ആളുടെ പേര് നബീസ എന്നാണ്. ഉമ്മച്ചിക്ക് ഏറെ ഇഷ്ടപ്പെട്ട കുറച്ച് ഗാനങ്ങൾ സെലക്ട് ചെയ്ത് അയക്കുന്നു. അധികം കേൾക്കാത്ത പാട്ടുകൾ ആയി അയക്കാനും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ജൂൺ 1 സ്കൂൾ തുറക്കുകയാണല്ലോ. ഈ അവസരത്തിൽ കുറച്ച് കുട്ടിപ്പാട്ടുകളാണ് അയക്കുന്നത്. ഈ പാട്ടുകൾ സ്കൂൾ തുറക്കുന്ന ജൂൺ 1 അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസമോ പ്രക്ഷേപണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ഹസീബ ഷമീർ, ചെമ്പാരത്തുകുന്ന്, പോഞ്ഞാശ്ശേരി. എന്തായാലും പ്രിയപ്പെട്ട ശ്രോതാവ് ദാ നമ്മുടെ കൂടെ ഇപ്പോൾ കൂടെയുണ്ട്. നമുക്ക് നേരെ വിശേഷങ്ങൾ ചോദിക്കാം. ഹലോ,
1: നമസ്കാരം.
0: എന്തുണ്ട്?

അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസമോ പ്രക്ഷേപണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ഹസീബ ഷമീർ, ചെമ്പാരത്തുകുന്ന്, പോഞ്ഞാശ്ശേരി. എന്തായാലും പ്രിയപ്പെട്ട ശ്രോതാവ് ഇതാ നമ്മുടെ കൂടെ ഇപ്പോൾ കൂടെയുണ്ട്. നമുക്ക് നേരെ വിശേഷങ്ങൾ ചോദിക്കാം. ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നു. എന്തായാലും പാട്ട് കേട്ടതിന്റെ ഒരു സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണോ? ആഹാ, അപ്പൊ ആദ്യത്തെ ദിവസം അതിന്റേതായ തിരക്കുകളൊക്കെ ഉണ്ടാവും. അവരൊക്കെ എവിടെയാണ്? അടുത്ത സ്കൂളിലൊക്കെ തന്നെയാണോ പഠിക്കണേ? ആണോ? ഏത് സ്കൂളിലാണ് പഠിക്കണേ? ഓക്കെ, അപ്പൊ രണ്ട് സ്കൂളുകളായിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ അവരൊക്കെ ഒരുക്കുന്നതിന്റെ തിരക്കിനിടയിലാണ് പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പാട്ടൊക്കെ ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് അയക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു അധികം കേൾക്കാത്ത പാട്ടുകൾ എന്ന് പലരും പറയുന്നുണ്ട്. അപ്പൊ ഇന്നലെ ആ ഒരു അഭിനന്ദനങ്ങളെല്ലാം കൈമാറുന്നു. അപ്പോ ഉമ്മിച്ചക്ക് ഇഷ്ടപ്പെട്ട പാടുന്ന ഒരാളവിടെ ഉണ്ടോ? ഹലോ, ആ ഒന്ന് കൊടുത്തേ, സംസാരിക്കാൻ പറ്റുമോ ഒന്ന് വെച്ച്? ആ ഹലോ ഹലോ, നമസ്കാരം. ഉമ്മിച്ചിയുടെ പേരെന്താണ്? നബീസ. അപ്പൊ ഉമ്മിച്ചിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ഉമ്മിച്ചിയുടെ ആ പഴയ കുട്ടിക്കാലൊക്കെ ഒന്ന് പറഞ്ഞേ. സ്കൂളിൽ പോയ ഓർമ്മകളൊക്കെ എന്തെങ്കിലും കണ്ടി ഒന്ന് പറഞ്ഞേ, എങ്ങനെയായിരുന്നു? അപ്പൊ സ്കൂളിലൊക്കെ, സ്കൂള് അടുത്ത സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്? വീടിനടുത്തുള്ള സ്കൂളിലാണ് പഠിച്ചേ? ആ ഹാ ഹാ, ഓക്കെ. അപ്പൊ നടന്നൊക്കെയാണോ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നേ? ആ, ഒരുപാട് ദൂരമുണ്ടോ വീട്ടിൽ നിന്ന്? ആ ഹാ ഹാ, ഓക്കെ. അപ്പൊ പഴയ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. റേഡിയോ ആണ് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടല്ലേ? റേഡിയോ ആണ് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ട്. ആ ഹാ ഹാ, ഓക്കെ. അപ്പൊ അന്ന് സ്കൂളിൽ പഠിച്ച സമയത്ത് എന്തെങ്കിലും ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? മഴയത്തൊക്കെ പോയ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? ആഹാ, എങ്ങനെ കൂട്ടുകാരികളൊപ്പം മഴയത്തൊക്കെ കൊടയൊക്കെ ചൂടി ഒരുമിച്ച് അങ്ങനെയൊക്കെയല്ലേ പോയത്? അന്ന് നനഞ്ഞു പോയാലും അതിനൊരു പ്രത്യേക ഒരു സുഖമുണ്ടല്ലേ. ഇപ്പോഴാണ് കുട്ടികൾക്ക് മൂന്നും നാലും ജോഡി യൂണിഫോം ഒക്കെ ഉണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു, ആ അപ്പൊ നടന്നു പോണേന്റെ ആ ഒരു സംഭവമൊക്കെ ഉണ്ട്. ബാഗില്ല. അപ്പൊ പിന്നെ എങ്ങനെ ഈ പുസ്തകങ്ങളൊക്കെ എങ്ങനെയാണ് കയ്യിൽ പിടിക്കോ? ആ അപ്പൊ മഴ നനഞ്ഞ എന്ത് ചെയ്യും? കൊടയുണ്ടാവും എന്നാലും. ആ രണ്ടു പേര് ഒരു കൊടയിലൊക്കെ ചൂടിയാ പോണം. അപ്പൊ എന്തായാലും നനയും, അതോറപ്പാണ്. തല മാത്രം നനയില്ല, അതാണ്. ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ ഒരു സന്തോഷം മനസ്സില്. ഓക്കെ, അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. നല്ല പാട്ടുകളൊക്കെ എഴുതി അയച്ചാലും സന്തോഷം അറിയിക്കുന്നു. അപ്പൊ എല്ലാ അഭിനന്ദനങ്ങളും കൈമാറുന്നു. അപ്പൊ എന്തായാലും ഉമ്മിച്ചീനെ അറിയുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് കൊടുക്കാം. അപ്പൊ ഒത്തിരി സന്തോഷം. ഓക്കെ, യെസ്. 7 മണി കഴിഞ്ഞ് 49 മിനിറ്റും 46 സെക്കൻഡും ആയിരിക്കുകയാണ്. എന്തായാലും പാട്ടുകൾ തുടരുകയാണ്. നമുക്കിനൊരു പാട്ടിലേക്ക് പോയാലോ? ലതാ രാജുവും അഞ്ജലി എല്ലാവരും ചേർന്ന് പാടിയ പാട്ടിലേക്ക്.

ഡോക്ടർ പവിത്രന്റെ വരികൾക്ക് എ ടി ഉമ്മർ സംഗീതം നൽകിയ ഒരു ഗാനം എസ് ജാനകിയും ലതാ രാജുവും കെ സി വർഗീസും കൂടി പാടുന്നു. ഈ ഗാനത്തിൽ വിടർന്നു വരുന്നത് അമ്മയും അച്ഛനും കുഞ്ഞും ചേർന്ന ഒരു മലർക്കിളി കുടുംബത്തിന്റെ നേർചിത്രമാണ്. ആദ്യമായി സ്കൂളിലെത്തുന്ന ഉണ്ണികൾ ആദ്യം ഓർക്കുന്നത് സ്വന്തം വീട്ടിലെ ആ ഒരു അന്തരീക്ഷമല്ലേ. മറ്റു കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ആദ്യ ദിവസം അവർക്ക് അപരിചിതരാണ്. വിമ്മി വിമ്മി കരയുന്ന കുഞ്ഞുങ്ങളാണ് ഇന്നേ ദിവസം ഒന്നാം സ്റ്റാൻഡേർഡിൽ കൂടുതലായും കാണാനാവുന്നത്. ശരിയല്ലേ?

7 മണി കഴിഞ്ഞ് 57 മിനിറ്റും 7 സെക്കൻഡുമായിരിക്കുകയാണ്. ഇന്ന് June 1st സ്കൂൾ തുറക്കുന്ന ആദ്യത്തെ ദിവസമാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതിയിൽ ഒത്തിരി സന്തോഷം. ഓർമ്മകൾ പലതും നമ്മളെ പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകില്ലേ? ചില പാട്ടുകൾ നമ്മൾ അറിയാതെ ആ പഴയ കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാറില്ലേ? പഴയ കാലത്തിലെ ആ സ്കൂൾ കാലത്തിലേക്ക്, ഒരു കുടയിൽ 2-3 പേര് ചേർന്ന് ഒരുമിച്ച് പോകുന്ന ആ കാലം. നനഞ്ഞ ഉടുപ്പുമായി ക്ലാസ്സിൽ കയറിയതും പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഒരുമിച്ച് കഴിക്കുന്നതും പരസ്പരം കറികൾ കൈമാറിയും പങ്കുവെച്ചും ആ സ്നേഹം പങ്കുവെച്ച ആ നാളുകളെല്ലാം ഈ നിമിഷം മനസ്സിലേക്ക് ഓടിവരുന്നു. ഉച്ചയ്ക്ക് ചോറ്റുപാത്രം കഴുകാൻ പോയ നേരത്ത് പെയ്യുന്ന തോരാത്ത മഴയ്ക്ക് സ്കൂൾ വരാന്തയിൽ നിന്ന് ഓടുകളിൽ നിന്ന് പെയ്തിറങ്ങുന്ന ആ മഴ കൊണ്ട് ചോറ്റുപാത്രം കഴുകിയ ആ ഓർമ്മകൾ, അങ്ങനെ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. 7 മണി കഴിഞ്ഞ 58 മിനിറ്റും 8 സെക്കൻഡുമായിരിക്കുകയാണ്. കമുകറ പുരുഷോത്തമൻ സ്നേഹദീപം എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനമാണ് അടുത്തത്. പി ഭാസ്കറിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് MB ശ്രീനിവാസൻ.

ശ്രീകുമാരൻ തമ്പി എഴുതിയ പ്രശസ്തമായ ഒരു ഗാനമാണ് അടുത്തത്. ജി ദേവരാജന്റെ സംഗീതത്തിൽ ലതാ രാജു പാടുന്നു. ചിത്രം സേതുബന്ധനം. സ്വാർത്ഥതയില്ലാത്ത കുഞ്ഞുങ്ങളുടെ മനസ്സുകൾ ഭൂമിയിലെ ദേവാലയങ്ങളാണ്. അവരുടെ കൊഞ്ചലുകൾ മണിനാദം പോലെയും പുഞ്ചിരി പൂക്കളുടെ സുഗന്ധം പോലെയും പുലരിയുടെ നിർമ്മല പ്രകാശം പോലെയുമാണ്. ക്ഷമയുടെ മഹത്വം, സത്യത്തിന്റെ പ്രകാശം ഇവയൊക്കെ നിറഞ്ഞ ദേവാലയങ്ങളിൽ സ്നേഹമാണ് ഏക വിഗ്രഹം. ആ വിശുദ്ധ

സമയം 8 മണി കഴിഞ്ഞ് 4 മിനിറ്റും 38 സെക്കൻഡും ആയിരിക്കുകയാണ്. പ്രിയരെ, നമുക്ക് ഈ ഒരു പാട്ടിലേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. രേണുക പാടിയ ഗാനമാണ് പൂമ്പാറ്റ എന്ന ചിത്രത്തിന് വേണ്ടി. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

സമയം 8 മണി കഴിഞ്ഞത് 11 മിനിറ്റ് ആയിരിക്കും. പ്രിയരെ, നമ്മൾ കാത്തിരുന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ള സമയമായി. ഇന്നത്തെ സ്വാഗതം ഉച്ചയിൽ അവസാനം.

ഗാനം ഏതാണെന്ന് സൂചനയും കൂടെ കണ്ടെത്താൻ ഞാൻ പറഞ്ഞിരുന്നു. അതിനുത്തരം ഇതാ, വയലാറിന്റെ ഗാനരചനയിൽ വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയ ഈ ഗാനം ജിക്കിയും ലതാ രാജുവും ചേർന്ന് പാടിയിരിക്കുന്നു. ഇത്തിരി പൂവാലൻ അണ്ണാർ കണ്ണ എന്ന് തുടങ്ങുന്ന ഇണപ്രാവുകൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇത്. ശരിയുത്തരം അയച്ചിട്ടുണ്ടായിരുന്നത്, ഏറ്റവും ആദ്യം അയച്ചിട്ടുണ്ടായിരുന്നത് ജിഷ ജോൺസൺ ആയിരുന്നു, പിന്നീട് ഉഷ വാസുദേവൻ, മാഗി ജോർജ്, പി ഡി ജോസഫ്, കുമാരി വിശ്വനാഥൻ, ഗംഗാധരൻ കെ സി, ബീനാരാജ്, ഐസക് ചാക്കോ, തോമസ് ചെതലാൻ, സുഭാഷ് പെരുമ്പളം, മനോജ്, ബിന്ദു, അതുപോലെ തന്നെ വിജയൻ സി കെ, ഇവരെല്ലാം കൃത്യമായി ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിയരെ, ഇന്നത്തെ സ്വാതം കൊച്ചിയുടെ സമയം ദാ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് സ്കൂൾ തുറക്കുന്ന ആ ദിനമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ പ്രഭാതം കുട്ടികളെക്കാൾ കൂടുതൽ സന്തോഷവും നൊമ്പരവും സമ്മാനിച്ചത് മുതിർന്നവർക്കായിരിക്കും. കാരണം ഇന്ന് രാവിലെ സ്കൂൾ ബസ്സുകൾ റോഡിലൂടെ കടന്നു പോയപ്പോഴും യൂണിഫോം ധരിച്ച് പുസ്തക ബാഗുമായി നടന്നു പോകുന്ന കുട്ടികളെ കണ്ടപ്പോഴും നമ്മളിൽ പലരുടെയും മനസ്സറിയാതെ വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടാകും. മഴ നനഞ്ഞ ജൂൺ മാസത്തിലെ ആ സ്കൂൾ തുറപ്പുകൾ, പുതുപുസ്തകങ്ങളുടെ മണം, അച്ഛനോ അമ്മയോ കൈപിടിച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോയ ആ പ്രഭാതങ്ങൾ, ഏറെ നാളുകൾക്ക് ശേഷം കൂട്ടുകാരെ കാണുന്ന സന്തോഷം, പുതിയ ക്ലാസ്, പുതിയ ടീച്ചർ, പുതിയ ബെഞ്ച്, ഒപ്പം പുതിയ സ്വപ്നങ്ങളും. ഇന്നത്തെ സാധനങ്ങളിലേക്ക് നമുക്കായി ഗാനങ്ങളെല്ലാം എഴുതി അയച്ചു തന്ന പ്രിയപ്പെട്ട ശ്രോതാവ് ഹസീബ ഷമീർ ആയിരുന്നു. സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കി അവതരിപ്പിച്ച് പ്രിയരോടൊപ്പം ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ജലീൽ.

0: ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും
2: ദേഷ്യപ്പെടുമായിരുന്നു.
1: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘാർ മുഫ്ത് ബിജ്ലി യോജന.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Blast your mornings with blistering music. Savari time.

ഈ പാട്ടിലെ സന്തോഷം പോലെ ഇതാ ഒരു ദിവസം വന്നെത്തിയിരിക്കുകയാണ്. എല്ലായിടത്തും കളിച്ചിരികളും കരച്ചിലുകളും ഒക്കെ നിറഞ്ഞൊരു ദിവസം. ജൂൺ 1st, സമയം 8 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിരിക്കാണ്. ഇത് സവാരി ടൈമിന്റെ നേരമാണ്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജലീൽ. മഴത്തുള്ളികൾ ഭൂമിയെ തഴുകുന്ന പുതുമയുടെ സുഗന്ധം നിറഞ്ഞ മറ്റൊരു ജൂൺ പ്രഭാതത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അല്ലെ. എന്തായാലും സവാരി ടൈം കേൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക്. അപ്പൊ നിങ്ങളുടെ യാത്രാ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് വിളിക്കാം. 0484 242 8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇപ്പൊ ഇന്ന് ജൂൺ 1st സ്കൂൾ തുറക്കുന്ന ആദ്യത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പഴയകാല സ്കൂൾ ഓർമ്മകളും ഇന്നത്തെ പ്രോഗ്രാമിലൂടെ പങ്കുവയ്ക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു പ്രഭാതം സാധാരണ ഒരു പ്രഭാതമാണോ? അല്ല, ആയിരക്കണക്കിന് കുഞ്ഞു സ്വപ്നങ്ങൾ, പുതിയൊരു യാത്ര ആരംഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. വേനലവധിയുടെ സന്തോഷങ്ങൾ അവസാനിപ്പിച്ച് പുതിയ പുസ്തകങ്ങളും പുതിയ പ്രതീക്ഷകളും പുതിയ ലക്ഷ്യങ്ങളുമായി കുട്ടികൾ വീണ്ടും സ്കൂൾ മുറ്റങ്ങളിലേക്ക് തിരിച്ചെത്തുന്ന ദിവസമാണ് ഇന്ന് ജൂൺ 1st. ഇന്ന് രാവിലെ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഈ പറയുന്നത് പുറത്ത് ഇപ്പോൾ യാത്രയിലാവുന്നവരുടെ കാര്യമുണ്ടോ പറഞ്ഞത്, നിറയെ സ്കൂൾ ബസ്സുകൾ അല്ലെ. 2 മാസമായിട്ട് കാണാത്ത ആ സ്കൂൾ ബസ്സുകളെ നിരത്തിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ കൈപിടിച്ച് നടക്കുന്ന കുഞ്ഞുങ്ങൾ, പുതിയ യൂണിഫോമിന്റെ തിളക്കം, മഴയെ വകവയ്ക്കാതെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുടെ മുഖത്തെ ആ ഒരു ആവേശം, ആ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മളിൽ പലരുടെയും മനസ്സ് അറിയാതെ സ്വന്തം സ്കൂൾ കാലത്തേക്ക് ഒന്ന് തിരിച്ചു പോയിട്ടുണ്ടാവും അല്ലെ. ഉറപ്പായിട്ടും പോയിട്ടുണ്ടാവും. ആ ഒരു പുതിയ പുസ്തകങ്ങളുടെ ആ ഒരു പ്രത്യേക മണം, അതുപോലെ തന്നെ പുസ്തകങ്ങൾക്ക് കവറൊട്ടിച്ച് പേരെഴുതിയ ആ നിമിഷങ്ങൾ, മാത്രമല്ല പുതിയ ക്ലാസ്സിൽ ആദ്യ ദിവസം ആരുടെ കൂടെ ഇരിക്കുമെന്ന ആ ഒരു ആകാംക്ഷ, വേനലവധിക്ക് ശേഷം കൂട്ടുകാരെ വീണ്ടും കണ്ടുമുട്ടുന്ന ആ ഒരു സന്തോഷം, അതുപോലെ തന്നെ ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ക്ലാസ് മുറി മുഴുവൻ നിറഞ്ഞിരുന്ന ആ ചിരികളും കളികളും.

ജീവിതം എത്ര മുന്നോട്ട് പോയാലും മറക്കാനാവാത്ത ചില ഓർമ്മകളാണ് അതെല്ലാം. അപ്പൊ അന്ന് നമ്മൾ വലുതാകാൻ ആഗ്രഹിച്ചിരുന്നു, എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലം അതായിരുന്നുവെന്ന് നമുക്ക് തോന്നും. വലിയ ഉത്തരവാദിത്തങ്ങളോ തിരക്കുകളോ ഇല്ലാതെ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ സന്തോഷം കണ്ടെത്തിയിരുന്ന ആ ദിവസങ്ങൾ. ഇന്ന് ആദ്യമായി സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും പുതിയ ക്ലാസ്സിലേക്കും പുതിയ സ്വപ്നങ്ങളിലേക്കും കാലെടുത്ത് വെക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. എന്തായാലും അവരുടെ ആ ഈ ഒരു അധ്യയന വർഷം അറിവും സൗഹൃദവും സന്തോഷവും വിജയങ്ങളും കൊണ്ട് സമ്പന്നമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ സ്കൂൾ തുറപ്പിന്റെ ഓർമ്മകൾ മനസ്സിലേറ്റി മഴയുടെ സംഗീതവും പ്രഭാതത്തിന്റെ ഉന്മേഷവും ഒപ്പം കൂട്ടി എന്തായാലും 10 മണിവരെ കുറെ നല്ല പാട്ടുകളും നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങളും ഒക്കെ കേൾക്കാനായിട്ട് ഞാൻ ദാ ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് സവാരി ടൈം, നമ്മുടെ ടൈം.

ഈ പാട്ടിന്റെ ബീജം എപ്പോ കേട്ടാലും ചില ഓർമ്മകൾ മനസ്സിലേക്ക് വരും ഇല്ലേ? അങ്ങനെ കുറെ കുറെ ഓർമ്മകളൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾക്കൊപ്പം ആ ഓർമ്മകളും പങ്കുവെക്കാനായിട്ട് വിളിക്കാം. നിങ്ങളുടെ കോൾസിന് വേണ്ടി ഞാൻ ദാ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ നമ്പർ മറക്കണ്ട, 0484 242 8101 എന്ന നമ്പറിലേക്ക്.

0: സമയം 8 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആ 17 സെക്കൻഡും ആയിരിക്കാണ്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരാളെ ജോയിൻ ചെയ്യുന്ന ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഇതാരാണ്?
1: എന്റെ പേര് ജോഷി എന്നാണ്.
0: ജോഷി ചേട്ടൻ, എവിടുന്ന് വിളിക്കണേ?
1: ഞാനിപ്പോ
0: യാത്രയിലാണ്. കുമ്പളത്ത് നിന്ന് എങ്ങോട്ടേക്കാണ് യാത്ര?
1: ആണോ,
0: സ്കൂള് തുറക്കണേന്റെ ആ ഒരു തിരക്കൊക്കെ ഉണ്ടോ റോഡില്?
1: റോഡില് ഇപ്പൊ ഈ ഹൈവേയില് കുഴപ്പമില്ല, വെണ്ണല വഴിയാണ് പോകുന്നത്. അപ്പൊ അവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും.
0: ആ വെണ്ണല വഴി, നമ്മുടെ പാലച്ചോട് വഴി അങ്ങനെയാണ് പോണത്? ഞാൻ എപ്പോഴും ആ വഴി പോകുമ്പോ പോകുന്നത്. അപ്പൊ നമുക്ക് ആ ഈ പറഞ്ഞ പാലാരോടത്ത് ആ ബ്ലോക്കൊക്കെ ഒഴിവാക്കി പോകാൻ പറ്റുന്ന ഒരു റൂട്ടാണത്. പക്ഷെ എല്ലാവരും ഇപ്പൊ ആ റൂട്ടിൽ പോകണമായിരുന്നു. ചില ദിവസങ്ങളിൽ നല്ല പണി കിട്ടാറുണ്ട് അവിടെ ഇടക്ക് വെച്ചിട്ട്. ഓക്കെ, കാക്കനാട് എവിടേക്കാണ് യാത്ര? കാക്കനാട് ഏത് ഭാഗത്തൊക്കെയാണ്? ആ ഓക്കെ, അപ്പൊ പിന്നെ എളുപ്പമായല്ലോ, നമുക്ക് നേരെ ഈ പറഞ്ഞ പോലെ സെപ്സിന്റെ സൈഡിൽ നിന്ന് കേറാലോ. ആ ഈച്ചമുക്ക് ജംഗ്ഷനിൽ ഒന്ന് കേറാം. അപ്പൊ എന്തായാലും നല്ല പെട്ടെന്ന് എത്താൻ പറ്റുന്ന സ്ഥലമാണ്. ഓക്കെ, എന്താ ചെയ്യണേ, വർക്ക് എന്താണ്? ആണോ, സെപ്സിലാണോ? അപ്പൊ ഇന്ന് സ്കൂൾ തുറക്കുകയാണ്. അപ്പൊ ചേട്ടന് നമ്മുടെ പഴയകാല സ്കൂൾ ഓർമ്മകൾ പങ്കുവെക്കാനായിട്ട് എന്താണ് ഉള്ളത്?
1: എന്റെയൊക്കെ അനുഭവം എന്ന് പറഞ്ഞാല്, ഇന്നത്തെ കാലഘട്ടങ്ങളില് നമുക്ക് ഇതുപോലെ ഒരു ബസ് സൗകര്യങ്ങളോ ലോക്കൽ സ്കൂളിലും കൂടുതലുള്ളത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ദിവസം പോകുമ്പോ പുതിയ ബാഗ്, പുതിയ കൊടി, പുതിയ ഒരു സ്ലേറ്റും ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല, ഒരു പെൻസിലും ഉണ്ടാവും. അപ്പൊ നമ്മളെ ആകാംക്ഷ എന്ന് വെച്ചാല് മറ്റുമ്പോ ചിലപ്പോ കളറുള്ള, ചിലപ്പോ വെട്ട് കളറ്. അപ്പൊ നമ്മൾക്കുന്നത് അത് പിറ്റേ ദിവസം വയ്ക്കണം എന്നുള്ളതാണ് നമ്മളിലേക്ക് പോകുന്നത്.
0: ഓക്കെ ചേട്ടനിപ്പം വണ്ടി പാർക്ക് ചെയ്തിട്ടാണോ സംസാരിക്കണേ? എനിക്ക് എന്തൊരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. കുഴപ്പമില്ല, സംസാരിച്ചോളൂ.
1: അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ചെറുപ്പത്തിനെ ചിന്തിക്കണം. പിന്നെ അത് കൂടുതലായി പിന്നെ ആരെയും പരിചയമില്ല,
0: കറക്റ്റ് അറിയാം.
1: അപ്പൊ പിന്നെ ആരെങ്കിലും അമ്മ അല്ലെങ്കിൽ അപ്പനെ, അപ്പൊ ആ ലെവലിലാണ് അന്നത്തെ കാലഘട്ടം പോകുന്നത്.
0: ഓക്കെ, ഏത് സ്കൂളിലാണ് പഠിച്ചത്? സ്കൂളായിരുന്നു
1: സെന്റ് മേരീസ് യു കെ സ്കൂൾ, കുമ്പളം.
0: കുമ്പളം,
1: കുമ്പളം സെന്റ് മേരീസ് യു കെ സ്കൂൾ.
0: ഈ വർഷം ഏതായിരുന്നു, ഏത് വർഷമായിരുന്നു, ഓർക്കുന്നുണ്ടോ? അത് ഇച്ചിരി പ്രശ്നമല്ലേ. ഇപ്പൊ എത്ര വർഷം ഏകദേശം ഇയർ ഓർക്കണെങ്കിലും? എന്തായാലും നല്ല രസമാണ്. കാരണം വെച്ചാല് അന്ന് ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ സ്കൂൾ ബസ് ഒന്നും ഇല്ലാതെ എല്ലാവരും നടന്നാ പോണേ. ഇപ്പൊ സ്കൂൾ വിട്ടിട്ടാണെങ്കിലും സംസാരിക്കാനും അല്ലേ ഏറ്റവും കൂടുതല് ഈ പറഞ്ഞ പോലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സംസാരമാണ് മൊത്തത്തിലുള്ളത്.
1: ടീച്ചറൊക്കെ അഞ്ചാം ക്ലാസ്, ആറാം ക്ലാസ്, ഏഴാം ക്ലാസ് ചേരുമ്പോൾ സാമ്പത്തികമായിട്ട് ഉയർത്തി ഇല്ലാത്തവർക്ക് ഒരു രക്ഷയില്ല. കുട്ടി തന്നെ ആറ് അങ്ങോട്ട്
0: എന്തായാലും ഒത്തിരി സന്തോഷം ഈ ഒരു ഓർമ്മകളൊക്കെ പങ്കുവച്ചില്ല. അപ്പൊ നമുക്ക് ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത് പ്രോഗ്രാമിലൂടെ?
1: ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് പോകുന്ന കുട്ടികളൊക്കെ എല്ലാവരും ഈ മൊത്തം സേഫ് ആയിട്ട് നല്ല സ്നേഹത്തില് അധികം പേടിപ്പെടാതെ ഇരുന്ന് പഠിച്ച് നല്ല കുട്ടികളായിട്ട് തിരിച്ചു വരണം. അധ്യാപകരും നല്ല രീതിയിൽ വരണം, ഒരു അപകടത്തിലും വരുത്തരുത് എന്ന ഒരു പ്രാർത്ഥനയോടുകൂടിയ നല്ലൊരു പാട്ട്.
0: ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു നമ്മുടെ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ സ്കൂൾ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും

0: അപ്പൊ സ്നേഹിതരെ വിളിച്ചോളൂ 0484242801 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് നിങ്ങളെ യാത്രാവിശേഷങ്ങളും ഒപ്പം നമ്മുടെ സ്കൂൾ തുറക്കുന്നതിന്റെ ആ ഒരു പഴയകാല ഓർമ്മകളും ഒക്കെ ആയിട്ട് നമ്മളിവിടെ സഞ്ചരിക്കുകയാണ് ഒരു നൊസ്റ്റാൾജിയ. 8:55 ഇപ്പൊ ദാ 56 കടന്നിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഇപ്പൊ ഒരാളുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: ഞാൻ കളമശ്ശേരി കുസാറ്റിൽ നിന്ന് പ്രിയയാണ് വിളിക്കുന്നത്.
0: പ്രിയ ചേച്ചി, എന്തുണ്ട് വിശേഷങ്ങള് കുസാറ്റില്?
1: നല്ല വിശേഷം.
0: ഓക്കെ, കുസാറ്റിലെ ഏത് ഭാഗത്തായിട്ടാണ് വീട്?
1: കുസാറ്റില് നമ്മള് കോളേജില്ലേ,
0: ആ
1: കോളേജില് വിദ്യാനഗർ റോഡിലോട്ട് കേറണം.
0: ഓക്കെ, അവിടെയാണ് വീട്. അപ്പൊ വിദ്യാനഗറിലാണ് വീട്? അപ്പൊ വിദ്യാനഗറിൽ നിന്നും പ്രിയ ചേച്ചിയാണ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ എങ്ങോട്ടേക്കാണ് യാത്ര? എങ്ങോട്ടേക്കാണ്?
1: ഞങ്ങള് വരാപ്പുഴക്ക് പോണ്. എന്റെ സ്വന്തം നാട് വരാപ്പുഴയാണ്.

0: സ്വന്തം നാട് വരാപ്പുഴയിലെ ഏത് ഭാഗത്താണ്? അവിടെയാണ്. ആഹാ, അപ്പൊ ഇന്ന് എന്താണ് സ്പെഷ്യൽ ആയിട്ട് ഇന്ന് വീട്ടിൽ പോകാൻ? എന്താ കാരണം? ഒന്നാം തീയതി ആയതുകൊണ്ടാണോ? ചെട്ടിഭാഗത്തൊക്കെ പോയിട്ടുണ്ട്. ആ
1: അവിടെ ആ മാർക്കറ്റില് മിക്കപ്പോഴും പോകും. നമ്മുടെ നാട് അവിടെ നാട്ടില് നമ്മുടെ ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ എപ്പോഴും പോവും. പിന്നെ നമ്മുടെ സ്കൂള്, നമ്മൾ പഠിച്ച സ്കൂള്, ഞാൻ പഠിച്ചത് മണ്ണന്തുരത്ത് സ്കൂളിൽ, അവിടെ 4 വരെ. പിന്നെ പുത്തമ്പള്ളി സ്കൂളില് 5-ാം ക്ലാസ് തുടങ്ങി 10 വരെ അവിടെ പഠിച്ചത്.
0: ഓക്കെ, അപ്പൊ അന്ന് സ്കൂളിൽ പഠിച്ച സമയത്തുള്ള എന്തെങ്കിലും പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഓർമ്മകൾ മനസ്സിലേക്ക് വരുന്നുണ്ടോ ഈ സമയത്ത്?
1: വരാപ്പുഴ ചെല്ലുന്ന എന്റെ കൂടെ പഠിച്ച കൊറേ കുട്ടികളുണ്ട്. പെൺകുട്ടികൾ കുറവാണ്, ആൺകുട്ടികളാണ് അധികം. അപ്പൊ ഇവരൊക്കെ ആയിട്ട് ഞങ്ങള് പഠിക്കാൻ പോവാം. അന്നൊക്കെ കൊടയെ പോലൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം. അപ്പൊ ഇവന്മാര് നമ്മക്ക് കൊട തന്നിട്ട് അവര് ചേമ്പലൊക്കെ ചൂടിയിട്ടാണ് പഠിക്കാൻ പോവാ. അപ്പൊ എനിക്ക് അവിടെ ചെല്ലുമ്പോ അവരെയൊക്കെ ഓർമ്മ വരും.
0: നല്ല കെയറിങ് ആയിരുന്നു അവര്.
1: അതെ, ഭയങ്കര സ്നേഹമായിരുന്നു. ഇപ്പൊ അവരെയൊക്കെ കണ്ടാ പോലും നമുക്ക് മനസ്സിലാവാത്ത പോലെയാണ്. എന്താ പറയാ, മുടിയൊക്കെ നിറച്ച് ഭയങ്കര പ്രാരാധക്കാരും കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് പാവം തന്നു അവനെയൊക്കെ കാണുമ്പോള്.
0: അപ്പൊ അന്നത്തെ സമയത്താണെങ്കില് ഇവന്മാരൊക്കെ ഓർക്കണി വേറെ കുറെ രൂപങ്ങളായിരിക്കും മനസ്സിലേക്ക് വരാം.
1: അതെ അതെ അതെ. ഇന്ന് അവരൊക്കെ നമ്മളേലും, ഞാൻ പറയാം, എനിക്കിപ്പോ 47 വയസ്സായിട്ടാ.
0: അതൊരു പ്രായമേ അല്ല.
1: ഞാൻ 93-ലാണ് എസ് എൽ സി എഴുതിയത്. പിന്നെ എസ് എൽ സി എഴുതി പിന്നെ പഠിക്കാൻ പറ്റിയില്ല കേട്ടാ. 94-ൽ കല്യാണം ഉറപ്പ്. പിന്നെന്താ, പിള്ളേരൊക്കെ കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കുറച്ച് പഠിക്കാനൊക്കെ പോയി. കമ്പ്യൂട്ടറൊക്കെ പഠിക്കാനും കുട്ടികളുടെ ഒപ്പം പോയി.
0: ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മക്കളൊക്കെ നല്ല രീതിയിൽ മാക്സിമം അവർക്ക് പഠിക്കാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു.
1: അതെ അതെ.
0: ഓക്കെ, അപ്പൊ ഇപ്പൊ ഒന്ന് തിരിച്ചു പോയെങ്കിലും ഒന്ന് ആഗ്രഹിക്കണല്ലേ ഒന്ന് ബാക്കിലേക്ക്?
1: ഒരുപാട് അങ്ങോട്ട് ആ വരാപ്പഴക്ക് ചെല്ലുമ്പോ ഭയങ്കര സങ്കടമാണ്. എന്നുവെച്ചാ ഈ മഴ അങ്ങാട് മുറുകി കഴിയുമ്പോ നമ്മള് സ്കൂളിലോട്ട് അച്ഛന്മാര് വരും. എന്നുവെച്ചാ നമ്മള് തോടും ഇതൊക്കെ ചാടിയ വന്നത്, മെയിൻ വഴി കൂടി ഒന്നും അല്ലല്ലോ പഠിക്കാൻ പോവാ. അപ്പൊ ആ തോട്ടിലൊക്കെ വെള്ളം കയറി കഴിയുമ്പോ പിള്ളേരെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് അച്ഛന്മാര് വരും. അപ്പൊ എന്റെ അച്ഛൻ മനസ്സിലാക്കും. അപ്പൊ അച്ഛൻ മനസ്സിലാവും മഴ പെയ്യാൻ വേണ്ടിട്ടാ
0: പ്രാർത്ഥന,
1: നേരത്തെ വീട്ടിൽ പോവാ.
0: അത് ശരിയാണ്. അപ്പോ മഴയ്ക്ക് വേണ്ടി കാത്തിരുന്ന കുറെ ദിവസങ്ങളായിരുന്നു. ഓക്കെ, എന്തായാലും ഒത്തിരി സന്തോഷം, കുറെ നല്ല ഓർമ്മകളൊക്കെ പറഞ്ഞു. ഞാൻ സത്യത്തിൽ ഇങ്ങനെ ഓർക്കണം, ഞാൻ പഠിച്ച സ്കൂളിനടുത്തും ഇതുപോലെ താമര, ഞാൻ കിഴക്കമ്പലം എന്നൊരു സ്ഥലത്ത് പഠിച്ചത്. അപ്പൊ അവിടെ ഒരു താമരശാൽ എന്ന് പറഞ്ഞ, കിഴക്കമ്പലം എന്ന് പറഞ്ഞ ഒരു സ്കൂളിലാണ് പഠിച്ചത്. ഓക്കെ, അപ്പൊ അവിടെ താമരശാൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ഈ മഴ ഒരുപാട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പോകും, അപ്പൊ ബസ്സൊന്നും പോയില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ മഴ വരാൻ വേണ്ടി ഇങ്ങനെ മഴ, ശക്തമായ മഴ വരട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ നോക്കി. അപ്പൊ 2 ദിവസത്തേക്ക് പിന്നെ സ്കൂളിൽ പോകണ്ടല്ലോ.
1: മഴയോട് പേടി വന്നത് ഈ 2018-ലാണ്. ജനിച്ചു വളർന്ന് അത്രയും കാലമായിട്ട് പോലും ഞങ്ങളുടെ അകത്ത് വെള്ളം കയറിയിട്ടില്ല. മുറ്റത്ത് തന്നെ പെരിയാറാ നമ്മുടെ പെരിയാർ പുഴ. പക്ഷെ ഇന്ന് ആ ഒരു അത് വന്നപ്പോഴാണ് പിന്നെ മഴയോട് പേടി. യൂണിവേഴ്സിറ്റിയിലേക്ക് വെള്ളമൊന്നും ഇല്ല.
0: എന്തായാലും ഇനി അങ്ങനെയൊന്നും സംഭവിക്കാതെ വിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത് പ്രോഗ്രാമിലൂടെ?
1: സ്വന്തം ബാല്യത്തിലൂടെ,
0: മധ്യവേനൽ എന്ന സിനിമയിലെ പാട്ടല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. അപ്പൊ ആ പഴയ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് പോവാം. അപ്പൊ ഒത്തിരി സന്തോഷം. അപ്പൊ എന്തായാലും ഒരു ഹാപ്പി സേഫ് ജേർണി വിഷ് ചെയ്യണോ? ഓക്കെ, ബൈ.

വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഇത് കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം വിത്ത് മീ ആർ ജി ജലീൽ. ഒൻപത് മണി കഴിഞ്ഞ് 6 മിനിറ്റും 32 സെക്കൻഡും ആയിരിക്കും. അപ്പൊ നല്ല സവാരി ടൈമിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് യാത്രയിലായിരിക്കുന്നവർക്ക് വിളിക്കാം. വിളിക്കുന്ന നമ്പർ 0484

0: 2428101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇന്ന് June 1st ഇപ്പൊ സ്കൂൾ തുറക്കുന്ന ദിവസമായതുകൊണ്ട് നമ്മൾ കുറെ നൊസ്റ്റാൾജിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആരാണ് കൂടെ ഉള്ളതെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം, ഇതാരാണ്? ഇതാരാണ്?
1: എന്റെ പേര് ലത.
0: ലത ചേച്ചി, എവിടെന്ന് വിളിക്കണേ? ആലുവയ്ക്ക്. എവിടെ നിന്നാണ് പോയിക്കൊണ്ടിരിക്കണേ? ഇപ്പൊ എവിടെന്നാണ് പോയിക്കൊണ്ടിരിക്കണേ? അല്ല, റേഡിയോ വെച്ചിട്ടുണ്ടോ വണ്ടിയില്? ഇല്ലല്ലേ. ആ ഓക്കെ, എനിക്ക് ഒരു ഇത് തോന്നി. ഇപ്പൊ എവിടെ എത്തി എന്നിട്ട്? ആ ഓക്കെ. അപ്പൊ എവിടെന്നാണ് യാത്ര, എവിടെന്നാ ആരംഭിച്ചത്? യു സി കോളേജിന്റെ അവിടെ നിന്നല്ലേ? സെറ്റിൽമെന്റ് സ്കൂളിന്റെ അടുത്താണോ വീട്? ഈ അടുത്തിറങ്ങിയ വാഴ 2 സിനിമ ഷൂട്ട് ചെയ്തത് ആ സ്കൂളിലായിരുന്നു. കണ്ടായിരുന്നോ സിനിമ? സിനിമ കണ്ടായിരുന്നു. അതില് സ്കൂളൊക്കെ കാണിക്കുന്നുണ്ട്. സ്കൂളിലാണ് കൂടുതൽ എല്ലാ രംഗങ്ങളും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ സ്കൂൾ രംഗങ്ങളൊക്കെ അവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇന്ന് എന്താണ് വേറെ സ്പെഷ്യൽ ആയിട്ട് വിശേഷങ്ങൾ? എന്താണ്, ജോലിക്ക് പോകുന്നതാണോ ഇപ്പോ?
1: ആ
0: ഓക്കെ ഓക്കെ, അപ്പൊ കിട്ടിയതാണല്ലേ. ആഹാ, അപ്പൊ എന്തായാലും ഏത് സ്കൂളിലാണ് പഠിച്ചതൊക്കെ ഒന്ന് പറയാം. നമ്മളെ പഴയകാല ഓർമ്മകളൊക്കെ ഒന്ന് പറഞ്ഞു. സ്കൂളില് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ആലുവ SNDP സ്കൂളിലാണ് പഠിച്ചേ. 1st class തുടങ്ങി 10th class വരെ അവിടെയാണ് പഠിച്ചേ? പ്ലസ് ടു വരെ ഉള്ളു. ഓക്കെ, ആ സമയത്ത് എന്താണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഓർമ്മകളൊക്കെ ഒന്ന് പറഞ്ഞേ.
1: അങ്ങനെ നല്ല
0: ആ ഉപ്പുമാവിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ.
1: ഇപ്പൊ നമ്മള് അതെന്തെല്ലാം കഴിച്ചാലും ഒരു രസമില്ല.
0: അതുപോലെ തന്നെ കഞ്ഞിയും പയറൊക്കെ ഉണ്ടായിരുന്നില്ല അന്ന്?
1: കഞ്ഞി.
0: ഞാൻ പഠിച്ച സ്കൂളിലുണ്ടായിരുന്നു. അപ്പൊ ഉച്ചക്ക് നമ്മുടെ ചെറുപയറും അതുപോലെ തന്നെ കഞ്ഞിയും. ആ കഞ്ഞിയുടെയും പയറിന്റെ ടേസ്റ്റ് വീട്ടില് വേറെ എവിടെയും നമുക്ക് കഴിച്ചാൽ കിട്ടൂല. അത് വേറൊരു ടേസ്റ്റാ. പിന്നെ വേറെ വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് മക്കള്.
0: ആ മക്കളൊക്കെ എന്ത് ചെയ്യണോ, പഠിക്കണോ?
1: മോളൊക്കെ ടിച്ച്. ആ ഒരു കൊച്ചായി, 2 വർഷമായി.
0: ആഹാ, വലിയ കുട്ടികളുടെ അമ്മയാണ്. ഡിഗ്രി ആയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ഇനിയിപ്പോ ചേച്ചിക്ക് ഇപ്പൊ ഒരു എന്താ പറയാ, നമുക്കൊരു എന്താ പറയാ, ഒരു പഴയ കാലത്തിലേക്ക് പോകുന്ന ഒരു അവസരം തരണെങ്കിൽ ഏത് ക്ലാസ്സിലേക്ക് പോകണ, ഏത് വർഷത്തിലേക്ക് പോകാൻ ആഗ്രഹം, ഏത് ക്ലാസ്സിൽ പോകാൻ ആഗ്രഹം? അതായത് ഒരു അവസരം നൽകുകയാണ്, നമ്മുടെ ബാക്ക് ടു ലൈഫ് എന്നുള്ളത്, അതായത് ഒരു തിരിച്ചു പോകാനുള്ള ഒരു അവസരം തരണെങ്കിൽ ഏത് ക്ലാസ്സിലേക്ക് പോകാനാണ് ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം? ആ ഒന്നാം ക്ലാസ്സിലേക്ക് പോകാനാണ് ഇഷ്ടം.
1: അന്നൊക്കെ വെച്ചാല് ഒരു സ്ലേറ്റും ഒരു പെൻസിലും ഒരുപാട്.
0: അപ്പൊ ഈ സ്ലേറ്റിലും കല്ല് പെൻസിലല്ലേ?
1: അതെ, കല്ല് പെൻസിൽ.
0: ആ ഈ സ്ലേറ്റിൽ കല്ല് പെൻസിൽ വെച്ച് എഴുതുമ്പോൾ മായ്ക്കാൻ വേണ്ടിട്ട് ഒരു പച്ച ഒരു സംഭവം. പേരിട്ടുള്ള, അതായത് ഈ മതിലിന്റെ ഒക്കെ സൈഡിലുണ്ടാവും. അതെന്നിട്ട് എടുത്തിട്ട് ഒടിച്ചിട്ട് ഇങ്ങനെ മാച്ചിട്ട് അതിങ്ങനെ മാഞ്ഞു. അപ്പോ അതും അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ട്, നമ്മളിങ്ങനെ ഒരു ഇലയുടെ തുള്ളി നമ്മളെ കണ്ണിലൊഴിക്കുന്ന ഒരു സംഭവം, ഞാൻ പേര് മറന്നുപോയി. അപ്പൊ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതെ, അതൊക്കെ നല്ല ഓർമ്മ. ഇന്ന് അതൊന്നും കാണാനില്ല. ഞാൻ അങ്ങനെ കുറെ അന്വേഷിച്ചാലും കുട്ടികൾക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ നോക്കിട്ടേ. ഓക്കെ, അപ്പൊ എന്തായാലും യാത്ര തുടർന്നോളൂ. ആ പാട്ട് വരുന്നുണ്ട്, ഏത് പാട്ടാണ് ഇന്ന് കേൾക്കണ്ടേ? ഓക്കെ, ഏതെങ്കിലും ഒരു പാട്ട് മതി. ഓക്കെ, അപ്പൊ 80 ശേഷം ഇറങ്ങിയ ഒരു സിനിമയിലെ പാട്ട്, ഒരു 1984 ഇറങ്ങിയ ഒരു സിനിമയിലെ പാട്ട് കേൾപ്പിക്കാം. അപ്പൊ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. ഓക്കെ ബൈ. പാട്ട് വരുന്നുണ്ടേ.

0: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും സവാരി ടൈമിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വിളിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വിളിക്കേണ്ട നമ്പർ 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരാളുണ്ട്, ആരാണ് നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ
0: ശാന്തി ശിവൻ. ശാന്തി ശിവൻ, ചേച്ചി എവിടുന്ന് വിളിക്കണേ?
1: അമ്പാട്ടുകാവ്.
0: അമ്പാട്ടുകാവ് മെട്രോ സ്റ്റേഷന്റെ അടുത്തുനിന്നാണോ? ഓക്കെ. പണ്ടൊക്കെ നമ്മളിങ്ങനെ വഴിയൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ ചർച്ചിന്റെ അവിടെ എനിക്ക് ചുമ്മാ തമാശ ചോദിക്കും. ഇപ്പോ ഈ മെട്രോ സ്റ്റേഷൻ വന്നതിന് ശേഷേ ഇപ്പൊ അമ്പാട്ടുകാവാണെങ്കിൽ മുട്ടാണെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റൂലേ ആ ഒരു പില്ലർ നമ്പർ വെച്ചാൽ, അല്ലെങ്കിൽ സ്റ്റേഷന്റെ അടുത്താണോ, അങ്ങനെയൊക്കെ ചോദിക്കാറ് ഇപ്പൊ കൂടുതൽ ആളുകള്. പില്ലർ നമ്പറാണ്. ഓക്കെ, ഇപ്പൊ ഇന്ന് എങ്ങോട്ടേക്കാണ് യാത്ര? എങ്ങോട്ടാണ്?
1: ഞാന് എന്റെ മോനും സ്കൂളിലാണ് പഠിക്കുന്നത് ഇവിടെ.
0: അപ്പൊ സ്കൂളില് പോവാൻ വേണ്ടിട്ട്
1: അവിടെ പ്രവേശനോത്സവം ഉണ്ട്. അപ്പൊ പഞ്ചായത്തിൽ നിന്നൊക്കെ എല്ലാരും വരും. അപ്പൊ പോകാൻ റെഡിയാണ് എന്റെ അടുക്കാണത് കേട്ടത്.
0: അപ്പൊ പെട്ടെന്ന് വിളിച്ചാണ്.
1: കേട്ടപ്പോ ഓരോരുത്തരും പറഞ്ഞപ്പോ നല്ല സന്തോഷം തോന്നി.
0: അപ്പൊ എനിക്കൊന്ന് പറയാന്ന് വിചാരിച്ചു.
1: അപ്പൊ എനിക്കൊന്ന് വിളിക്കാന്നേരം ഞാൻ വിളിച്ചതാണ്.
0: ഓക്കെ, അപ്പൊ ചേച്ചിയുടെ ആ ഒരു പഴയകാല സ്കൂൾ മെമ്മറീസ് ഒക്കെ ഒന്ന് പറഞ്ഞേ.
1: ഞാൻ പണ്ട് പഠിച്ചത് ഒരു ആലുവയില്, ഇപ്പൊ നമ്മുടെ സിവിൽ സ്റ്റേഷൻ അറിയോ?
0: ആലുവ സിവിൽ സ്റ്റേഷൻ്റെ അടുത്തുള്ള ബോയ്സ്
1: ചെറിയ സ്കൂൾ ഉണ്ടായിരുന്നു.
0: ബോയ്സ് അല്ല, ബോയ്സ് സ്കൂളല്ല,
1: ബോയ്സ് അല്ല, അതിന്റെ താഴെ പെൺപള്ളിക്കൂടം എന്ന് പറഞ്ഞൊരു സ്കൂൾ ഉണ്ടായിരുന്നു.
0: ഓക്കെ,
1: നിർത്തിയിട്ട് അവിടെ സിവിൽ സ്റ്റേഷൻ പറഞ്ഞേക്കണ അവിടെ.
0: അപ്പൊ
1: ഞങ്ങൾ അമ്മേനെ കൊണ്ടുപോണത് രാവിലെ നടന്നാ പോണത്. നടന്നു പോയി കഴിഞ്ഞപ്പോ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ മതിലില്ല. ഞങ്ങള്

0: ട്രെയിനിന് കൊണ്ട് കടന്ന് അപ്പുറത്തേക്ക് പോണത്, നിർത്തിയിട്ടേക്കാ ട്രെയിനിന് കൊണ്ട് കടന്ന് അപ്പുറത്തേക്ക് പോകും. ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ട് അമ്മ അപ്പുറത്ത് കടന്ന് പോയി സ്കൂളിലാക്കും. ബ്രിഡ്ജ് ഉണ്ട്, എന്നാലും ബ്രിഡ്ജ് കയറുന്ന ബുദ്ധിമുട്ട്, ബ്രിഡ്ജ് കയറി കുറച്ച് നടക്കണം.
1: ഇതാകുമ്പോ അധികം നടക്കണ്ട,
0: ഇതാകുമ്പോ അങ്ങോട്ട് വേഗം ട്രെയിനൊക്കെ നിർത്തിയിട്ടുണ്ടാവും, അപ്പൊ അതിലൊക്കെ ആൾക്കാർ ലോഡൊക്കെ കേട്ടിണ്ടാവും. അപ്പൊ ഞങ്ങള് അമ്മ ഞങ്ങളെ പോകും.
1: ഓക്കെ, അപ്പൊ ഏത് ക്ലാസ് വരെ എങ്ങനെ കൊണ്ടുപോയിരുന്നു?
0: നാലാം ക്ലാസ് വരെ കൊണ്ടുപോയിരുന്നു.
1: ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ നടന്നു പോവാ അല്ലെങ്കിൽ അമ്മ എടുത്ത്
0: മാറ്റി? നടന്ന്, ഞങ്ങളുടെ വീട് പട്ടേലിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, കുറച്ച് നിർമ്മല സ്കൂളൊക്കെ ഇല്ലേ, അതിന്റെ അടുത്ത്.
1: അപ്പൊ ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഉണ്ടാവില്ല അവിടെ നിന്ന് ഈ പറഞ്ഞ സ്കൂളിലേക്ക്.
0: കുറച്ച് നടക്കാറുണ്ട്, കുറച്ച് നടക്കും അങ്ങനെ.
1: അപ്പൊ മഴയൊക്കെ വരുമ്പോ എന്ത് ചെയ്യും?
0: മഴയൊക്കെ വരുമ്പോ കൊടയൊക്കെ ചൂടി പോകും.
1: അപ്പോഴും അമ്മ കൂടെ ഉണ്ടാവും?
0: അമ്മ ഉണ്ടാവും കൂടെ.
1: ഓക്കെ, അമ്മയാണ് അപ്പൊ ഒരു ഫ്രണ്ട് ആയിട്ട് കൂടെ ഉണ്ടായിരുന്നത്.
0: അമ്മ വിളിക്കാനും വരും, വൈകുന്നേരം ചെലപ്പോ മാമ പോകും.
1: ഈ മഴയുള്ള ദിവസമൊക്കെ ക്ലാസ്സിൽ പോവാതൊക്കെ മടിയൊക്കെ പിടിച്ചിരിക്കുവായിരുന്നോ?
0: മടി ചെറുപ്പത്തിലൊക്കെ മടിയായിരുന്നു,
1: ഇപ്പൊ വിചാരിക്കണ്ടായിരുന്നല്ലേ.
0: പക്ഷെ അത് ഓർക്കുമ്പോ രസം,
1: ഇപ്പൊ വിചാരിക്കണ്ട, പക്ഷെ അന്നൊക്കെ ഒന്ന് ക്ലാസ്സിൽ പോയിരുന്നെങ്കിൽ.
0: അതൊക്കെ തിരിച്ചു വരാൻ തോന്നുന്നു,
1: അതൊരിക്കലും വരൂല, എന്നാലും നമുക്ക് ഇങ്ങനെ ആഗ്രഹിക്കാം.
0: നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നും, നല്ല കാലം അതായിരുന്നു നമ്മുടെ.
1: ഓക്കെ, അത് കഴിഞ്ഞ് നാലാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ എവിടെയാ പഠിച്ച സ്കൂളില്?
0: പിന്നെ പഠിച്ചത് ഞങ്ങളുടെ ഇവിടെ കമ്പനി പഠിച്ച സ്റ്റാൻഡേർഡ് പോട്ടറി സ്കൂള്.
1: ഓക്കെ,
0: അവിടെയാണ് പിന്നെ 10 വരെ പഠിച്ചത്.
1: അങ്ങനെയൊക്കെ ആയിരുന്നു ക്ലാസ്. ഓക്കെ, അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം ആ ഓർമ്മകളൊക്കെ പങ്കുവെച്ചതില്. ഇപ്പൊ നമ്മള് സ്കൂൾ ബസ്സിലൊക്കെ പോകുമ്പോ ഇതെല്ലാം എന്താ പറയാ, അന്നത്തെ കാലത്ത് ബസ് സംഭവമൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ഈ പറഞ്ഞ സ്കൂളിന്റെ അവിടെ നിന്ന് ഈ പറഞ്ഞ നിർമ്മല സ്കൂളിന്റെ അങ്ങോട്ടേക്കൊക്കെ നടക്കാൻ പറഞ്ഞാ നടക്കാൻ പറ്റുമോ? അതല്ല, ഇപ്പൊ ചേച്ചിയടുത്ത് ഞാൻ പറയുന്നു ഒരു ദിവസം നടന്നൊന്ന് പോവാൻ പറഞ്ഞ നടന്നു പോവോ? കൊഴപ്പൊന്നുമില്ല. പക്ഷെ ബസ് ഈ പറഞ്ഞ ഓട്ടോറിക്ഷ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോ അതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏത് പാട്ടാ കേൾക്കണ്ട ഇന്ന് പ്രോഗ്രാമില്?
0: ഞാൻ പെട്ടെന്ന് വിളിച്ചിട്ട് കേട്ടോ, പാട്ടൊന്നും ഓർത്തില്ല.
1: അപ്പൊ ഞാനൊരു പാട്ട് ഏതെങ്കിലും ഒന്ന് വെച്ചേരാ. ആ, ഏതെങ്കിലും ഒരു പാട്ട് വെച്ചാൽ, ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു പഴയ പാട്ട് വെച്ചായിരുന്നു 84, ഇനി ഞാൻ വേറൊരു പാട്ട് വെച്ചേരാ. ഓക്കെ, അപ്പൊ എന്തായാലും ബഡ്സ് സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരോട് നമ്മുടെ അന്വേഷണം പറഞ്ഞോളൂ. പരിപാടി എല്ലാം അടിപൊളിയാവട്ടെ എന്ന് ഞാനിത് ആശംസിക്കുന്നു.
0: താങ്ക് യു.
1: ഓക്കെ, അപ്പൊ പാട്ട് വരുന്നുണ്ടേ. ഓക്കെ, ബൈ.

0: സമയം 9:24 ആയിരിക്കും. അപ്പൊ ഒത്തിരി പേര് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ്, നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കും. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നിങ്ങൾക്കും യാത്രാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് വിളിക്കാം. 0484-242-8101 എന്ന നമ്പറിലേക്ക്. എസ് ഇപ്പോ റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പതിവിൽ നിന്ന് വ്യത്യസ്തമായി ട്രാഫിക് ബ്ലോക്കുകളൊക്കെ പലയിടങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമുണ്ട്, നമ്മുടെ സ്കൂൾ ബസ്സുകളൊക്കെ കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് നിരത്തിലുണ്ടായിരുന്നില്ല. പക്ഷെ അതൊക്കെ തിരിച്ചു വന്നതുകൂടി ട്രാഫിക്കൊക്കെ മിക്കയിടങ്ങളിലും പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം കഴിഞ്ഞ ആഴ്ചകളൊക്കെ അപേക്ഷിച്ച് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ പ്രോഗ്രാം കേൾക്കുന്ന നിങ്ങൾക്ക് യാത്രയിലാണെങ്കിൽ വിളിക്കാം, നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഒപ്പം ഇപ്പോ ഇന്ന് സ്കൂൾ തുറക്കുന്നതിന് നമ്മൾ കുറച്ച് നൊസ്റ്റാൾജിയ പിടിച്ചിരിക്കുകയാണ്. 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇപ്പോ നമ്മുടെ കൂടെ ഒരാളുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഇതാരാണ്? ഷാലു. ഷാലു എവിടുന്ന വിളിക്കണേ? വൈപ്പിൻ. ഓക്കെ, ഷാലുവിന്റെ ശരിക്ക് പേര് ഷാലു എന്നാണോ അല്ലെങ്കിൽ ഷാലിനി എന്നുള്ള ഷോർട്ട് ആക്കിയതാണോ? ഷാലു എന്ന് തന്നെയാണ് പേര്. ഓക്കെ, ഇപ്പൊ എന്താ ചെയ്യണേ? ആ ഓക്കെ, എവിടെയാണ് വർക്ക് ചെയ്യണേ? ഓക്കെ, റേഡിയോ വെച്ചിട്ടുണ്ട്, ഈ വോളിയൊന്നും കുറച്ചോക്കെ, അല്ലെങ്കിൽ ലൈവ് ആയതുകൊണ്ടേ ഞാൻ അങ്ങോട്ട് പറയുന്നത് തിരിച്ച് ഇങ്ങോട്ടൊക്കെ വരും. അതാണ്.
1: ആ
0: ഓക്കെ, അപ്പൊ ഇപ്പൊ യാത്രയിലാണോ? ഓക്കെ, അപ്പൊ അതാണ് വിളിച്ചല്ലേ. വേറെന്താണ് പ്രത്യേകിച്ച്? സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മള് സ്കൂൾ മെമ്മറീസിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷാലുവിന് അതുപോലെ എന്തെങ്കിലും പെട്ടെന്ന് മനസ്സിലേക്ക് സ്ട്രൈക്കുന്ന ഇതിൽ ഓർമ്മകൾ പറയാനുണ്ടോ?
1: തീർച്ചയായിട്ടും.

0: സ്കൂൾ ബാഗ്, പുതിയ കുട. പക്ഷെ ഞങ്ങളൊക്കെ പോകുന്ന സമയത്ത് അകമ്പടിയായിട്ട് മഴ ഉണ്ടായിരുന്നു, ഒന്നിനും തന്നെ മഴ വരുമോ, ഇന്നതില്ല, ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. കുട്ടികളെല്ലാം സന്തോഷത്തോടെ പോകുന്ന കാണുമ്പോ നമ്മുടെ പഴയ ഒരു കാലത്തിലേക്കുള്ള ഒരു നെസ്റ്റാളിക്ക
1: സന്തോഷം. ഇപ്പൊ എല്ലാരും സ്കൂൾ ബസ്സിലേക്കാണ് പോകുന്നത്. പണ്ടത്തെ പാരന്റ്സിനൊക്കെ കുറച്ച് പണി കൂടുതലായിരുന്നു. അതെ അതെ, കാരണം വെച്ചാൽ സ്കൂൾ തുറക്കുമ്പോ തന്നെ ഓരോ വർഷവും ഓരോ പുതിയ കുട, പുതിയ ബാഗ്. പണ്ട് പഴയ വർഷത്തെ ഇങ്ങനെ അധികം കേടുപറ്റാതെ ഇങ്ങനെ മാറ്റി വെക്കും അടുത്ത വർഷം ഉപയോഗിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഈ കുട എന്തോ ആ അടുത്ത വർഷം പുതിയത് വേണം, പുതിയ ബാഗ്, എല്ലാവരും പുതിയതാണ്. അപ്പൊ എനിക്കും വേണമെന്ന് പറയും. അപ്പൊ അന്ന് ഈ കൊടയൊക്കെ കടം മേടിക്കുന്ന പറഞ്ഞപ്പോ മഴ വരുന്ന സമയത്തായിരിക്കുമല്ലോ നമ്മൾ അയൽവക്കത്തെ വീട്ടിൽ പോയിട്ട് കൊട ഉണ്ടോന്ന് വെച്ചിട്ട് മേടിക്കണേ.
0: ആ
1: അപ്പോ അന്നത്തെ കാലത്തിൽ ഈ പറഞ്ഞ ഒരു വീട്ടിലൊരു കുട പോലും ഇല്ലാന്നുള്ളത് അന്നത്തെ സാഹചര്യം എങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് എല്ലായിടത്തും ഈ പറഞ്ഞ അങ്ങനെ അയൽവക്കത്തേക്ക് പോകുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ് പല ആളുകളും.
0: അതെ തന്നെ, ഇപ്പം എല്ലാവരും ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് ഒതുങ്ങിക്കൊണ്ട് അവനവന്റെ കാര്യങ്ങളിലേക്കുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാറില്ല. അപ്പുറത്തെ വീട്ടിലൊരു സങ്കടമുണ്ടോ അല്ലെങ്കിൽ ഒരു വിഷമമുണ്ടോ അവരെ കണ്ടില്ലല്ലോ എന്ന് ചിന്തിക്കാനൊന്നും സമയമില്ല.
1: അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം വിളിച്ചതില്. അപ്പൊ കുറച്ച് ആ പഴയ ഓർമ്മകളൊക്കെ തട്ടിയെടുത്തതിൽ സന്തോഷം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത് പ്രോഗ്രാമിലൂടെ? ഉയരമൂവിലെ പാട്ടല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു പാട്ടിനെ കേൾക്കാം. അപ്പൊ എന്തായാലും വീണ്ടും നമ്മുടെ യാത്രയിലായിരിക്കുന്ന സമയത്തൊക്കെ വിളിക്കാം. അപ്പൊ പാട്ട് വരുന്നുണ്ട്. അപ്പൊ ഒത്തിരി സന്തോഷം വിളിച്ചതില്ലേ. ഓക്കെ, ബൈ.

0: 9 മണി കഴിഞ്ഞ് 32 മിനിറ്റും 32 സെക്കൻഡും ആയിരിക്കുമ്പോൾ ഇത് സവാരി ടൈമാണ്. അപ്പൊ യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 04842428101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: എന്റെ വീട് പത്തനംതിട്ടയാണ്, ഞാൻ ആലപ്പുഴയിലോട്ട് പോവാണ്.
0: ആഹാ, പത്തനംതിട്ട നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന സമയത്താണ് വിളിച്ചല്ലേ? അപ്പൊ കാറില് നമ്മുടെ റേഡിയോ വെച്ചിട്ടുണ്ട്. ഒളിയും കുറച്ചിരിക്കുകയാണ്. എന്താണ് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ആലപ്പുഴയില്?
1: ആലപ്പുഴ അവിടെ ഞങ്ങളുടെ കല്യാണം അവിടെ വീട്ടിൽ വരെ
0: പോവാ. വൈഫിന്റെ വീടാണോ ആലപ്പുഴ?
1: അതെ അതെ.
0: ആഹാ, ഓക്കെ. ആലപ്പുഴയിൽ അടിപൊളി സ്ഥലമല്ലേ?
1: അതെ.
0: ആലപ്പുഴയിൽ എവിടെയായിട്ടാണ്?
1: ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്ത്.
0: തൊട്ടടുത്താണ് അല്ലേ? ഓക്കെ. അപ്പൊ അതിങ്ങനെ കേട്ട സമയത്ത് വിളിച്ചതാണ്. എങ്ങനെയാണ് ഇത് പോകുന്ന സമയത്ത് ഒരുപാട് പിള്ളേരൊക്കെ പോകുന്ന കാഴ്ചകളൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവുല്ലോ സ്കൂളിലേക്ക്? എന്നാലും രാവിലെ തന്നെ ഈ സ്കൂളില് പോവാൻ വേണ്ടിട്ട് പിള്ളേര് നടക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമോ? എനിക്കിപ്പോ ഇവിടെ ആയതുകൊണ്ട് അതൊന്നും കാണാൻ പറ്റില്ല.
1: പിള്ളേർക്കൊന്നും യൂണിഫോം ഇല്ല.
0: യൂണിഫോമില്ല. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അവർക്കൊരു എന്താ പറയാ, ഒരു ഇളവ് കൊടുത്തായിരിക്കും. അപ്പൊ തിരക്കൊക്കെ ഉണ്ടോ ഈ സ്കൂള് തുറന്നതിന്റെ? ട്രാഫിക്കിന്റെ ഒക്കെ പ്രശ്നമുണ്ടോ എവിടെയെങ്കിലൊക്കെ?
1: ഇല്ല ഇല്ല, അങ്ങനെ പ്രശ്നം രാവിലെയല്ലേ.
0: ആ, രാവിലെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ എന്താണ് പേര്? ഞാൻ വിട്ടുപോയി.
1: സാബു.
0: സാബു. അപ്പൊ സാബു ചേട്ടന് എന്താണ് പെട്ടെന്ന് മനസ്സിലേക്ക് സ്കൂൾ ഓർമ്മകളെ കുറിച്ച് പറയുമ്പോ പെട്ടെന്ന് വരുന്ന കാര്യം എന്തൊക്കെയാണ്?
1: അന്ന് യൂണിഫോം ഒന്നും ഇല്ലായിരുന്നു.
0: യൂണിഫോമേ ഉണ്ടായിരുന്നില്ല?
1: ഇല്ല ഇല്ല ഇല്ല ഇല്ല, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇടാവായിരുന്നു.
0: ആ, അപ്പൊ ഏത് ക്ലാസ്സിലായിരുന്നു കാര്യം ചേട്ടൻ പറയുന്നേ?
1: എനിക്കിപ്പോ അത് 1st class മുതൽ 4th class വരെ യൂണിഫോം ഇല്ല. ഇപ്പൊ യൂണിഫോം ആയി.
0: ആ, ആ സമയത്ത് യൂണിഫോം ഉണ്ടായിരുന്നില്ല?
1: ഇല്ല ഇല്ല, അന്ന് യൂണിഫോം ഇല്ലായിരുന്നു. അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് പിള്ളേരെ കഞ്ഞി കുടിക്കാം എന്നുള്ള ഒരു ഇതൊക്കെയാ, പഠിക്കണമെന്നുള്ള ചിന്ത ഇല്ലല്ലോ.
0: ആ, വിശപ്പ് മാറ്റാനായിട്ട് കൂടുതൽ പേര് സ്കൂൾ അന്ന് പോവാൻ താല്പര്യം കാണിച്ചിരുന്നു.
1: അതേ ഉള്ളു.
0: എവിടെയായിരുന്നു പഠിച്ച? പേര് സ്കൂളായിരുന്നു
1: അത്? അവിടെ ആ സ്കൂൾ പേര് മറന്നു പോയി കേട്ടോ.
0: സ്കൂളിന്റെ പേര് മറന്നുപോയോ?
1: ആ, മറന്നുപോയി.
0: അപ്പൊ പെട്ടത് ഓർക്കാൻ പറ്റൂല. ഓക്കെ. അപ്പൊ അന്ന് എങ്ങനെയായിരുന്നു ഈ സ്ലേറ്റിലൊക്കെ അല്ലേ? 1st class സ്ലേറ്റിലല്ലേ നമ്മൾ എഴുതാ?
1: 1st class അല്ല, 1st class സ്ലേറ്റ്, 2nd class സ്ലേറ്റ്, 3rd class പെൻസിലും കൊണ്ടാണ് ബുക്ക്
0: എഴുതുന്നത്.
1: 4th class ആകുമ്പോഴാണ്
0: പേന കിട്ടുന്നത്. അപ്പൊ അന്ന് മറ്റേ ഈ പേന ഉണ്ടായിരുന്നു, മറ്റേ മറ്റേ മഷിയൊക്കെ നിറച്ചിട്ടുള്ളൊരു പേനല്ലേ, ഹീറോ പേനൊക്കെ അല്ലേ?
1: ആ പേന ഇല്ല. ആ പേന ഉണ്ട്, അന്ന് വലിയ ഒത്തിരി സാമ്പത്തികം ഉള്ളവരെ അത് ഉപയോഗിക്കുള്ളൂ. ഇപ്പൊ അത് കഴിഞ്ഞ് ഇപ്പഴാണ് 4 രൂപയ്ക്കൊക്കെ പേന കിട്ടുക. അന്നെന്ന് പറഞ്ഞാൽ ഈ പേന ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഇപ്പൊ 4 രൂപ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല.
0: അപ്പൊ അന്ന് ഈ പേന ഉള്ളവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ ഉള്ളവരാണെന്നാണ് അന്ന് മറ്റുള്ളവർ മറ്റുള്ള കൂട്ടുകാർ മനസ്സിലായത്.
1: മഷി ഒഴിച്ച് മഷി അന്ന് മഷി ഒരു പേനയ്ക്കകത്ത് മഷി ഒഴിക്കുന്നതിന് 10 രൂപയുള്ളൂ. ഇന്നിപ്പോ പറഞ്ഞാൽ നമുക്കറിയില്ല, ഞാനിപ്പോ എടുത്തൊക്കെ ആയിട്ട് ഒത്തിരി വർഷം ആയില്ലേ, 10-30 വർഷം മൂളിപ്പോയി.
0: അപ്പൊ അന്ന് സ്കൂളിൽ പോകുമ്പോ ബാഗ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അന്ന് മിക്ക കുട്ടികൾക്കും ബാഗ് ഒന്നും ഉണ്ടാവില്ലല്ലോ, കയ്യിൽ പിടിച്ചല്ലേ പോണേ?
1: കൈ പിടിച്ച്, കൈ പിടിച്ച്.
0: അപ്പൊ മഴയൊക്കെ വന്നാലും കുറച്ചൊക്കെ നനയൂലേ പുസ്തകം?
1: അതെ അതെ, നനയല്ല, നമ്മള് ചേർത്ത് അങ്കിനോട് ചേർത്ത് പിടിക്കും.
0: ആ, ഞാൻ ഓർക്കുന്നുണ്ട് ഇങ്ങനെ ഈ. അപ്പൊ അധികം പുസ്തകം ഇല്ലാന്ന് തോന്നല്ലേ ആ സമയത്ത് എഴുതാൻ?
1: അങ്ങനെ ഇപ്പോഴല്ലേ പുസ്തകം ബുക്കൊക്കെ ആയത്.
0: ആ,
1: ഓരോ വിഷയത്തിനും ഓരോ ബുക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു.
0: ഓക്കെ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം ആ പഴയകാലത്തെ ഓർമ്മകളൊക്കെ പങ്കുവെച്ചതില്. ഇപ്പോ ബാഗില്ലാത്ത കുട്ടികളില്ല.
1: ഇല്ല ഇല്ല, ബാഗ് വലിയ വലിയ

0: അന്ന് പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു, അലുമിനിയത്തിന്റെ പെട്ടിയില്ലേ?
1: ആ ഓർക്കുന്നുണ്ട്. ആ
0: എന്നിട്ട് അത് പൂട്ടി വെക്കും, പിള്ളേരൊന്നും കട്ടോണ്ട്
1: പോകാതിരിക്കും. അപ്പൊ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ക്ലാസ്സിലുള്ളവരൊക്കെ ആണെങ്കിൽ സൂക്ഷിക്കുന്നത് ഈ പെട്ടിയുടെ ഉള്ളിലായിരിക്കും.
0: ആ പുള്ളി അന്ന് ഇന്നത്തെ പോലെ അല്ലല്ലോ, അന്ന് പിള്ളേർക്ക് ഓരോ സാധനങ്ങൾ കട്ടെടുത്തോണ്ടൊക്കെ പോകും. ഇന്നിപ്പോ അങ്ങനെയുള്ള സ്വഭാവം, എല്ലാ പിള്ളേർക്കും പൈസ ഉണ്ട്, പിള്ളേർക്കൊന്നും ഒരു കുഴപ്പമില്ല. പിള്ളേർ സ്കൂളിൽ നിന്നൊക്കെ പുസ്തകം കിട്ടും, ബുക്ക് ആയിട്ട് എല്ലാം കിട്ടുകയല്ലേ?
1: പണ്ട് അങ്ങനെ ആയിരുന്നില്ല.
0: അന്നൊന്നും പുസ്തകം ഒന്നും കിട്ടുകയല്ല, സ്ലേറ്റ് കിട്ടുകയല്ല, ഒന്നും കിട്ടുകയില്ല. ഇപ്പൊ എല്ലാ പിള്ളേർക്കും പിള്ളേരങ്ങ് ചെന്നാ മതി, രാവിലെ കാപ്പി ഉണ്ട്, ഉച്ചക്ക് ചോറുണ്ട്, വൈകുന്നേരം പാല് മുട്ട ഇതൊക്കെ ഉണ്ട്.
1: അതാണ് എന്തായാലും ഒത്തിരി എന്തായാലും ഒത്തിരി സന്തോഷം ആ ഓർമ്മകളൊക്കെ പങ്കുവെക്കാനായിട്ട് വിളിച്ചതിൽ. അപ്പൊ എന്തായാലും ഒരു ഹാപ്പി ജേർണി ഞാൻ വിഷ് ചെയ്യണം. അപ്പോ ഏത് പാട്ടാ വേണ്ട കേൾക്കാൻ? ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ആ ഒരു ഇപ്പൊ സ്കൂളിന്റെ ഇത്ര മെമ്മറീസ് ഒക്കെ പറഞ്ഞപ്പോ അതൊക്കെ വരുന്ന ഒരു പാട്ട്, നല്ലൊരു പാട്ടാണ്, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ആ പറഞ്ഞോളൂ. ആ രമയ്ക്ക് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. അപ്പൊ എന്തായാലും ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാട്ട് വരുന്നുണ്ട്. അപ്പൊ ഒത്തിരി സന്തോഷം വിളിച്ചതില്. ഓക്കെ ബൈ.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സമയം 9 മണി കഴിഞ്ഞ് 42 മിനിറ്റും 54 സെക്കൻഡും ആയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് യാത്രയിലായിരിക്കുന്നവർക്ക് വിളിക്കാം, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞ സമയത്ത് കുറെ പേര് ഇങ്ങനെ യാത്രയിലല്ലാത്ത നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് ഇങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അവരുടെ ഓർമ്മകളൊക്കെ പങ്കുവെച്ചുകൊണ്ട്. അപ്പൊ എന്തായാലും കുറച്ച് കമന്റ്സിലേക്ക് ഞാൻ പോകുകയാണ് കേട്ടോ. പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ശ്രോതാക്കളുടെയും സ്കൂൾ ഓർമ്മകൾ കേട്ടുകൊണ്ടിരിക്കുന്നവരെയും അന്നത്തെ ആ ഒരു കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു മെസ്സേജ് ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നത്. അന്നത്തെ കാലത്തേക്ക് ഞങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവർ ഓർമ്മകൾ സമ്മാനിക്കുന്നു. എനിക്ക് പോകേണ്ട എന്ന് പറഞ്ഞ് കരയുന്നത് കുറച്ച് ദിവസത്തേക്ക് പതിവായിരുന്നു. അപ്പച്ചൻ ഒരു കയ്യിൽ വടിയും മറുകയിൽ എൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നതും ആദ്യത്തെ കുറച്ച് ദിവസം പതിവായിരുന്നു. ക്ലാസ്സിലിരുന്ന് വീട്ടിൽ പോകണം, വയറുവേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ആ ദിവസങ്ങൾ എങ്ങനെയാണ് മറക്കുക. അന്നൊക്കെ ഒരു കൂട എനിക്കും കുഞ്ഞേട്ടനും കൂടിയാണ്, വലിയേട്ടനും കൊച്ചേട്ടനും കൂടി ഒരു കൂട. പാഠപുസ്തകം മൂത്തവർ പഠിച്ച് ഒരു പരുവമായത് തന്നെ താഴെയുള്ളവർക്ക് തരും. ബാഗും നോട്ട് ബുക്കും പുതിയതാകും. ഞാൻ എൽ പി സ്കൂൾ സമയത്തൊക്കെ തുണി ബാഗാണ് ഉപയോഗിച്ചത്, പ്ലാസ്റ്റിക് ബാഗല്ല, പിന്നെ അലൂമിനിയം പെട്ടിയും. അതൊരു ഗമയാണ് കേട്ടോ. സ്ലേറ്റ് മരത്തിൻ്റെയാണ്, പ്ലാസ്റ്റിക് വളരെ കുറവാണ്. അതിൽ തന്നെ അബാക്കസ് മോഡൽ സ്ലേറ്റ് ഗൾഫുകാരുടെ കുട്ടികൾക്ക് മാത്രം. സ്കെയിലിൽ അനക്കുമ്പോൾ മാറി മാറി വരുന്ന ഡിസൈൻസുള്ള സ്കെയിൽ ഉള്ളതും നല്ല മണമുള്ള റബ്ബറും ഒക്കെ ഗൾഫുകാരുടെ കുട്ടികൾക്കുള്ള ഗമകളായിരുന്നു. അത് വെച്ച് മായ്ക്കാൻ കൊടുത്താൽ പകരം കിട്ടുന്ന കാരക്കയും വാളംപുളിയും ചാമ്പക്കയും ജാതിക്കയും ഒക്കെ കൊതിയോടെ തിന്നിരുന്ന കാലം. പുളിങ്കുരു വറുത്തതൊക്കെ എത്ര സ്പെഷ്യലായിരുന്നു. കൃത്യമായി വരവേൽക്കാൻ എത്തുന്ന മഴയും തോട്ടിൽ നിറയെയുള്ള വെള്ളത്തിൽ വീണ് നനഞ്ഞ യൂണിഫോമുമായി കരഞ്ഞു കൂവി ക്ലാസ്സിൽ ചെല്ലുന്നതും ഓർമ്മത്താളുകൾക്ക് എന്തൊരു സുഗന്ധമാണ്. കണ്ണ് ഈറനാക്കുന്നു, ഹൃദയം ഭാരപ്പെടുത്തുന്ന, എന്നാൽ ഇനിയും തിരിച്ചു പോകണമെന്ന് ഒരുപാട് കൊതിപ്പിക്കുന്ന ഓർമ്മകൾ. എല്ലാ കുട്ടികൾക്കും മനോഹരമായൊരു സ്കൂൾ കാലം ആശംസിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിഷ ജോൺസണേതായിരുന്നു ഒരു മെസ്സേജ്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഓർമ്മകളൊക്കെ പറയുന്നുണ്ട്. മാഗി ജോർജ്, പ്രകാശ്, ഷേർലി ജെറോം, ദീപ സുരേഷ് ഒക്കെ നമ്മുടെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഉണ്ട്. അതുപോലെ തന്നെ പാട്ടുകളും ശ്രോതാക്കളുടെ അനുഭവങ്ങളും ഒക്കെ സൂപ്പർ. എന്തായാലും സംസാരം കേട്ടിട്ട് വിളിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷേ യാത്രയിലല്ലാത്തത് കൊണ്ട് വിളിക്കുന്നില്ല. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു വീട്, എൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്തായിരുന്നു വീട്. സ്കൂളിൽ ബെല്ലടിക്കുന്നത് വീട്ടിൽ കേൾക്കും. ഉച്ചയ്ക്ക് വീട്ടിൽ പോയാണ് ഫുഡ് കഴിക്കുന്നത്. ചോറ് പാത്രത്തിൽ കൊണ്ടുപോയി ആകെ ഒരു തവണ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. സുഗമ ഹിന്ദി പരീക്ഷയ്ക്ക് പോയപ്പോൾ എല്ലാം നല്ല ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫൗസിയ മൻസൂറും ഇതാ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മളെ വിളിക്കാം, 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ യാത്രയിലായിരിക്കുന്ന കൂട്ടുകാരുടെ ആണ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ കൂടെ അതുപോലെ ഒരാൾ വിളിച്ചിട്ട് നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, ഇതാരാണ്?
1: ആലപ്പുഴയിൽ നിന്നും ബഷീർ അബു.
0: ബഷീർ അബു, ആലപ്പുഴയിൽ നിന്ന് എങ്ങോട്ടേക്കാണ് സ്പെഷ്യൽ ആയിട്ട് യാത്ര?
1: ഇന്ന് പേരക്കിടാവിനെ കൊണ്ട് സ്കൂളിലേക്ക്.
0: ആഹാ, അടിപൊളി. എന്നിട്ട് സ്കൂൾ എത്തിയോ?
1: സ്കൂളെത്തി അവിടെ ഇങ്ങനെ പഴയ ഓർമ്മകൾ അരവിറങ്ങിക്കൊണ്ടിരിക്കുന്നു.
0: ആ, അപ്പൊ ആ സമയത്താണ് വിളിച്ചത് അല്ലേ?
1: അതെ.
0: ഓക്കെ, പേരക്കിടാവ് ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ?
1: പേരക്കിടാവ് 2ാം ക്ലാസ്സില്.
0: 2ാം ക്ലാസ്സില്. അപ്പൊ എല്ലാ ദിവസവും ഇനി കൊണ്ടുപോയി വിടണോ?
1: ഇല്ല, ഇന്ന് പുതുവർഷം ആയതുകൊണ്ട് ഞാൻ.
0: ഓക്കെ, ഇനി ബാക്കി ദിവസമൊക്കെ ബസ് ഉണ്ടാവും അല്ലേ?
1: ബസ് ഉണ്ടാവും.
0: ഓക്കെ, അപ്പൊ ബഷീർ പഴയ കാലത്ത് എങ്ങനെയായിരുന്നു? ഇതുപോലെയൊക്കെ വീട്ടിൽ നിന്ന്?
1: ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ച അതേ ക്ലാസ്സിൽ തന്നെയാണ് എന്റെ ചെറുമകള് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത്.
0: ആഹാ, അടിപൊളി.
1: അപ്പൊ അവിടെ എത്തിയപ്പോ ആ ക്ലാസ് കണ്ടപ്പോൾ പഴയ ഓർമ്മകൾ മനസ്സിലിങ്ങനെ
0: വന്നു.
1: അപ്പൊ 1ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോ എന്റെ ടീച്ചർ പാടിയ പാട്ട് അഖിലാട്ടമണ്ടയിലെ പകുതി ചുരുക്കി അതിന്റെ ആയിട്ടുള്ള പാട്ട്.
0: ആ പാട്ട് ഇപ്പോഴെവിടെ കേട്ടാലും ഓർക്കൂലേ?
1: ഓർക്കുന്നതല്ല, അവിടെ ചെന്നപ്പോൾ മനസ്സിലായി.

0: ഇങ്ങനായിപ്പോയി.
1: ആ ഓക്കെ.
0: ആ
1: എത്ര വർഷം അവിടെ പഠിച്ചായിരുന്നു ആ സ്കൂളില്?
0: അത് ഞാൻ 7-ാം ക്ലാസ് വരെ അവിടെ ഉണ്ടായിരുന്നു.
1: ആ
0: അത് കഴിഞ്ഞ് മാറി.
1: മാറി ഓക്കെ. അപ്പൊ ഇന്നിപ്പോ പേരക്കുട്ടികൾ അവിടെ പഠിക്കുന്നതുകൊണ്ട് ആ സ്കൂളിൽ ചെലപ്പോ ആ ഒരു പഴയകാല ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വന്നു.
0: അതെ.
1: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് നമ്മുടെ പ്രോഗ്രാമിൽ കേൾക്കണ്ടേ?
0: യാത്ര എന്ന സിനിമയിലെ മറ്റേ
1: തന്നെ ദാനന്നം താളത്തിലാടി.
0: അതെ.
1: അപ്പൊ എന്തായാലും കേൾക്കുന്ന എല്ലാവർക്കും ആ ഒരു എന്താ കുറെ ഓർമ്മകളൊക്കെ സമ്മാനിച്ച ഒരു പാട്ടാണ്. അപ്പൊ ഈ പാട്ട് നമ്മുടെ സ്കൂളില് പോകുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആയിട്ട് കൊടുക്കാം.
0: ഓക്കെ
1: ഓക്കെ, പാട്ട് വരുന്നുണ്ടേ. ഓക്കെ.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സമയം 9 മണി കഴിഞ്ഞ 51 മിനിറ്റും ദാ 33 സെക്കൻഡും ആയിരിക്കുകയാണ്. അപ്പൊ നല്ല സവാരി ടൈമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വിളിക്കാം, യാത്രയിലായിരിക്കുന്ന കൂട്ടുകാർക്കാണ് വിളിക്കേണ്ടത്. അപ്പൊ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242 8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരാളുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, ഇതാരാണ്? വൈപ്പിനിൽ നിന്നും മാഗി ജോർജ് ചേച്ചിയാണ് വിളിക്കണേ അല്ലേ. എന്താണ് ഇന്ന് എങ്ങോട്ടേക്കാണ് സ്പെഷ്യൽ ആയിട്ട് യാത്ര? സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള യാത്രയിലാണ് ആണോ? ഏത്
1: സ്കൂളാണല്ലോ?
0: ഏത് സ്കൂളാണ്? ഓക്കെ, അപ്പൊ എസ് ടി സി ലാണ് ചേർത്തേക്കുന്നത്. ഓക്കെ, ആ ഹാ ഹാ ഓക്കെ. അപ്പൊ ഇനിയിപ്പോ അടുത്ത ദിവസങ്ങളൊക്കെ സ്കൂൾ ബസ്സിലായിരിക്കും അല്ലേ പോകുന്നേ?

0: ആ സ്കൂളിന്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു വാൻ പോണുണ്ട്.
1: ആ ഹാ ഹാ ഓക്കെ, അപ്പൊ പിന്നെ കുഴപ്പമില്ല.
0: അതെ.
1: എന്താണ് പഴയ കാലത്തെ ഓർമ്മകൾ പെട്ടെന്ന് എന്താണ് മനസ്സിൽ വരുന്നത് ചേച്ചിക്ക്?
0: അയ്യോ, ഞങ്ങളൊക്കെ നടന്ന് കൊറേ നടന്നിട്ടുള്ളത്.
1: ആ എത്ര കിലോമീറ്റർ നടക്കുമായിരുന്നു ഒരു ദിവസം? അന്ന്
0: പഠിച്ചിട്ടുള്ളത്
1: എന്തോ
0: ഒന്നാം ക്ലാസ്സില് അടുത്തായിരുന്നു കേട്ടോ, ചുള്ളിക്കല താമസിച്ചിരുന്ന.
1: ആ
0: അപ്പൊ അടുത്തായിരുന്നു
1: സ്കൂൾ. ഓക്കെ.
0: പിന്നെ ഒരു 3 തുടങ്ങിയാണ് ഞങ്ങൾ വൈഫിന്റെ ഡാഡിയുടെ വീട്. അങ്ങനെ ഇങ്ങോട്ട് പുതുവൈപ്പ് എന്ന സ്ഥലത്ത് വീട് മേടിച്ച് താമസിക്കും.
1: അപ്പൊ നടന്നാണ് യാത്ര ചെയ്തോണ്ടിരുന്നെ?
0: ആ അത് 3-7 വരെ നടന്ന വീട.
1: അപ്പൊ ഇപ്പൊ ആ വഴി കൂടെ ഒക്കെ പോകുമ്പോ കുറെ ഓർമ്മകളൊക്കെ ഉണ്ടാവൂലോ?
0: ആ ഇപ്പൊ അങ്ങനെ പോകാറില്ല. അവിടെ നിന്ന് ഇപ്പൊ ഞാൻ വൈപ്പിലേക്ക് തിരിച്ച് വൈപ്പിലേക്ക് എന്നെ കല്യാണം കഴിഞ്ഞ് പോന്നിട്ട് ഇപ്പൊ ഒരു 35 വർഷം കഴിഞ്ഞു.
1: ഓക്കെ. അപ്പൊ അത് കാരണം അങ്ങോട്ട് പോകേണ്ട കാര്യങ്ങളൊന്നും ഇപ്പൊ വന്നിട്ടില്ല.
0: അറിയാറില്ല. പിന്നെ ഇടക്ക് പോകും. അവിടെ എന്തെങ്കിലും പള്ളിയില് പെരുന്നാളൊക്കെ വരുമ്പോ എന്റെ വീട്ടില്. അങ്ങനെ പോകുമ്പോ പഴയ ഓർമ്മകളൊക്കെ. ഇപ്പൊ എല്ലാരും വണ്ടിക്കല്ലേ പോണത്. അറിയാറില്ല. മറ്റേന്നല്ല, എല്ലാരും എത്ര ദൂരമാണ് ഇങ്ങനെ നടന്നു പോണത്.
1: പക്ഷെ നടക്കണേനാ ദൂരം അറിയില്ല, നമ്മളിങ്ങനെ സംസാരിച്ചൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴേ.
0: പിന്നെ
1: ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത് നമ്മുടെ പ്രോഗ്രാമിലൂടെ? ഓർമ്മകൾ എന്നുള്ള പാട്ടാണ് കേൾക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും ഞാൻ ആ ഒരു പാട്ട് വെച്ചുതരാം. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം വിളിച്ചതില്. ആ ഓർമ്മകൾ എന്നുള്ള ആ ഒരു പാട്ട് തന്നെ വരുന്നുണ്ട്. പ്രീതി, ഈ ഒരു ഗാനത്തോടു കൂടി ഇന്നത്തെ സവാരി ടൈം ഇവിടെ പൂർണ്ണമാവുകയാണ്. സവാരി ടൈമിൽ ഇതുവരെ പ്രിയരോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് RJ ജലീൽ. അതെ, സ്കൂൾ തുറന്നിരിക്കുകയാണ്. ആ ഓർമ്മകളിലൂടെയൊക്കെയാണ് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ സ്കൂളിൽ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും എല്ലാവിധ വിജയാശംസകളും കൂടി നേർന്നുകൊണ്ട് തൽക്കാലത്തേക്ക് ടാറ്റ ബൈ, സൈനിങ് ഓഫ് വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ഫ്രം

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, വാർത്തകൾ. നീറ്റ്, NTA, CBSE പരീക്ഷകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവലോകനം ചെയ്യാൻ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്നും നാളെയും ന്യൂഡൽഹിയിൽ യോഗം ചേരും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി, NTA ഡയറക്ടർ ജനറൽ, യുണൈറ്റഡ് ഡോക്ടേഴ്സ് ഫ്രണ്ടിനെ പ്രതിനിധീകരിക്കുന്ന ഡോക്ടർ ഗുൽഷൻ ഗാർഗ് എന്നിവർ പങ്കെടുക്കും. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ലോക്സഭാംഗവുമായ അഭിഷേക് ബാനർജി പശ്ചിമബംഗാളിലെ CID ആസ്ഥാനത്ത് ഉച്ചയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകും. ബംഗാൾ നിയമസഭയിലെ നാമനിർദ്ദേശങ്ങളിൽ പാർട്ടി MLA മാരുടെ ഒപ്പുകളിൽ പൊരുത്തക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് ചോദ്യം ചെയ്യൽ. സ്കൂളുകളിൽ ആഴ്ചയിൽ ഒരു ദിവസം കളർ ഡ്രസ് എന്ന ആശയം നടപ്പാക്കാൻ ശ്രമിക്കുമെന്ന് വിദ്യാഭ്യാസമന്ത്രി എൻ ഷംസുദ്ദീൻ. ബാക്ക് ബെഞ്ച് രീതി ഒഴിവാക്കണമെന്നും ആർത്തവ അവധി അനുവദിച്ചത് പോസിറ്റീവായി കാണണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മലബാറിന്റെ മുഖച്ഛായ മാറ്റിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളിൽ മേയറെന്ന നിലയിൽ സുപ്രധാന പങ്കുവഹിച്ച ആളാണ് TP ദാസനെന്ന് കോഴിക്കോട് പൌരാവലിയുടെ നേതൃത്വത്തിൽ ചേർന്ന അനുശോചന യോഗം. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മുൻ മേയർ TP ദാസൻ നിര്യാതനായത്. സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം നാളെ ആരംഭിക്കും. ഇന്ന് റേഷൻ കടകൾക്ക് അവധിയാണ്. മ്യാൻമർ ഷാൻ സ്റ്റേറ്റിലെ ഗ്രാമത്തിലുണ്ടായ സ്ഫോടനത്തിൽ 55 പേർ മരിച്ചു. ഖനന ആവശ്യങ്ങൾക്കായി സൂക്ഷിച്ചിരുന്ന വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത്. കോഴിക്കോട് ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. 165 പോയിന്റ് നേടി വില്യപ്പള്ളി ചൂരക്കൊടി കളരി സംഘം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ LB ശാസ്ത്രി ക്രിക്കറ്റ് ക്ലബിന് ജയം. ഡെറാഡൂണിൽ 54 റൺസിന് കേരളത്തെയാണ് പരാജയപ്പെടുത്തിയത്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ.
3: വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം.

എന്തൊരു ചേലാണല്ലേ. യെസ്, ഇന്ന് നമ്മുടെ കുഞ്ഞു കുട്ടീസുകൾ എല്ലാവരും തന്നെ സ്കൂളിലേക്ക് ചേക്കേറുന്ന സമയം, 2 മാസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് എന്തൊരു ചേലാണ്. കുഞ്ഞു കുടയൊക്കെ ആയിട്ട്, ബാഗായിട്ട്, പുതിയ യൂണിഫോമായിട്ട്, ചിലർ യൂണിഫോം കിട്ടാത്തതിന്റെ വിഷമത്തിൽ കളർ ഡ്രസ്സുകളായിട്ട്, കളർ ഡ്രസ്സുകൾ അതാണ് നല്ലത് എന്ന് പറയുമ്പോൾ യൂണിഫോം ഇട്ട ഞങ്ങളുടെ പുതിയ ഡ്രസ്സാണെന്ന് പറഞ്ഞ് കുറച്ച് പേര് അങ്ങനെ അങ്ങനെ അങ്ങനെ പുതിയ ക്ലാസ്സിലേക്ക് പുതിയ കുട്ടികൾ വരുന്നു. അതുപോലെ കാണാത്ത കുറേ കൂട്ടുകാരെ കിട്ടുന്നു, പുതിയ കൂട്ടുകാരെ കിട്ടുന്നു, പുതിയ ബെഞ്ച്, പുതിയ ക്ലാസ്, പുതിയ ടീച്ചേഴ്സ് എന്ന് വേണ്ട, ഇന്ന് ആകെ ഒരു പുതുമ നിറഞ്ഞ ദിവസമാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. സമയം 10 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആവുമ്പോൾ കൂടെയുണ്ട് ഞാൻ RJ ജ്വൽ. വാട്സപ്പ് ആണ് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം. വാട്സപ്പുമായിട്ട് RJ ജീവനും കൂട്ടുകൂടുമ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ മെസ്സേജുകൾ കൊണ്ട് നിറയുന്നത് വാട്സപ്പാണ്. അപ്പോൾ വാട്സപ്പ് നമ്പർ ഇതാണ്, 8547341075. ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഇനി അങ്ങോട്ട് വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ, ഏത് സിനിമയിലെ പാട്ടുകളാണ്, ഡെഡിക്കേഷൻസ് എല്ലാം സഹിതം വേഗം വേഗം ഞാൻ വായിച്ചു പോകുന്നു. കാരണം ഒത്തിരി മെസ്സേജുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ, പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത് മാത്രമല്ല, ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ ആണ്. ഗ്ലോബലി അത് സെലിബ്രേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഗ്ലോബൽ ഡേ ഓഫ് പേരൻസ് ആണ്. യുണൈറ്റഡ് നേഷൻസ് അത് സെലിബ്രേറ്റ് ചെയ്യുന്നു. വേൾഡ് മിൽക്ക് ഡേ ആണ്. നാഷണൽ നെയിൽ പോളിഷ് ഡേ ആണ്. എന്ന് വേണ്ട, ഇനി അങ്ങോട്ട് ഡേകളുടെ ഒരു വലിയ വലിയ കളികൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിന്റെ വിശേഷങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങ് പറഞ്ഞു പോവാം. ഫസ്റ്റ് നമ്മുടെ മെസ്സേജിലേക്ക് തന്നെ പോകാം അല്ലേ. കണ്ണൻ കാഞ്ഞിരമറ്റമാണ് ഏറ്റവും ആദ്യം മെസ്സേജ് അയച്ചിരിക്കുന്നത്. 9:59 ഗുഡ് മോർണിംഗ് റെയിൻബോ. ഇന്ന് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന, തുടക്കം കുറിക്കുന്ന എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും വേണ്ടിയിട്ട് നാടായാൽ സ്കൂൾ വേണം, മാണിക്യക്കല്ല എന്ന മൂവിയിലെ സോങ് കേൾപ്പിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ണൻ കാഞ്ഞിരമറ്റമാണ് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ്, അറിവിന്റെ അക്ഷരമുറ്റത്ത് ആദ്യ അക്ഷരം പകർന്ന് നേടാനെത്തുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും വേണ്ടിയിട്ട് കാരുണ്യൻ സിനിമയിലെ ദൈവമേ നിന്റെ ദിവ്യ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് PV മുഹമ്മദ് വടക്കേ വാമനൂരാണ്. രാജു തുറവൂർ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്, സ്കൂളിൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു ഗാനം, ഓരോ പൂവും വിടരുമ്പോൾ, പ്രഭാത സന്ധ്യ എന്ന സിനിമയിലെ സോങ് ആണ് രാജു ചാവടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. ആൻഡ് ഹിന്ദി മെസ്സേജ് വന്നിട്ടുണ്ട്, കുറെ പേര് ചേർന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മേരാ പ്യാർ ഭി തൂ ഹേ എന്ന സോങ് ആണ് നമുക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർ. ആൻഡ് സോണിക മോഹൻ മെസ്സേജ് അയച്ചിരിക്കുന്നു, പ്ലീസ് പ്ലേ ദ സോങ് മനോഹര മൂവി ചിലി ഓർ വെൺമതി, വെൺമതിയെ സോങ്, മിന്നലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്ലീസ് പ്ലേ ദ സോങ് ടുഡേ ആക്ടർ മാധവന്റെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡിയർ. സാധാരണ നമ്മുടെ സോണികയാണ് എല്ലാവരുടെയും ഇങ്ങനെ ബർത്ത്ഡേസിന്റെ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിക്കുന്നത്. എന്തായാലും സോണിക, താങ്ക് യു സോ മച്ച്. ആൻഡ് നെക്സ്റ്റ്, ഹായ് നമസ്കാരം റെയിൻബോ. വനജയാണ്, പാട്ടുകളൊന്നും വയ്ക്കാറില്ലല്ലോ. അതെന്താണ്, ഇവിടുന്ന് കേൾക്കുന്ന പാട്ടുകളല്ലേ. മെസ്സേജ് വായിക്കുന്നുണ്ട്. എനിക്ക് കമലദളം എന്ന മൂവിയിലെ പ്രേമോദാരനായ അണയു എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വേണ്ടിയാണ്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഹായ് വാട്സപ്പ്, ഞാൻ നീതു സനി ശിരിങ്ങാലക്കുട പടിയൂരിൽ നിന്നും പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന ഞങ്ങളുടെ ധ്വനിക്കും ധ്രുവയ്ക്കും അജ്വലിനും കൂടാതെ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം, കാരുണ്യം എന്ന മൂവിയിലെ സോങ് ആണ് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, സുനിലാണ്, പടിപ്പുര ആലുവ ദേശത്തു നിന്നാണ്. എനിക്ക് പുള്ളിക്കാരൻ സ്റ്റാറ എന്ന മൂവിയിലെ ടപ്പ് ടപ്പ് എന്ന സോങ് വെച്ച് തരുമോ. ഈ അധ്യയന വർഷത്തിൽ പോകുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഈ പാട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി പാട്ടാണല്ലേ. അത് കേട്ട് കഴിഞ്ഞാൽ എന്തോ അങ്ങ് കുട്ടിക്കാലത്തിലേക്ക് ഓടിപ്പോവും. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, സോങ് കളി പറയും നിനവുകളിൽ എന്ന സോങ്, ഇഷ്ടം മൂവിയിലെ സോങ് ആണ്. ഡെഡിക്കേറ്റ് ടു ഓൾ ദ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ ടുഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദീപ ഇടത്തലയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് ലിനി മെസ്സേജ് അയച്ചിരിക്കുന്നു, തൃക്കാക്കരയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് മെയ്ഡ് ഇൻ USA എന്ന മൂവിയിലെ പുന്നല്ലിൻ കതിരാല

എന്ന് പൊന്നെല്ലിൻ കതിരോല എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരാം. ആദ്യമായി സ്കൂളിൽ പോകുന്ന എല്ലാ കുരുന്നുകൾക്കും വേണ്ടിയിട്ട് ഈ ഗാനം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ മെസ്സേജുകൾ മൊത്തം കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണല്ലേ. വീണ്ടും ഒരു ഹിന്ദി മെസ്സേജ് വന്നിട്ടുണ്ട്, ഇത് വേറെ ആളുടെയാണ്. അതേതാണ്? മൈ റേഡിയോ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടാണ് അയച്ചിരിക്കുന്നത്. ഓ മൈ ഗോഡ്. ആൻഡ് സൽമ ജമാലുദ്ദീൻ മെസ്സേജ് അയച്ചിരിക്കുന്നു, സോൾട്ട് മാംഗോ ട്രീ എന്ന സിനിമയിലെ കാറ്റുമേൽ അഞ്ചാറ് അപ്പൂപ്പൻ താടികൾ. ഓ എന്നെ പാട്ടാലേ അത്. ഈ പാട്ട് പുത്തൻ പ്രതീക്ഷകളുമായി അക്ഷരമുറ്റത്ത് കാലെടുത്ത് വെക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കുമായിട്ട് സമർപ്പിക്കുന്നു സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഈ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന എല്ലാ കുരുന്നുകൾക്കും വേണ്ടി ഈ ഗാനം വെച്ച് തരുമോ? എനിക്ക് അനുബന്ധം എന്ന ചിത്രത്തിലെ അഖിലാണ്ട മണ്ഡലം. ഓ എൻ്റെ അമ്മ, ഈ പാട്ടിനെ കുറിച്ച് പറയണ്ടല്ലോ. നമ്മളെല്ലാവരും സ്കൂളിൽ കേട്ട് വരുന്ന പാട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആ പ്രേയറിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ നിൽക്കുന്നത് നമുക്ക് ഓർമ്മയിലേക്ക് വരുമല്ലേ. അഭിലാഷ് അശോകാണ് ഈ പാട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, വൈപ്പിനിൽ നിന്ന് ആദ്യമായി സ്കൂളിൽ പോകുന്ന ആദ്യ മോന് വേണ്ടി എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് സൂപ്പർ ആടാ നീ സൂപ്പർ ആടാ ഗർ എന്ന ഫിലിമിലെ പാട്ട് വെച്ച് തരുമോ? ഇത് ഇന്ന് സ്കൂളിൽ പോകുന്ന എല്ലാ കൊച്ചുമക്കൾക്കും കൂടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്കും കൂടെ പോവാം. ഏതോ വാർമുഗിലിൻ എന്ന പാട്ട് വെച്ച് കൊടുക്കുമോ? എൻ്റെ ബീനമ്മയ്ക്കും വല്യച്ഛനും വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ആ പാട്ടുകൾ വൺ ബൈ വൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ വേഗം മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ ഇതാണ്, 8547341075. വാട്സപ്പുമായിട്ട് കൂടെയുണ്ട് ഞാൻ ആർ ജെ ജ്വൽ.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5. സമയം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദാ 10 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയി കഴിഞ്ഞു. പാർട്ടിസിപ്പിന്റെ സമയമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നു 107.5 FM റെയിൻബോ, കൂടെയുണ്ട് ഞാൻ RJ ജ്വൽ. നേരെ മെസ്സേജിലേക്ക് അങ്ങ് പോവാലേ. കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാണെങ്കിൽ സീത രമേഷ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. യെസ്, ചന്തു മൂവിയിലെ കാക്കുത്തിക്കാവിലെ സോങ് വെക്കാമോ എന്ന് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ സീതാ രമേശ് കടക്കരപ്പള്ളിയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് ജെസ്സി കടുങ്ങല്ലൂർ മെസ്സേജ് അയച്ചിരിക്കുന്നു, എനിക്ക് കോലുമിട്ടായി സിനിമയിലെ മിന്നും ചിന്നും മിന്നാ മിന്നി എന്ന പാട്ട് വെച്ച് തരാമോ, കുറെ നാളായിട്ടോ എനിക്കൊരു പാട്ട് തന്നിട്ട് എന്ന് പരാതിയും പറഞ്ഞിട്ടുണ്ട് ജെസ്സി കടുങ്ങല്ലൂർ. ഓക്കെ ചേച്ചി. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ബേബീസ് ഒക്കെ സ്കൂളിൽ പോകുന്ന ഈ ദിനത്തിൽ ഞങ്ങൾക്കായിട്ട് പാട്ടൊരുക്കാൻ എത്തിയ ബേബി, ഓ എന്താണ് ആ സ്നേഹം. റൺ ബേബി റൺ ഫിലിമിലെ ആറ്റുമണൽപ്പായയിൽ എന്ന പാട്ട് വെച്ച് തരുമോ, സ്നേഹപൂർവ്വം ഗിരിജ പെരുവെമ്പ് പാലക്കാട് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആലുവയിൽ നിന്നാണ്. വിനീതയാണ്, ഒരു പാട്ട് വെച്ച് തരുമോ അനാർക്കലി മൂവിയിലെ ഈ തണുത്ത വഴി ഇതുവഴിയുമല്ലേ, അല്ലെങ്കിൽ എൽസം എന്ന ആൺകുട്ടി മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ ഗുഡ് മോർണിംഗ്, സൂര്യപുത്രൻ സിനിമയിലെ പഞ്ചവർണ്ണക്കുളിരെ എന്ന ഗാനം പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് ജോഷി അങ്കമാലിയാണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഇന്ന് 1 ജൂൺ സ്കൂൾ തുറക്കുന്ന ദിവസം, അതുകൊണ്ട് ഒരു പ്രെയർ ഗാനം തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അനുബന്ധം എന്ന മൂവിയിലെ അഖിലാണ്ട മണ്ഡലം അണിയിച്ചുരുക്കി എന്ന സോങ് വെച്ച് തരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യം ഒരാളും കൂടെ നമുക്ക് ഈ സോങ് ആവശ്യപ്പെട്ടിരുന്നു കേട്ടോ. എന്തായാലും പ്രെയർ സോങ് തന്നെ ആവട്ടെ, എല്ലാ കുട്ടികളും സ്കൂളിലേക്കൊക്കെ പോയി തുടങ്ങി, എന്നാലും അവർക്ക് വേണ്ടിയിട്ട് നമുക്കങ്ങ് ഒരു പാട്ടങ്ങ് പ്ലേ ചെയ്യാം അല്ലേ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, വാർമുഗിലിൻ എന്ന പാട്ട്, ഏതോ വാർമുഗിലിൻ എന്ന പാട്ട് വെച്ച് കൊടുക്കുമോ എൻ്റെ ബീനാമ്മയ്ക്കും വല്യച്ഛനും വേണ്ടിയിട്ട് പ്ലീസ്. ആഹാ, ആദ്യം മെസ്സേജ് അയച്ചു, വീണ്ടും മെസ്സേജ് അയച്ചോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, പൊയ് സ്വല്ലക്കൂടാതെ കൺമണി റൺ മൂവിയിലെ സോങ് ആണ്. ഹാൽവിൻ ഒളനാട് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുക, അല്ലെങ്കിൽ മിന്നലെ മൂവിയിലെ സോങ്ങും അയച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഇന്ന് എൻ്റെ കൊച്ചുമോൻ 1ാം ക്ലാസ്സിലോട്ട് പോവുകയാണ്, ആരവ് കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗാനം കേൾപ്പിക്കുമോ, ഏനുണ്ടോടി അമ്പിളിച്ചന്തം ചിത്രം സെല്ലുലോയിഡ് മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദിൽബ ഷിബു പനങ്ങാട് നിന്നാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പാട്ടുകൾ ഇതാ വരുന്നു. ഇപ്പോൾ വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ട നമ്പർ മറക്കണ്ട കേട്ടോ, 8 5 3 4 1 0 7 5 ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഇന്ന് പോകുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും റെയിൻബോയുടെ വക വിജയ ആശംസകൾ. എല്ലാ ദിവസവും നല്ല നല്ല ദിവസങ്ങളായി തീരട്ടെ. കുഞ്ഞു കുരുന്നുകൾക്ക് പഠിക്കാനും വളരാനും എല്ലാമുള്ള ഒരു നല്ല ഒരു അധ്യയന വർഷമായി തീരട്ടെ എന്ന് റെയിൻബോയും ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആവുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വാട്സപ്പ് ആണ്, കൂടെയുണ്ട് വാട്സപ്പുമായി ഞാൻ ആർ ജെ ജ്വൽ. വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ടത് ദാ ഈ നമ്പറാണ് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചോ. 8547341075 8547341075 ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. റെയിൻബോ വാട്സപ്പ് നമ്പർ എന്ന് പറഞ്ഞിട്ട് തന്നെ അങ്ങ് സേവ് ചെയ്ത് വെച്ചോ, ഉപകാരപ്പെടും. അപ്പോൾ എന്തായാലും കുറേ പേര് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. ഇനിയും മെസ്സേജ് അയക്കാനുള്ളവർക്ക് കുട്ടികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് അതുപോലെ എന്ത് ആശംസകളാണെങ്കിലും വേഗം മെസ്സേജ് അയച്ചോളൂ. നമ്മുടെ നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാണ്. സിന്ധു ആണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കുറുപ്പമ്പടിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തുമ്പിവാ തുമ്പക്കുടത്തിൽ എന്ന പാട്ട് വെച്ച് തരുമോ, എന്റെ കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ട് ആണ് ഈ ഒരു പാട്ട്. നല്ല പാട്ടാണ്, പഴയ പാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പഴയ പാട്ടുകൾ നമ്മൾ സാധാരണ എൻകറേജ് ചെയ്യാറില്ല കേട്ടോ. ഒരു 90s കഴിഞ്ഞുള്ള പാട്ടുകളാണ്, 90s കഴിഞ്ഞിട്ടുള്ള പാട്ടുകളാണ് നമ്മൾ വാട്സപ്പിൽ പ്ലേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് പഴയ പാട്ടുകളൊക്കെ, അഖിലാണ്ട് മണ്ഡലമൊക്കെ കുറച്ച് പഴയ പാട്ടുകളാണ്. പക്ഷേ ഇന്ന് സ്കൂൾ തുറക്കുന്നതിൻ്റെ ആ ഒരു ഇതിൽ നമ്മൾ അങ്ങ് പ്ലേ ചെയ്തെന്ന് മാത്രം. നെക്സ്റ്റ് ഡേ മുതൽ നമ്മൾ 80s കഴിഞ്ഞ് നമ്മൾ ഇങ്ങ് വന്ന് വാട്സപ്പ് ആയപ്പോഴേക്കും 90s ആയി. വാട്സപ്പ് കഴിഞ്ഞ് ഇങ്ങ് വരുമ്പോഴേക്കും നമുക്ക് അങ്ങനെ കുറച്ച് കയറി കയറി കയറിയാണ് വരുന്നത്. അപ്പോൾ ഒത്തിരി പഴയ പാട്ടുകൾ ചോദിക്കാതിരിക്കുക നമ്മുടെ വാട്സപ്പിൽ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, കുക്കുരു കുക്കു കുരുക്കൻ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് മുളന്തുരുത്തിയിൽ നിന്നും രജിതയാണ്. ഡെഡിക്കേറ്റ് ടു എല്ലാ കുരുന്നുകൾക്കും കൊച്ചു കൂട്ടുകാർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഓക്കെ, നമ്മൾ ആ പാട്ട് ഓൾറെഡി പ്ലേ ചെയ്തു. സോണിക മോഹൻ ബേർത്ത്ഡേ, ആക്ടർ ആർ മാധവൻ്റെ ബേർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും കുറേ നല്ല പാട്ടുകൾ, കുറേ നല്ല മൂവീസുകളും എല്ലാം സമ്മാനിച്ച നമ്മുടെ മാധവന് നമ്മുടെ റെയിൻബോ FM-ൻ്റെയും ശ്രോതാക്കളുടെയും ഭാഗത്തു നിന്ന് ഹാപ്പി ഹാപ്പി ബേർത്ത്ഡേ വിഷസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ 2:15 നോൺ സ്റ്റോപ്പ് റെയിൻബോയിലെ ആക്ടർ ആർ മാധവൻ്റെ ബേർത്ത്ഡേയോടനുബന്ധിച്ച് അദ്ദേഹം അഭിനയിച്ച സിനിമകളിലുള്ള പാട്ടുകളെല്ലാം വെച്ചിട്ടായിരിക്കും ഇന്നത്തെ 2:15 നോൺ സ്റ്റോപ്പ് റെയിൻബോ വരുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഈ പാട്ട് ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് നോക്കുവാണെങ്കിൽ, നിച്ചു ആണ്, നിച്ചു രോഹിതാണ് തൃപ്രയാറിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. 7-ാം ക്ലാസ്സിലേക്ക് പോകുന്ന ധ്വനി മോൾക്കും 1-ാം ക്ലാസ്സിൽ പോകുന്ന എൻ്റെ ധ്രുവ മോൾക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ.

ഏ നല്ല പാട്ട് വെച്ച് തരാം. കുറേ പാട്ടുകൾ നമ്മൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് പ്ലേ ചെയ്തിരുന്നു, പ്രാർത്ഥനാ ഗാനം പ്ലേ ചെയ്തു. അങ്ങനെ ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കൊച്ചു കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള, എല്ലാ കൊച്ചു കൂട്ടുകാർക്കും വേണ്ടിയിട്ടുള്ള പാട്ടുകൾ നമ്മളിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് നിച്ചു. അപ്പോൾ എന്തായാലും നല്ലൊരു പാട്ട് വരുന്നുണ്ട് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, നെക്സ്റ്റ് മെസ്സേജ് അതാണ്, ആദ്യമായിട്ട് മെസ്സേജ് അയക്കുന്നു എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇവിടെ ഇങ്ങനെ വന്നിരുന്നു. ഞാനിപ്പോൾ നോക്കുമ്പോൾ ആ മെസ്സേജ് കാണുന്നില്ല, എവിടെ പോയി? ആൻഡ് യെസ്, കിട്ടി. ഈ മെസ്സേജ് ഇഗ്നോർ ചെയ്യരുത് കേട്ടോ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഏയ് ഇല്ല, ദാ വായിക്കാൻ പോകുന്നു. ഉദിച്ച ചന്ദിരൻ്റെ എന്ന സോങ് വെക്കാമോ? പഞ്ചാബി ഹൗസ് എന്ന മൂവിയിലെ സോങ് ആണ്, ഞാൻ ആദ്യമായിട്ടാണ് അയക്കുന്ന മെസ്സേജാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആലീസ്, അപ്പോൾ എന്തായാലും ഇഗ്നോർ ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് അയക്കുന്ന മെസ്സേജ് ആണെന്ന് പറഞ്ഞു. എന്തായാലും സന്തോഷം, എന്താ നമ്മുടെ റെയിൻബോയിലേക്ക് സ്വാഗതം. ഇനിയും പാട്ടുകളൊക്കെ അയച്ചോളൂ, വാട്സപ്പിന്റെ സമയത്തും എല്ലാം അയച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുന്നു. ശ്രീമൂല നഗരത്ത് നിന്ന് ശാരിക രവിയാണ്, ആഗതൻ മഞ്ഞുമഴക്കാട്ടിൽ എന്ന സോങ് ആണ്. കുറച്ച് നാളായി എനിക്ക് സോങ് വെച്ച് തന്നിട്ട്, ഇന്നെങ്കിലും വെച്ച് തരുമോ? മക്കളായ ദിൽരൂപ് കൃഷ്ണ, ദിയ കൃഷ്ണ, ഈ ചക്കരമുത്തുക്കൾക്ക് വേണ്ടിയാണ് കേട്ടോ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, നമസ്കാരം വാട്സപ്പ്, ഞാൻ പറവൂരിൽ നിന്ന് സിനിയാണ്. എനിക്ക് മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന മൂവിയിലെ ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ എത്തുന്ന എന്ന സോങ് വെച്ച് തരുമോ? ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ പഴയ സ്കൂൾ കാലം ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ആ ഓർമ്മകളിലേക്കും എല്ലാം നമുക്ക് പോകാനുള്ള സമയമാണ്. എന്തായാലും നല്ല നല്ല പാട്ടുകൾ, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് ഉദിച്ച ചന്ദ്രൻ്റെ എന്ന പഞ്ചാബി ഹൗസിലെ ഗാനമാണ് വരുന്നത്, അത് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം.

0: ഇഷ്ടത്തെ ചക്കരമാവിൻ ചുവട്ടിൽ.
1: ആ മുറ്റത്തെ മാവിൻ ചുവട്ടിലേക്ക് നമ്മൾ എല്ലാവരുടെയും ഓർമ്മകളെ കൂട്ടിക്കൊണ്ടു പോയ ഒരു പാട്ടല്ലേ ഇത്. ഈ പാട്ട് കേട്ട് കഴിയുമ്പോൾ നമ്മൾ ആ മുറ്റത്ത് ചെന്ന് മാവിൻ്റെ ചുവട്ടിൽ ആ സ്കൂളിൻ്റെ മുറ്റത്ത് നിന്നൊരു പ്രതീതിയാണ്. എല്ലാവരും മിസ് ചെയ്യുന്നുണ്ടാവും ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. ആ സ്കൂളിലേക്ക് അല്ലെങ്കിൽ സ്കൂൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കുറേ ഓർമ്മകളുണ്ടാവും. സമയം എന്താ 10 മണി കഴിഞ്ഞാൽ 48 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കുട്ടികളൊക്കെ സ്കൂളിൽ പോയി ഒന്ന് സെറ്റിലായി, 1-ാം ക്ലാസ്സുകാർക്കൊക്കെ ഇച്ചിരി ചിണുങ്ങലും ഇച്ചിരി വാശിയും കരച്ചിലും ഒക്കെ വരുന്ന സമയമാണ്. അതുപോലെ മാതാപിതാക്കളും മിക്കവരും തന്നെ ഇപ്പോൾ സ്കൂളിലൊക്കെ ആയിരിക്കും. എന്തായാലും കുറേ പാട്ടുകൾ അവർക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട്. നമുക്ക് പാട്ടുകളിലേക്ക് തന്നെ പോവാം. സൂര്യ അജീഷാണ് കളിയാട്ടത്തിലെ കതിവന്നൂർ വീരനെ ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. കുറേ നാളായിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കേ ജ്വൽ, കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിരിക്കുന്നത് മാമ്പ്രയിൽ നിന്ന് സിന്ധു നാരായണനാണ്. ഓക്കേ ഞങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് എൻ്റെ ഹസ്ബൻഡ് കെ ആർ രാജേന്ദ്രൻ കോതമംഗലം തൃക്കാരിയൂരിൽ നിന്നാണ്. കരിനീല കണ്ണുള്ള പെണ്ണെ എന്ന പാട്ട് തരുമോ, ഞാൻ ആരാണെന്ന് പറയുന്നില്ല, പാട്ട് തരാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് ആനി ബിജു കൊരട്ടിയിൽ നിന്നാണ്. എനിക്ക് റോജ മൂവിയിലെ ചിന്ന ചിന്ന ആസേ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ പ്രവേശനോത്സവം ആഘോഷിക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും ആശംസകൾ പറഞ്ഞുകൊണ്ട് സീന ബിനു ആണ് പെരുവയിൽ നിന്ന് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ. ആൻഡ് ബിനി ഇടപ്പള്ളി പറഞ്ഞിരിക്കുന്നത് പ്ലീസ് പ്ലേ ദ സോങ് ബംബം പോലെ ഫ്രം ദ മൂവി താരേ സമീൻ പർ എന്ന മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇഷാൻ ചേരാനെല്ലൂർ മെസ്സേജ് അയച്ചിരിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് കോട്ടയം അതിരമ്പുഴയിൽ നിന്നും യമുനയും മകൻ ബിബിൻ ജോർജും ചേർന്നാണ് ഈ പാട്ട് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ട പാട്ട് നീലഗിരി എന്ന സിനിമയിലെ മഞ്ഞു വീഴും പുൽത്താര എന്ന പാട്ട് വെച്ച് തരുമോ. ഒത്തിരി നാൾ കൂടിയാണ് പാട്ട് ചോദിക്കുന്നത്, തന്നില്ലെങ്കിലും മെസ്സേജ് വായിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മെസ്സേജ് വായിച്ചിരിക്കുന്നു. പാട്ട് വയ്ക്കാൻ സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാട്ട് വയ്ക്കുന്നതായിരിക്കും കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് ഞാൻ നേരത്തെ മെസ്സേജ് അയച്ചു, അത് വായിച്ചു, പക്ഷെ പാട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് എനിക്കും എൻ്റെ കൊച്ചുമക്കൾക്കും വേണ്ടി കണ്ണാൻതുമ്പി എന്ന പാട്ട് കണ്ണാൻതുമ്പി പോരാമോ എന്ന പാട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കേ. ആൻഡ് ഹൈ ജ്വൽ, ഞാൻ സീനത്താണ് ഓലിക്കുഴി. കുറേ നാളായി പാട്ട് ചോദിച്ചിട്ട് കേട്ടുകൊണ്ട് തന്നെ കൂടെ ഉണ്ടാവും. ഇന്ന് എനിക്കൊരു നല്ല ഗാനം തരണേ. പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്ന എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ആശംസകൾ അറിയിച്ചുകൊണ്ട് വിദ്യാരംഭം ഫിലിമിലെ സോങ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് പാട്ടാണ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഏത് പാട്ടാണ് എന്നുകൂടി പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് പാട്ടാണ് എന്നുകൂടി പറയണം കേട്ടോ. സമയമുണ്ടെങ്കിൽ ഞാൻ പ്ലേ ചെയ്ത് തരാം. ഇപ്പം തന്നെ 10:51. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് നോർത്ത് പറവൂർ നിന്നാണ്. ഞാൻ അഡ്രിൽ ജെയിൻ ആണ്, അത് തന്നെയായിരിക്കില്ലേ, അഡ്രിയൽ ജെയിൻ ആണ് ഞാൻ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ, എനിക്ക് വെനസ്ഡേ ആണ് ക്ലാസ് തുടങ്ങുന്നത്. ഓ, ഞാൻ ഇൻഫൻ ജീസസ് നോർത്ത് പറവൂരിലാണ് പഠിക്കുന്നത്. ഇന്ന് മുതൽ സ്കൂളിൽ പോയി തുടങ്ങിയ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സോങ് തരുമോ, കാട്ടുചെമ്പകം പൂത്തില്ലേ എന്ന സോങ് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ കുഞ്ഞുമോൻ അടുത്ത ദിവസം സ്കൂളിലേക്ക് പോവുകയാണല്ലോ അല്ലേ, ഞങ്ങളുടെ ആശംസകൾ കേട്ടോ, നന്നായിട്ട് പഠിക്കൂ വളരൂ. ഓക്കെ. ആൻഡ് സൽമാ ജമാലുദ്ദീൻ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു, സോൾട്ട് മാംഗോ ട്രീ. ഇത് തന്നെയല്ലേ ആദ്യം ചോദിച്ചത്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ വാട്സപ്പ് ഞാൻ സ്വപ്ന സിബി ചേർത്തല കളവങ്കോട്, ഇന്ന് സ്കൂളിൽ പോകുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് നല്ലൊരു സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല നല്ല പാട്ടുകൾ കുറേ നമ്മളിവിടെ പ്ലേ ചെയ്തു. എന്നാലും ഇനിയും സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ പാട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി മെസ്സേജ് അയച്ച് പാട്ട് കിട്ടിയില്ല എന്നുള്ളവർക്ക് നിങ്ങൾക്ക് യുവർ ചോയ്സിൽ പാട്ടുകൾ വിളിച്ച് ചോദിച്ചുകൊണ്ട് 12 മണിക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ പാട്ട് വരുന്നുണ്ട്, സ്റ്റേ ട്യൂൺ.

ആവശ്യപ്പെട്ടിരിക്കുന്ന കുറച്ച് ദിവസമായി പാട്ട് ചോദിക്കുന്നു, ആരും പ്രസാദിക്കുന്നില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്ന സരോജ പുത്തൻകുരിശാണ് ഒരു മെയ് മാസ പുലരി എന്ന സിനിമയിലെ ഇരു ഹൃദയങ്ങളും ഒന്നായി എന്ന ഗാനം.

സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, എന്നാലും നമ്മുടെ പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് ഇനിയും എല്ലാവരും കൂടെയുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടീസിന് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് പാട്ട് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറേ പേര് പാട്ട് ചോദിച്ചു കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ യുവർ ചോയ്സ് പ്രോഗ്രാം. എന്നെ വിളിച്ചോളൂ, വിളിച്ചിട്ട് പാട്ടുകൾ ചോദിക്കാൻ പറ്റും. അത് 12 മണിക്കാണ് ആ പ്രോഗ്രാം കേട്ടോ. പിന്നെ ഇന്ന് സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു. ആൻഡ് താങ്ക്സ് ഒക്കെ പറഞ്ഞ് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷുട്ടുകുട്ടന് വേണ്ടിയിട്ട് പേര് പറഞ്ഞില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സീതാ രമേശാണ് കടക്കരപ്പള്ളി, ഞാൻ പേര് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഷുട്ടുകുട്ടന് വേണ്ടിയിട്ടും കൂടെയാണ് നെക്സ്റ്റ് പാട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അമ്മു, അതുപോലെ സീതാ രമേശ്, ഷുട്ടുകുട്ടൻ, ഇവരെല്ലാവരും കാത്തിരിക്കുകയാണ് പാട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ചോദിച്ച പാട്ടില്ലെങ്കിലും നെക്സ്റ്റ് സോങ് സ്പെഷ്യൽ ഫോർ ഷുട്ടുകുട്ടൻ ആൻഡ് ഓൾ ദ കുട്ടീസ്. സ്റ്റേ ട്യൂൺഡ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 MHz, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. വിദ്യാഭ്യാസ രംഗത്തെ നിക്ഷേപം മഹത്താണെന്നും അത് വരും തലമുറയ്ക്ക് വെളിച്ചമേകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾ ഹൈസ്കൂളിൽ പ്രവേശനോത്സവ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. പ്രവേശനോത്സവം എം കെ രാഘവൻ എംപി ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം ഒന്നാം ക്ലാസിൽ പ്രവേശനം നേടുന്ന മണ്ഡലത്തിലെ മുഴുവൻ കുട്ടികൾക്കും നൽകാൻ സി കെ കാസിം എംഎൽഎയുടെ സ്നേഹസമ്മാനങ്ങൾ സ്കൂളുകളിലെത്തി. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ 2000-ലധികം നവാഗതർക്കാണ് എംഎൽഎ സ്നേഹസമ്മാനം നൽകുന്നത്. ലഹരി മാഫിയയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. രമേശ് ചെന്നിത്തലയടക്കം മന്ത്രിമാരും മുതിർന്ന പോലീസ് മേധാവികളും പരിപാടിയിൽ പങ്കെടുക്കും. 2025-26 വർഷത്തെ സപ്ലൈകോയുടെ രണ്ടാം വിള നെല്ല് സംഭരണത്തിന് മാർച്ച് 31-നകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന കർഷകർക്ക് മറ്റന്നാൾ വരെ അപേക്ഷിക്കാം. സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക ഇളവ് അനുവദിച്ചതിനെ തുടർന്നാണ് തീയതി നീട്ടിയത്. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗവും ക്യാൻസർ രോഗികളുടെ സംഘടനയായ പ്രതീക്ഷയും ചേർന്ന് ആക്ഷേപഹാസ്യ ഓട്ടൻതുള്ളൽ സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോ ടി മുനവർ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച 22-കാരൻ 4 പേർക്ക് പുതുജീവനേകി. കണ്ണൂർ ശ്രീകണ്ഠപുരം വളേക്കൈയിലെ അർജുന്റെ ഹൃദയവും കരളും വൃക്കകളുമാണ് ദാനം ചെയ്തത്. കൊട്ടിയൂർ വൈശാഖ ഉത്സവം ഈ മാസം 24 വരെ. കഴിഞ്ഞ മാസം 29-നാണ് ഉത്സവം ആരംഭിച്ചത്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.

0: ന്യൂസ് റെയിൻബോ. റെയിൻബോയിൽ ഇനി കേൾക്കാം ഡു യു നോ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഡു യു നോ. ജനോപകാരപ്രദമായ അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ്. അത്തരത്തിൽ ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയാണ് ഡു യു നോ. ഇന്ന് നമ്മൾ ഡു യു നോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം അഥവാ SVEP എന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ്. ഇന്ന് ഡു യു നോ എന്ന ഈ പ്രോഗ്രാമുമായിട്ട് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ VS സ്മിതയാണ്. അപ്പോൾ നമുക്കൊരു പാടിന് ശേഷം തിരിച്ചു വരാം.

0: ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യത്തിന് കീഴിലുള്ള ഒരു ഉപപദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം അഥവാ SVEP. ഗ്രാമങ്ങളിൽ ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഗ്രാമീണർക്കായി ഗ്രാമീണ വ്യവസായ പ്രോത്സാഹന പദ്ധതി എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം അഥവാ SVEP. ഗ്രാമീണ യുവതയെയും SSG അംഗങ്ങളെയും സ്വയം തൊഴിൽ ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കാനും ചെറുകിട സംരംഭങ്ങൾ ഗ്രാമത്തിൽ തന്നെ ആരംഭിക്കാൻ സാമ്പത്തിക സാങ്കേതിക പിന്തുണ നൽകുകയും SSGകൾക്ക് ലഭ്യമാകുന്ന കമ്മ്യൂണിറ്റി എന്റർപ്രൈസ് ഫണ്ട് വഴി സാമ്പത്തിക സഹായവും വായ്പയും ലഭ്യമാക്കുകയും ഗ്രാമങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എന്നാൽ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങണമെന്നും അതുവഴി സ്വന്തം കാലിൽ നിൽക്കണമെന്നും ആഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് സംരംഭകത്വത്തിനാവശ്യമായ ആശയങ്ങൾ മുതൽ ബിസിനസ് പ്ലാൻ തുടങ്ങി പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും ലഭ്യമാക്കുക, സ്ഥിരതയുള്ള തൊഴിലവസരങ്ങൾ ഗ്രാമത്തിൽ തന്നെ സൃഷ്ടിക്കുക, അതുവഴി ഗ്രാമത്തിൽ നിന്നുള്ള ആളുകൾ ഒഴിഞ്ഞു പോകാതെ നമ്മുടെ എക്കോസിസ്റ്റം നിലനിർത്തുക, SSGകൾ മുഖേന സ്ത്രീകൾക്ക് സംരംഭങ്ങളിൽ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് വഴി സ്ത്രീ ശാക്തീകരണം ഉറപ്പുവരുത്തുക തുടങ്ങിയവയൊക്കെയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാമിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതിനായിട്ട് ഈ പദ്ധതിയുടെ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ആരതി അരവിന്ദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. മാം, എന്താണ് സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം അഥവാ SVEP?
1: സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം അഥവാ SVP എന്ന് പറയുന്നത് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. അത് കേരളത്തിൽ നടപ്പിലാക്കുന്നത് കുടുംബശ്രീ ജില്ലാ മിഷൻ മുഖേനയാണ്. ആദ്യമായി കേരളത്തിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന ജില്ല എന്ന് പറയുന്നതിൽ ഒന്ന് എറണാകുളം ജില്ലയിലാണ്. SVP എന്ന് പറയുന്ന പദ്ധതി തീർച്ചയായിട്ടും ഒരു ബ്ലോക്ക് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന ബ്ലോക്കുകളിലെ ഒരു കുടുംബത്തിൽ ഒരു സൂക്ഷ്മ സംരംഭം എന്ന നിലയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്.

0: ഇത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഡു യു നോ. സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം അഥവാ എസ് വി ഇ പി എന്ന പദ്ധതിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടെയുണ്ട് സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ആരതി അരവിന്ദ്. ഈ എസ് വി ഇ പി പദ്ധതി നടപ്പിലാക്കുന്നത് കുടുംബശ്രീ വഴിയാണെന്ന് മാം പറഞ്ഞു. അപ്പോൾ കുടുംബശ്രീ അംഗങ്ങൾക്ക് മാത്രമാണോ ഈ പദ്ധതിയുടെ ഭാഗമാകാൻ കഴിയുക?
1: ഈ പദ്ധതിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, സാധാരണയായി നമുക്കൊരു സംരംഭം തുടങ്ങണമെങ്കിലോ മറ്റേതൊരു മേഖലയിലേക്ക് കടക്കണമെങ്കിലോ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് കുടുംബശ്രീ അംഗമായിരിക്കണം, കുടുംബശ്രീ വനിതയായിരിക്കണമെന്നൊരു നിബന്ധനയുണ്ട്. എന്നാൽ എസ് വി പി പദ്ധതിയിൽ നമുക്ക് അയൽക്കൂട്ട കുടുംബത്തിലെ ഏതൊരു വ്യക്തിക്കും, അതിപ്പം മകളാകാം, മകനാകാം, ഭർത്താവാകാം, ആർക്ക് വേണമെങ്കിലും ഈ പദ്ധതിയിൽ ഒരു സംരംഭം നമുക്ക് ആരംഭിക്കാം.
0: ഈ എസ് വി പി പദ്ധതി ഫീൽഡ് തലത്തിൽ നടപ്പിലാക്കുന്നത് എങ്ങനെയാണ്?
1: പദ്ധതി നടപ്പിലാക്കുന്നതിനായി ഫീൽഡ് തലത്തിൽ പ്രവർത്തിക്കുന്നത് മൈക്രോ എന്റർപ്രൈസസ് കൺസൾട്ടന്റ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. ഈ മൈക്രോ എന്റർപ്രൈസസ് കൺസൾട്ടന്റുമാരെ നമ്മൾ പ്രത്യേകമായി സെലക്ട് ചെയ്ത് അവർക്കൊരു മിനി എം ബി എ മോഡലിൽ സംരംഭകത്വത്തിൽ ട്രെയിനിങ് എല്ലാം നൽകിയാണ് നമ്മൾ ഫീൽഡിലേക്ക് ഇറക്കുന്നത്. അവരാണ് ഈ ഒരു എസ് വി പി പദ്ധതിയിലെ ബാക്ക്ബോൺ എന്ന് പറഞ്ഞ് നിലനിൽക്കുന്ന ഒരു ഘടകം. തിരഞ്ഞെടുക്കപ്പെടുന്ന ബ്ലോക്കുകളിൽ പ്രത്യേക ടാർജറ്റ് ഉണ്ടാകും. അതായത് എസ് വി പി പദ്ധതി എന്ന് പറയുന്നത് 4 വർഷത്തേക്ക് ഒരു ബ്ലോക്കിൽ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും പിന്തുണയോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. സംസ്ഥാന വിഹിതം എന്ന് പറയുന്നത് 40% കേന്ദ്ര വിഹിതം എന്ന് പറയുന്നത് 60%. ഏകദേശം 650,000 രൂപയാണ് ഒരു ബ്ലോക്കിലേക്ക് എസ് വി പി എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി നമുക്ക് അനുവദിച്ച് ലഭിക്കുന്നത്. ഈ ഇതിൽ തന്നെ നമ്മുടെ എം ഇ സി എന്ന് പറയുന്ന പിന്തുണാ സഹായ സംവിധാനത്തിനുള്ള ഓണററിയും അതുപോലെ സംരംഭകർക്ക് പുതുതായി സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള വായ്പയും പഴയ സംരംഭങ്ങൾക്ക് അതൊരു 15-20% ബ്ലോക്കിൽ നിലനിൽക്കുന്ന സംരംഭങ്ങൾക്ക് പിന്നീട് സ്കെയിലപ്പിനുള്ള ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ഒക്കെ നൽകുന്ന തുകയും പിന്നെ സ്കിൽ ട്രെയിനിങ് പോലുള്ളത് നൽകുന്നത്, എക്സ്പോഷർ വിസിറ്റ് നൽകുന്നത്, ഇതിനൊക്കെയുള്ള ഫണ്ട് ഈ ഒരു 650,000 രൂപയിലാണ് വകയിരുത്തിയിരിക്കുന്നത്.

0: Musically yours, this is FM Rainbow 107.5.
1: Your favorite music station.
2: ഇത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഡു യു നോ. സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം അഥവാ എസ് വി ഇ പി എന്ന പദ്ധതിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടെയുണ്ട് സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ആരതി അരവിന്ദ്. എസ് വി ഇ പി പദ്ധതിയുടെ മോണിറ്ററിംഗ് നടത്തുന്നത് ബ്ലോക്ക് നോഡൽ സൊസൈറ്റി ഫോർ എന്റർപ്രൈസ് പ്രൊമോഷൻ അഥവാ ബി എൻ എസ് ഇ പി.

0: ആണ് അല്ലേ മാം?
1: ബ്ലോക്കിലെ ഈ ഒരു പദ്ധതി മോണിറ്റർ ചെയ്യുന്നത് കുടുംബശ്രീ സംസ്ഥാന മിഷനോടൊപ്പവും കുടുംബശ്രീ ജില്ലാ മിഷനോടൊപ്പവും ബ്ലോക്ക് തലത്തിലെ ഫോം ചെയ്തിരിക്കുന്ന ഒരു കമ്മിറ്റിയുണ്ട്. അതായത് ഓരോ കുടുംബശ്രീ CDSൽ നിന്നും ഒരു ചെയർപേഴ്സണും അതുപോലെ തന്നെ ഉപജീവന ഉപസമിതി കൺവീനറും ചേരുന്നതാണ് ബ്ലോക്ക് തലത്തിലുള്ള ഈ ഒരു കമ്മിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ബ്ലോക്കിൽ 6 പഞ്ചായത്ത് ഉണ്ടെങ്കിൽ 6 CDSൽ നിന്ന് 2 റെപ്രസെൻറ്റേറ്റീവ്സ് വീതം 12 പേരാണ് ബ്ലോക്ക് തല കമ്മിറ്റിയിലേക്ക് വരുന്നത്. അവിടെയും ഈ 12 പേരിൽ നിന്ന് ഒരാൾ അതിൻ്റെ ചെയർപേഴ്സണും ഒരാൾ വൈസ് ചെയർപേഴ്സണുമായി തിരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ കമ്മിറ്റിയാണ് ബാക്കിയുള്ള ഫീൽഡ് ലെവൽ ആക്ടിവിറ്റീസും സംരംഭകത്വ വികസന പരിപാടികളും എല്ലാം തന്നെയും ബ്ലോക്കിൽ മോണിറ്റർ ചെയ്യുന്നത്.

0: വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഡു യു നോ എന്ന ഈ പ്രോഗ്രാമിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം എന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ്. കൂടെയുള്ളത് ഈ പ്രോഗ്രാമിന്റെ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ആരതി അരവിന്ദ് ആണ്. കേരളത്തിലെ ഫേസ് വണ്ണിൽ രണ്ട് ബ്ലോക്കുകൾ SVEP ഇംപ്ലിമെന്റേഷന് വേണ്ടി തെരഞ്ഞെടുത്തതിൽ ഒരു ബ്ലോക്ക് എറണാകുളം ജില്ലയിലെ വടവുകോട് ബ്ലോക്കായിരുന്നു എന്ന് കണ്ടു.
1: എറണാകുളം ജില്ലയിൽ ആദ്യമായി കേരളത്തിൽ നടപ്പിലാക്കിയ ഒരു ബ്ലോക്ക് കൂടിയാണ് വടവുകോട് ബ്ലോക്ക്. വടവുകോട് ബ്ലോക്ക് 2017-2021 കാലഘട്ടത്തിലാണ് നടപ്പിലാക്കിയത്. 2021 കാലഘട്ടത്തിന് ശേഷവും കുടുംബശ്രീ ജില്ലാ മിഷനും കുടുംബശ്രീ സംസ്ഥാന മിഷനും ഏറ്റെടുത്ത് അവിടെ പദ്ധതി തുടർച്ചയായി നടന്നു പോകുന്നുണ്ട്. നിലവിൽ എറണാകുളം ജില്ലയിൽ SVP പദ്ധതി പ്രവർത്തിക്കുന്നത് 3 ബ്ലോക്കുകളിലാണ്. അതൊന്ന് വടവുകോട്, 2 വൈപ്പിൻ ബ്ലോക്ക്, 3 ആലങ്ങാട് ബ്ലോക്ക്. അതുപോലെ തന്നെ SVP പദ്ധതിയുടെ അതേ മോഡൽ തന്നെ പ്രളയബാധിത പ്രദേശങ്ങൾക്കായി റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ആ പദ്ധതി നടപ്പിലാക്കുന്നത് നോർത്ത് പറവൂർ ആണ്, പറവൂർ ബ്ലോക്കിലാണ് നടപ്പിലാക്കുന്നത്. പറവൂർ ബ്ലോക്കിലെ 6 CDSകളിലാണ് നമ്മൾ നടപ്പിലാക്കുന്നത്.
0: ഈ SVP പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സംരംഭങ്ങൾ ഏതൊക്കെയാണ് മാം?
1: SVP പദ്ധതിയിൽ നമുക്ക് കൃഷിയും അതുപോലെ തന്നെ മൃഗസംരക്ഷണം ഒഴികെ വേറെ ഏതൊരു സംരംഭത്തിനും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ കൃഷി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു നമുക്കൊരു പാലിൻ്റെ മിൽക്കിൻ്റെ യൂണിറ്റ് തുടങ്ങാൻ, വാല്യൂ അഡീഷൻ യൂണിറ്റ് തുടങ്ങാൻ, നെയ്യുടെ യൂണിറ്റ് തുടങ്ങാനൊക്കെ നമുക്ക് സാധിക്കും. എന്നാൽ നമുക്ക് ഒരു പശുവിനെയോ കോഴിയെയോ വാങ്ങിക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് SVP നിന്ന് നമുക്ക് നൽകാൻ സാധിക്കില്ല. പക്ഷേ അതിൻ്റെ വാല്യൂ അഡീഷനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ പിന്തുണ സഹായ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കാൻ സാധിക്കും.

0: ഇത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഡു യു നോ സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം അഥവാ എസ് വി ഇ പി എന്ന പദ്ധതിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടെയുണ്ട് സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ആരതി അരവിന്ദ്. ഈ എസ് ഡി ഇ പി പദ്ധതി ഫീൽഡ് തലത്തിൽ നടപ്പിലാക്കുന്നത് മൈക്രോ എന്റർപ്രൈസസ് കൺസൾട്ടന്റുമാരാണ്. ഈ മൈക്രോ എന്റർപ്രൈസസ് കൺസൾട്ടന്റുമാരെ കണ്ടെത്തി അവർക്ക് വേണ്ട ട്രെയിനിങ് എല്ലാം കൊടുത്ത് പിന്നീട് അവർ തന്നെ ഈ ഓണ്ടർപ്രണേഴ്സിനെ കണ്ടെത്തുകയും ഓണ്ടർപ്രണേഴ്സിന് വേണ്ട എല്ലാ ഗൈഡ് ലൈൻസും കൊടുക്കുകയും ചെയ്യുന്നു. മാം, ഈ ഹൈ സ്കെയിലിൽ സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാമിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്?
1: ഹൈ സ്കെയിൽ വരുന്ന സംരംഭങ്ങൾക്ക് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ എം ഇ സിമാർ മുഖേന ബിസിനസ് പ്ലാനുകളൊക്കെ തയ്യാറാക്കി ബാങ്ക് ലോൺ പിന്തുണ സഹായ സംവിധാനങ്ങളും മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള കൺവെർജൻസുകളും എല്ലാം സ്ഥിരമായി ചെയ്തു കൊടുക്കുന്നുണ്ട്. എസ് വി പി പദ്ധതിക്ക് വേണ്ടി മാത്രമായി ബ്ലോക്ക് തലത്തിൽ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. ബ്ലോക്ക് റിസോഴ്സ് സെന്റർ ഫോർ എന്റർപ്രൈസ് പ്രൊമോഷൻ എന്നാണ് അതിന്റെ പേര്. ബ്ലോക്കിനുള്ളിലെയോ അല്ലെങ്കിൽ പുറത്തെയോ ഏതൊരു വ്യക്തിക്കും ഏതൊരു സമയവും നമുക്ക് ഈ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ടാൽ സംരംഭകത്വ വികസനത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും എവിടെയൊക്കെ എന്തൊക്കെ സഹായം ലഭിക്കും എന്നുള്ളൊരു അറിവ് നൽകുകയും ഈ എം ഇ സിമാർ മുഖേന ചെയ്തു കൊടുക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരു കുടുംബത്തിൽ ഒരു സംരംഭം എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് എസ് വി പി പദ്ധതി ആരംഭിക്കുന്നത്. ഇത് കേരളത്തിൽ മാത്രമല്ല ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും എസ് വി പി പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് നിലവിൽ.

0: ഇത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഡു യു നോ സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം അഥവാ എസ് വി ഇ പി എന്ന പദ്ധതിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടെയുണ്ട് സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ആരതി അരവിന്ദ്. ഈ പദ്ധതി പ്രകാരം സംരംഭകൻ ആവശ്യമാകുന്ന മുടക്ക് മുതൽ എത്രയാണ്?
1: എസ് വി പി പദ്ധതിയിൽ നമ്മൾ ചെറിയ മുടക്കുമുതൽ മുതൽ, അതായത് ഒരു 10,000 രൂപ മുതൽ ഉള്ള ഇനീഷ്യൽ ക്യാപിറ്റൽ വെച്ചുള്ള സംരംഭങ്ങളും മുതൽ ഒരു 10,00,000 രൂപ വരെയുള്ള സംരംഭങ്ങളും പിന്തുണയ്ക്കുന്നുണ്ട്.
0: എസ് വി പി പ്രകാരമുള്ള സാമ്പത്തിക സഹായം എങ്ങനെയാണ്?

0: സാമ്പത്തിക സഹായം SVP പദ്ധതിയിൽ നിന്ന് നൽകുന്നത് 1 ലക്ഷം രൂപ വരെ വ്യക്തിഗത സംരംഭങ്ങൾക്കും 5 ലക്ഷം രൂപ വരെ ഗ്രൂപ്പ് സംരംഭങ്ങൾക്കുമാണ് നൽകുന്നത്. ഗ്രൂപ്പ് സംരംഭത്തിൽ മിനിമം 3 അംഗങ്ങളെങ്കിലും പങ്കാളികളായിരിക്കണം.
1: ബ്രോ.

0: ഇത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഡു യു നോ സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം അഥവാ എസ് വി ഇ പി എന്ന പദ്ധതിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടെയുണ്ട് സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ആരതി അരവിന്ദ്. ഈ എറണാകുളം ജില്ലയിലെ ഏതൊക്കെ ബിസിനസ്സുകളാണ് ഈ എസ് ഇ പി പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കി വരുന്നത്?
1: ചെറിയ ചെറിയ സംരംഭങ്ങൾ മുതൽ, അതായത് ഒരു പെട്ടിക്കട മുതൽ, അതുപോലെ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ, ബ്യൂട്ടി പാർലറുകൾ, ഇതെല്ലാം എസ് ഇ പി പദ്ധതിയുടെ അണ്ടറിൽ ഈ പറഞ്ഞ 4 ബ്ലോക്കുകളിലായി നടപ്പിലാക്കി വരുന്നുണ്ട്.

അന്ത്യോദയ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കത്തിലും ദരിദ്രരുമായ മനുഷ്യന്റെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം അഥവാ SVEP. ഏകാത്മക മാനവ ദർശനത്തിന്റെ വക്താവായിരുന്ന പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ പേരിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയായ DNRLM ദീൻദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ ഒരു സബ് സ്കീമായ സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം അഥവാ SVEP എന്ന പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ കേട്ടത്. സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനായിട്ട് കൂടെയുണ്ടായിരുന്നത് SVEP ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ആരതി അരവിന്ദാണ്. താങ്ക് യു മാം. സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഇന്ന് ഡു യു നോ എന്ന പ്രോഗ്രാമുമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ VS മിതയാണ്. അടുത്തയാഴ്ച പുതിയ സ്കീമുമായിട്ട് വരാം. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന് അവൾ പറയുന്നു. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: You are listening to Akashvani Rainbow FM Kochi 107.5. 107.5.

0: Your choice. Your one-stop destination for finest music. Music. Your choice.
1: യുവ ചോയ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സമയം എന്താ, 12 മണിയായി കഴിഞ്ഞു. ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും. അപ്പം എന്തായാലും നല്ല നല്ല പാട്ടുകളുമായിട്ട്, അതും നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പാട്ടുകളുമായിട്ടാണ് നമ്മുടെ യുവ ചോയ്സ് പോകുന്നത്. യുവർ ചോയ്സിലേക്ക് വിളിക്കുന്ന നമ്പർ തന്നെ ആദ്യം പറഞ്ഞേക്കാം, 0484242801. ഇതാണ് നമ്മുടെ നമ്പർ. ഇപ്പം തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ. കുറച്ച് നാളുകളൊക്കെ ആയിട്ട് വിളിച്ച് കിട്ടിയവർ മാറി നിന്നിട്ട് നമുക്ക് വിളിച്ച് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് അങ്ങ് കൊടുക്കാമല്ലേ. നമുക്ക് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും വീണ്ടും വിളിക്കാമോളൂ എന്നാണ് നമ്മൾ സാധാരണ പറയാറ്. കാരണം എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്പർ ഒരു ഒന്നും കൂടെ നോട്ട് ചെയ്തോളൂ, 0484242801. അപ്പൊ കൂടെ ഉണ്ട് യുവർ ചോയ്സുമായി ഞാൻ ആർ ജെ ജ്വൽ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അങ്ങ് നോക്കുകയാണെങ്കിൽ കുറെ പ്രത്യേകതകളുള്ള ദിവസമാണ്. അധ്യയന വർഷം ആരംഭിക്കുന്നു, നമ്മുടെ കൊച്ചു കൂട്ടുകാർ സ്കൂളിലേക്ക് പോകുന്നു, ഇന്ന് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ ആണ് ഗ്ലോബലി, അതുപോലെ തന്നെ ഗ്ലോബൽ ഡേ ഓഫ് പേരൻസ് ആണ് യുണൈറ്റഡ് നേഷൻസ് സജസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ വേൾഡ് മിൽക്ക് ഡേ ആണ്, നാഷണൽ ബെയർ ഫുട്ട് ഡേ ആണ്, നാഷണൽ നെയിൽ പോളിഷ് ഡേ ആണ്. ഇന്ന് വേണ്ട, ഇന്ന് കുറേ ദിവസങ്ങൾ സ്പെഷ്യൽ സ്പെഷ്യൽ ഡേ ആണ്. ഇതിലെ കുറേ ദിവസങ്ങളൊക്കെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയത്, ഒന്ന് നാഷണൽ ബെയർ ഫുഡ് ഡേ, നമ്മൾ കാലിൽ ചെരുപ്പൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത്, അതൊരു ഒരു സ്പെഷ്യൽ ഡേ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേയും ഗ്ലോബൽ ഡേയും ഗ്ലോബൽ ഡേ ഓഫ് പേരൻസും എല്ലാം കൂടെ ചേർന്ന് അന്ന് ഇന്നത്തെ ദിവസം അങ്ങ് സ്പെഷ്യൽ ഡേ ആക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നത്, ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് എന്നെ വിളിച്ചോളൂ കേട്ടോ. ചോദിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന്, കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചത്, പേടിച്ചത്, പക്ഷെ ഇപ്പം നമുക്ക് ചിലപ്പോൾ പേടിയൊന്നും ഉണ്ടാവില്ല മുതിർന്നവരായിരിക്കുമ്പോൾ. പക്ഷെ മുതിർന്നവരായി കഴിയുമ്പോൾ നമുക്ക് വരുന്ന ടെൻഷൻസ്, പേടി, അതൊക്കെ എന്തൊക്കെയാണ്? അപ്പോൾ രണ്ട് പേർക്കും എന്നെ വിളിക്കാം കേട്ടോ. ഞാൻ കുട്ടികൾക്കും വിളിക്കാം, അല്ലെങ്കിൽ കുട്ടികളായിരുന്നവർക്കും വിളിക്കാം, മാതാപിതാക്കൾക്കും എന്നെ വിളിക്കാം. അപ്പോൾ ആ നമ്പർ ഇതാണ്, 0484242801 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഈ നാഷണൽ ബെയർ ഫുഡ് ഡേയോടുകൂടി ഞാൻ ഒരു കാര്യം പറയട്ടെ, പണ്ടത്തെ കാലത്തൊക്കെ ചെരുപ്പിടാതെ ഇന്തുമാത്രം നടന്നിട്ടുള്ളവരാണ് നമ്മളല്ലേ, സ്കൂളിൽ പാടവരമ്പിൽ ഇന്ന് വേണ്ട പറമ്പ് മുഴുവൻ ചെരുപ്പൊക്കെ ഇടാതെ കാലൊക്കെ പൊട്ടി നടന്നവരാണ്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ ചെരുപ്പിടാതെ നടക്കാൻ നമ്മൾ സമ്മതിക്കുകയുമില്ല, അവരൊട്ട് ചെരിപ്പിടാതെ നടക്കുകയുമില്ല, മണ്ണിലേക്കും ചെളിയിലേക്കും വേണ്ട ഒന്ന് തൊടാൻ പോലും അവർക്ക് ഭയങ്കര മടിയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇങ്ങനെ ബെയർ ഫുട്ടായിട്ട് നല്ല നിലത്തിലൂടെ നടക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ആ കാര്യങ്ങളും വിളിച്ച് പറയാം. ഓക്കെ, അപ്പോൾ തുടങ്ങാം. യുവർ ചോയ്സ് നല്ലൊരു പാട്ടോടുകൂടി തുടങ്ങുകയാണ്. ദ കാക്കോത്തി എന്ന പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ചതിക്കാത്ത ചന്തു എന്ന മൂവിയിലെ സോങ് ആണ്. സോ സ്റ്റേ ട്യൂൺ. എന്നെ വിളിക്കാം, വിളിക്കുന്ന നമ്പർ 0484242801. കൂടെ ഉണ്ട് ആർ ജെ ജ്വൽ.

0: വെൽക്കം ബാക്ക് ഡിയേഴ്സ്. അങ്ങനെ സമയം 12 മണി കഴിഞ്ഞ 9 മിനിറ്റ് ആകുമ്പോൾ യുവർ ചോയ്സിന്റെ സമയമാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളും വിശേഷങ്ങളും എല്ലാം പങ്കുവയ്ക്കാം. വിളിക്കാം 0484242-8101 എന്ന നമ്പറിലേക്ക്. നമ്മുടെ ഫസ്റ്റ് കോളർ ആരാന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? ഇന്ദിര. എവിടെ നിന്നാ? മാളയിൽ നിന്ന്. എന്തൊക്കെയാ വിശേഷം?
1: എന്ത് വിശേഷം, പഴയ ഓർമ്മകൾ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കാനാണ്. ഇന്ന് അവരുടെ പ്രവേശനോത്സവം അല്ലേ?
0: അതെ അതെ അതെ, അംഗൻവാടിയിലും അതുപോലെ സ്കൂളിലും എല്ലാം പ്രവേശനോത്സവം നടക്കുകയാണ്.
1: അപ്പൊ ഞങ്ങള് ഭയങ്കര ഗംഭീരായിട്ടൊക്കെ നടത്തുന്ന പരിപാടിയാണ്. റിട്ടയർഡ് ആയി.
0: പക്ഷെ ആ പണ്ടത്തെ ഓർമ്മകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ ഇന്ന് പോയില്ലേ അടുത്തുള്ള അംഗൻവാടിയിൽ? പോയില്ലേ?
1: നമുക്ക് പോവാൻ പറ്റാത്ത അവസരമാണ്.
0: കുഴപ്പമില്ല. എന്നാലും
1: നമ്മളിങ്ങനെ
0: പാട്ടുകളും എല്ലാം കേൾക്കുമ്പോ ഇങ്ങനെ ഇന്നാണെങ്കിൽ മുഴുവൻ എല്ലാവരും സ്കൂൾ കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള പാട്ടുകളായിരുന്നു അല്ലേ ചോദിച്ചത്? അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോ പഴയ ഓർമ്മകൾ ഇങ്ങനെ വരുന്നു.
1: 86-ല് അംഗനവാടിയിൽ ജോയിൻ ചെയ്തതാണ്.
0: ടീച്ചർ
1: അങ്ങനെ മക്കളൊക്കെ ഇപ്പൊ ഡോക്ടർമാരായി വലിയ വലിയ ആൾക്കാരൊക്കെ.
0: എന്നാലും ഇടയ്ക്ക് കാണുമ്പോ ടീച്ചറെ എന്ന് പറഞ്ഞു വരത്തില്ലേ?
1: അയ്യോ, ചിലര് എന്തൊരു സ്നേഹം, ചിലര് കണ്ടാ
0: അല്ല, ചിലർക്ക് ഓർമ്മ പോലും ചിലപ്പോ കിട്ടില്ല കുഞ്ഞു സ്കൂൾ. പക്ഷെ ചില കുട്ടികൾ ചീച്ചരമ്മ ചീച്ചരമ്മ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൂടെ.
1: അതെ മേഡം, എനിക്ക് കുട്ടികളില്ല. അംഗനവാടി ജീവിതത്തില് അങ്ങനെ ആയിട്ട് മുഴുകി പോയി.
0: ആ കുട്ടികൾ നമ്മുടെ കുട്ടികളായിട്ടാ കണ്ടത് അല്ലേ?
1: ഇപ്പൊ നമ്മള് അതിന്റെ ഒരു ദുഃഖം നമ്മൾ
0: അറിയും.
1: ഭയങ്കര ഒരു
0: ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ അംഗനവാടിയിലൊക്കെ പോവാണെങ്കിൽ അവരൊക്കെ ഒന്ന് കാണാൻ കുറച്ചു നേരം അവിടെ ഇരിക്കാം. ഇപ്പൊ ഹസ്ബൻഡിന് വയ്യാത്തത് കൊണ്ട് ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ പറ്റില്ലല്ലോ, പോവാൻ പറ്റില്ലല്ലോ. ആളുടെ പേരെന്താ?
1: ആണോ?
0: ഞങ്ങളുടെ അന്വേഷണം പറയണോ കേട്ടോ? കേട്ടോണ്ട്. ഹലോ, നമസ്കാരം. ആ ചേട്ടാ, അതെ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, കൂടെ ഉണ്ട്. പാട്ടൊക്കെ വെച്ച് തരാനായിട്ട് ഞങ്ങളുണ്ട് കേട്ടോ. വേഗം സുഖാവട്ടെ. ആ സന്തോഷം.
1: ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. സിനിമ തിയേറ്ററിലായിരുന്നു വർക്ക് ചെയ്യുന്നത്.
0: ആഹാ, എന്ത് പറ്റിയതാ?
1: ബ്ലീഡിംഗ് ആയി. 2025 ഈ ജൂണില് 6-ാം തീയതി ബ്ലീഡിംഗ് ആയി. 10-ാം തീയതി ഓപ്പറേഷൻ ചെയ്തു.
0: ശരിയാവട്ടെ, ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനകളിൽ ഓർത്തോളാം കേട്ടോ.
1: പാട്ട് കേൾക്കുമ്പോ ആൾക്ക് ഭയങ്കര
0: സന്തോഷാണല്ലേ. അപ്പൊ നമ്മള് കുട്ടികളായിരുന്നപ്പോ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച ചിലപ്പോ ഒരു കാര്യം ഉണ്ടാവില്ലേ, അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പൊ മാതാപിതാക്കളായി കഴിയുമ്പോഴും ചിലപ്പോ നമുക്കൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ ലൈഫില്?
1: അവർക്കൊക്കെ മക്കളുണ്ട്, അവരെ മക്കളായിട്ട് നമ്മൾ കാണുന്നു.
0: സന്തോഷായിട്ടിരിക്കും എന്തായാലും. ഏത് പാട്ടാ ഇന്ന് വേണ്ടത് രണ്ടു പേർക്കും കൂടെ?
1: രണ്ടു പേർക്കും എനിക്ക് കളിവീട് ഉറങ്ങിയില്ല എന്നുള്ള പാട്ടുണ്ടല്ലോ.
0: ആ, നമ്മുടെ ഏതായിരുന്നു സിനിമ? കളിവീടില് തന്നെ.
1: ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. 24 മണിക്കൂർ റേഡിയോ ഉള്ള സമയം വരെ അടുത്ത് റേഡിയോ ഉണ്ട്. ആ ഡോക്ടർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്
0: റേഡിയോ
1: എപ്പോഴും വെച്ച് അടുത്ത്.
0: ഓ,
1: അതെ, ഞാൻ അടുത്ത് വിളിക്കാറുണ്ട്. ഞാൻ ഇന്നാളെ ഒരു ഇങ്ങേർക്ക് വേണ്ടിട്ട് ഒരു വഴിപാടിന് അമ്പലത്തിൽ ദൂരെ പോയിക്കായിരുന്നു.
0: അപ്പൊ
1: ഞാൻ വിളിച്ചു മേഡം. അപ്പൊ ഇന്നൊരു ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വിളിക്കണ്ടല്ലോ, ഇനി 2 മാസം കഴിഞ്ഞ് ഞാൻ ഇങ്ങേർക്ക് വേണ്ടിട്ട് വിളിക്കുന്നതാണ്.
0: നമുക്ക് എന്താണെന്നറിയോ, ഒത്തിരി പേര് നമ്മളെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ.
1: അതെ അതെ, അറിയാം.
0: ആ, അതാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെ കേട്ടോ, അല്ലാണ്ട് വേറൊന്നുമില്ല.
1: അങ്ങനെയില്ല, അറിയാം. കിട്ടാത്തവര് ഞാനും വിളിച്ചിട്ട് കിട്ടാറില്ല. ഞാൻ പരിശ്രമിച്ചോണ്ടേ ഇരിക്കും.

0: കേൾക്കുന്നതിന്
1: ആഹാ. ദേശാടനം എന്ന
0: അപ്പോ
1: ചിത്രത്തിലാണ് ഈ കളിവീട് ഉറങ്ങിയല്ലോ എന്ന്
0: അതെ
1: പറയുന്ന ഗാനം.
0: അതെ അതെ
1: ഈ ഗാനം അത്ര ഇഷ്ടാണ്? ആണോ?
0: ഇഷ്ടമാണ്,
1: അത്രയ്ക്ക് ഇഷ്ടാണ്.
0: അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട്, എന്റെ കുഞ്ഞുമക്കൾക്ക് അംഗനവാടിയിൽ പഠിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തു.
1: എത്ര വർഷം ഉണ്ടായിരുന്നു അംഗനവാടിയില്?
0: അംഗനവാടിയില് 86 കേറിയിട്ട് 2018 റിട്ടയർഡ് ആയി. അത്ര വർഷം ഉണ്ടായിരുന്നു. നല്ല അവാർഡൊക്കെ കിട്ടിയതാണ് എനിക്ക്.
1: ആണല്ലേ? എന്താണ് അവാർഡ്?
0: എന്താ 101 ലോക വനിതാ ദിനായിട്ട് എനിക്ക് മഹിളാ പുരസ്കാരം കിട്ടി.
1: ഓ,
0: പിന്നെ സംസ്ഥാന അവാർഡ് കിട്ടി.
1: അതൊക്കെ ആദ്യം പറയണ്ടേ?
0: കൊറേ ഇതൊക്കെ കിട്ടാണ്. അതൊക്കെ നമ്മളിപ്പോ ഷോക്കേസിൽ വെച്ചൊക്കെ കണ്ടൊക്കെ സന്തോഷിക്കുന്നു.
1: അതെ അതെ,
0: ഞാൻ നല്ല പ്രവർത്തനമാണ് കാഴ്ച വെച്ചത്.
1: ഓ, നല്ല കാര്യം. ഇപ്പൊ അത് ഓർക്കുമ്പോ നമുക്ക് എന്തായാലും ഭയങ്കര സന്തോഷവും അഭിമാനം ഒക്കെ തോന്നില്ലേ? അപ്പൊ എന്തായാലും കുഞ്ഞു കുട്ടീസിന്റെ ആ ടീച്ചറിനും ഹസ്ബൻഡിനും വേണ്ടിയിട്ട് എന്തായാലും ദേശാടനത്തിലെ കളി വീട് ഉറങ്ങിയല്ലോ ഈ ഗാനം വരുന്നുണ്ട് കേട്ടോ, കേട്ടോളൂ.
0: ഓക്കെ
1: ഓക്കെ, ബൈ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
2: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറന്റ് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
1: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും പി എം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ.

0: You are listening to FM Rainbow 107.5.
1: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആവുന്നു. യു ആർ ചോയ്സിന്റെ സമയമാണ്. അപ്പൊ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾക്കൊക്കെ വേണ്ടിയിട്ട് വേഗം വിളിച്ചോളൂ. മെസ്സേജ് അയച്ചിട്ട് കിട്ടുന്നില്ല, കാണുന്നില്ല എന്ന് പരാതിയുള്ളവർ വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. കൂടെ ഉണ്ട് ഞാൻ ആർ ജെ ജ്വൽ. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാന്ന് നോക്കിയാലോ. ഹലോ, ഹലോ, നമസ്കാരം.
2: നമസ്കാരം,
1: ആരാണ്?
2: എന്റെ പേര് അജയ് ഘോഷ് എന്നാണ്.
1: അജയ് ഘോഷ്?
2: അതെ.
1: എവിടെ നിന്നാ?
2: ഞാൻ കൈപ്പൊങ്ങലം ബോർഡ്.
1: ഓക്കെ, എന്തൊക്കെയാണ് വിശേഷം?
2: നല്ല വിശേഷം.
1: എന്ത് ചെയ്യുന്നു?
2: ഞാനിവിടെ കൈപ്പൊങ്ങലം ഇന്ത്യൻ ഓയിലിന്റെ പമ്പിലേ സി എൻ ജി കംപ്രസർ ഓപ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
1: ഓ ശരി ശരി. അവിടെ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്, അതാ ഞാൻ ചോദിച്ചത്. എളുപ്പമുള്ള വർക്ക് ആണോ? കുഴപ്പമില്ല അല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടില് വൈഫുണ്ട്, രണ്ട് മക്കളുണ്ട്. വൈഫിന്റെ പേര് ഹൗസ് വൈഫാണ്. മോൻ ഇപ്പോ പ്ലസ് വണ്ണിന്ന് പ്ലസ് ടുവിലേക്കായി.
1: അവന്റെ
2: പേര് വിവേക് അമൃത്.
1: ഓക്കെ.
2: മോള് ഡിഗ്രി കഴിഞ്ഞൊരു തിരുവനന്തപുരത്ത് ഒരു കോച്ചിങ് ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പൊ വീട്ടിലുണ്ട്.
1: അവളുടെ
2: പേര് അനുഷ്ക.
1: എന്താ പേര്?
2: അനുഷ്ക.
1: അനുഷ്ക, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നു?
2: ആ, എല്ലാരും സന്തോഷം.
1: ഓക്കെ, ഞാനപ്പൊ ഇങ്ങനെ ചോദിക്കുവായിരുന്നു.
2: റെയിൻബോന്റെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്.
1: സ്ഥിരം ശ്രോതാവാണ്. അതെ, എനിക്ക് ഈ പേര് കണ്ടപ്പോ, അജയ് ഘോഷ് എന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. കാരണം ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയക്കാറില്ലേ. ആ, അതാണ് എനിക്ക് മനസ്സിലായി. ഞാനിങ്ങനെ ഇന്ന് ചോദിക്കായിരുന്നു, ഇങ്ങനെ കുട്ടികളായിരിക്കുമ്പോ നമുക്ക് ഏറ്റവും ടെൻഷൻ തോന്നിയത്, ചിലപ്പോ വലുതാവുമ്പോ മുതിർന്നവരായി കഴിഞ്ഞപ്പോ നമുക്ക് വലിയ ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല, അന്നത്തെ കാര്യം ഓർക്കുമ്പോ നമുക്ക് ചിരിയായിരിക്കും വരിക. അതുപോലെ തന്നെ ചിലപ്പോ മാതാപിതാക്കളായിരിക്കുമ്പോഴും നമുക്ക് ടെൻഷനുള്ള ചില കാര്യങ്ങളുണ്ട് അല്ലെ. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
2: കുട്ടികളായിരുന്നു, കുട്ടിയായിരുന്നപ്പോൾ എന്ന് വെച്ചാല്, കുട്ടികൾ

0: അല്ല, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ
1: ആ
0: ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങളെ ഒരു കെമിസ്ട്രി ടീച്ചർ എല്ലാ ഒന്നാം തീയതി എക്സാം വെക്കുമായിരുന്നു. അപ്പൊ ഞങ്ങള് ബാക്ക് ബെഞ്ചാണ്. അപ്പൊ ഞങ്ങള് 3 പേര് ആ ഒരു ദിവസം 1ാം തീയതി എക്സാം വെച്ചപ്പോള് ഞങ്ങള് ആൻസർ പേപ്പറിൽ എഴുതി വെച്ചു, ഇനി 1ാം തീയതി എക്സാം വെച്ച് കഴിഞ്ഞാൽ അത് ചോരക്കളി ആയിരിക്കുന്നു.
1: എന്നിട്ട്
0: എന്നിട്ട് അത് ഹെഡ്മാസ്റ്റർ എടുത്ത് കൊണ്ട് കാണിച്ചു, ടീച്ചറെ കൊണ്ട് കൊടുത്തു. ടീച്ചറെ കൊണ്ട് കൊടുത്തിട്ട് അത്
1: പിന്നെ ഒരു ചോരക്കളി ആയോ.
0: ഞങ്ങളെ 3 പേരെയും വിളിച്ചു ഹെഡ്മാസ്റ്റർ, നിർത്തി അത് ഉള്ളില് വിളിച്ചിട്ട് 3 പേർക്ക് ഒരേ അടി തന്നു. നല്ല നല്ല നല്ല ചൂരലുകൊണ്ട് നല്ലൊരു അടിയായിരുന്നു. അടി തന്നു. അത് കഴിഞ്ഞിട്ട് ഹെഡ്മാസ്റ്റർ റൂമിന്റെ പുറത്ത് കൊണ്ട് നിർത്തി.
1: അപ്പൊ അന്ന് ചോരക്കളി തിരിച്ചായി പോയെന്ന് മാത്രം. ചൂരലും കൊണ്ട് പൊട്ടിയോ?
0: ആ ടീച്ചർ ഞങ്ങളായിട്ട് നല്ല കമ്പനി ആയിരുന്നു. അടുത്തേക്ക് എത്തി എന്നുള്ളത് ഞങ്ങൾ വിചാരിച്ചില്ല.
1: ഓ, നിങ്ങൾ ശരിക്കും തമാശക്ക് ചെയ്തതായിരുന്നു അല്ലേ? ഇപ്പൊ ഓർക്കുമ്പോ നമുക്ക് അന്ന് അനുഭവിച്ചത് ടെൻഷൻ ആണെങ്കിൽ ഇന്ന് ഓർക്കുമ്പോ ഒരു ചിരി വരുന്നുണ്ടാവും അല്ലേ? ഏത് പാട്ടാ വേണ്ടത്?
0: എനിക്ക് ഇന്ന് സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിട്ട് ഉണ്ണികളെ ഒരു കഥ പറയാമെന്നുള്ളൊരു പാട്ടില്ലേ,
1: ഉണ്ണികളെ കഥ പറയാം, ആ സിനിമയിലെ തന്നെയല്ലേ?
0: അതെ.
1: ഓക്കെ. ഈ പാട്ട് അല്ല, ഈ സിനിമ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്?
0: ഞാൻ കൊറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്.
1: ഞാനും കണ്ടിട്ടുണ്ട്, അതാ ചോദിച്ചേ.
0: എന്റെ
1: അയ്യോ, അവസാനമൊക്കെ ആകുമ്പോ കരഞ്ഞല്ലേ, നമുക്കങ്ങ് സങ്കടമായി പോവാ ഒരു സിനിമ. ഓക്കെ, അപ്പൊ എന്തായാലും കുരുന്നുകൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഈ പാട്ടങ്ങ് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാല്ലേ. അപ്പൊ പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ എന്തായാലും സന്തോഷം. ബൈ
0: ബൈ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: You are listening to Akashvani Rainbow FM Kochi 107.5.
2: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 12 കഴിഞ്ഞ് 31 മിനിറ്റ് ആവുമ്പോൾ യുവർ ചോയ്സിന്റെ സമയമാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളുമായിട്ട് കൂടെയുണ്ട് ഞാൻ ആർ ജി ജ്വൽ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാന്ന് നോക്കിയാലോ. ഹലോ ഹലോ
3: ഹലോ,
2: നമസ്കാരം. ഇതാരാണ്? രതീഷ്. എവിടെ
3: നിന്നാ?
2: തൃക്കാക്കര. നമ്മുടെ ഇവിടെ തൊട്ടടുത്ത്. ഇപ്പൊ എറണാകുളത്താണ്?
3: എറണാകുളത്ത് ജോലിയിലാണ്.
2: എന്താണ് വർക്ക് ചെയ്യുന്നത്?
3: ഞാൻ ബ്ലൂഡാറ്റിലെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു.
2: ഓ, അപ്പൊ കുറച്ച് പണിയുണ്ട് അല്ലേ? ആണോ? ഇടയ്ക്ക് പാട്ടൊക്കെ കേട്ടോണ്ടാണോ ഇപ്പൊ
3: പോകുന്നേ?
2: ആ, ഉണ്ടല്ലേ. ആ, ഈ വലിയ വണ്ടിയാണോ? എന്തോ ആ വാൻ, അതാ ഞാൻ ചോദിച്ചേ. വാനിലപ്പോ വെച്ചേക്കോ അല്ലേ? അതെനിക്ക് തോന്നുന്നു പിന്നെയും കുറച്ചും കൂടെ വലിയ കുഴപ്പമില്ല. നമുക്ക് ഓരോ സ്പോട്ടിലെത്തിയ പോലെ മറ്റേ ഓരോന്നും കൊണ്ടു കൊടുക്കുന്ന കൊറിയർകാർക്കല്ലേ ഏറ്റവും ബുദ്ധിമുട്ട്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് അവര് ആണോ. ഓ, ഒരു വാൻ ഡ്രൈവർ എന്നിട്ട് ആള് തന്നെയാണ് കൊണ്ടു കൊടുക്കുന്നത് അല്ലേ? ഒറ്റയ്ക്ക് തന്നെ അല്ല മാനേജ്? അപ്പൊ നിങ്ങൾക്കും നല്ല പണിയുണ്ട്. എന്താ ചെയ്യാ അല്ലേ, എല്ലാവരുടെയും ജോലിയല്ലേ. മഴയൊക്കെ ഇല്ലാത്തപ്പോ വലിയ കുഴപ്പമില്ല അല്ലേ? വീട്ടിൽ ആരൊക്കെയുണ്ട്?
3: അച്ഛനമ്മ, അനിയൻ, അനിയന്റെ വൈഫ്, എന്റെ വൈഫ്, മൂന്ന് പിള്ളേർ.
2: അവരുടെയൊക്കെ പേര് പറയൂ.
3: അമ്മയുടെ പേര് പത്മാവതി, അച്ഛന്റെ പേര് ബാബു, ഭാര്യയുടെ പേര് ശ്രീദേവി, മൂത്ത മോളുടെ പേര് പാർവതി, രണ്ടാമത്തത് രേവതി, മൂന്നാമത്തെ ആരതി.
2: ആരതി, എല്ലാം തീയില് അല്ലേ? ആരതി, പാർവതി, രേവതി.
3: അനിയന്റെ പേര്, അനിയന്റെ പേര് രഞ്ജിത്ത്, അനിയന്റെ വൈഫിന്റെ പേര് വന്ദന.
2: ഓക്കേ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ?
3: എല്ലാരും.
2: ഇന്ന് സ്കൂളിൽ പോയേക്കല്ലേ കുട്ടികളുടെ ഫസ്റ്റ് ഡേ? ക്ലാസ് തുടങ്ങിയവർക്ക് എന്തോ
3: ഡിഗ്രി കഴിഞ്ഞു.
2: ആ, അത്രയും വലിയവരാണ്. ശബ്ദം കേട്ടപ്പോ ഞാൻ ചെറിയ ചെറിയ മക്കളാന്ന് വിചാരിച്ചു. ഓക്കെ, പിന്നെ എന്തൊക്കെയാ വിശേഷം? സുഖം. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കുകയായിരുന്നു, ഇങ്ങനെ കുട്ടികളായിരുന്നപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച ഒരു കാര്യം ഉണ്ടാവും, പക്ഷെ അത് വലുതായി കഴിഞ്ഞപ്പോ നമുക്ക് അത് ചിരിയായിരിക്കും വരെ. അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടോ ലൈഫില്? ഇപ്പഴാ ടെൻഷൻ. അപ്പൊ മാതാപിതാക്കളായപ്പോ വലിയവരായപ്പോഴാണ് ടെൻഷൻ.

0: ഇപ്പോഴത്തെ എന്താ ഏറ്റവും വലിയ ടെൻഷൻ? എല്ലാവരും ഒന്ന് സെറ്റ് ആവണം. ഓക്കെ, സെറ്റ് ആവട്ടെ. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? പാട്ട് പാടുവോ? പാടില്ല. പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളതാണ്? അപ്പൊ പാട്ട് കേട്ടുകൊണ്ട് വണ്ടി ഓടിച്ച് അങ്ങനെ അങ്ങ്
1: പോവും.
0: ഞങ്ങളിങ്ങനെ സമയം പറഞ്ഞിട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റും. സമയം പോയി, സമയം പോയി എന്ന് മനസ്സിലാവും അല്ലേ. അപ്പൊ ഇന്നത്തെ ഈ പാട്ടാണ്, അതെ അതെ, ഇന്നത്തെ ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേഷൻ? എല്ലാവർക്കും.
1: ഓക്കെ,
0: അപ്പൊ പാട്ട് വരുന്നുണ്ട് കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ്, ബൈ.

0: You are listening to Rainbow FM 110.5, musically yours.
1: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. യുവർ ചോയ്സിന്റെ സമയമാണ്. കൂടെയുണ്ട് ഞാൻ ആർ ജെ ജ്വൽ. അപ്പൊ ഇന്നത്തെ കുറെ ദിവസങ്ങളുടെ പ്രത്യേകത പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ഡേയും കൂടി പറഞ്ഞായിരുന്നു, ആരെങ്കിലും കേട്ടോ, നാഷണൽ ബെയർ ഫൂട്ട് ഡേ ആണ് ഇന്നിങ്ങനെ. ചെരുപ്പിടാതെ നടക്കാൻ ഇഷ്ടമുള്ള ആളാണോ? ചിലർക്ക് അങ്ങനെയാണ്, ചെരുപ്പിടാതെ നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്ക് രാവിലെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ചെരുപ്പിടാതെ മുറ്റടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിൽ. ആ ചെരുപ്പിടാതെ ഒത്തിരി നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മുടെ രാവിലെ സമയങ്ങളിൽ ചെരുപ്പിടാതെ പറമ്പിലൂടെയൊക്കെ നടക്കുന്നത് അത്യാവശ്യം നല്ലതാണ്. കാരണം ആ ഒരു പരിസ്ഥിതിയുടേതായിട്ടുള്ള കുറേ ഗുണങ്ങൾ നമ്മുടെ കാലിന് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, എന്തായാലും നാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. പിന്നെ കാലിന് എപ്പോഴും നല്ല ഗ്രിപ്പ് കിട്ടാൻ ഏറ്റവും നല്ലതാണ് ചെരുപ്പിടാതെ നടക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കട്ടെ. ഹലോ,
2: ഹലോ,
1: നമസ്കാരം.
2: ഞാൻ കുറുപ്പുംപടിയിൽ നിന്ന് സിന്ധു രാജേന്ദ്രൻ.
1: സിന്ധു രാജേന്ദ്രൻ കുറുപ്പുംപടിയിൽ നിന്ന്, എന്തൊക്കെയാ വിശേഷം?
2: എന്റെ നാല് പേരക്കുട്ടികളുണ്ട് എനിക്ക്.
1: ഇന്ന് മെസ്സേജ് അയച്ചായിരുന്നോ നമ്മുടെ വാട്സപ്പില്?
2: അയച്ചു, എനിക്ക് കിട്ടിയില്ല പാട്ട്.
1: ആ, നമുക്ക് ഒത്തിരി ആകെ ഒരു മണിക്കൂറേ സമയമുള്ളൂ. ഒരു 50-ൽ കൂടുതൽ മെസ്സേജുകളും ഉണ്ടാവും. പിന്നെ പാട്ട് ചിലപ്പോ കിട്ടിയെന്ന് വരില്ല. കുഴപ്പമില്ല, ഇതുപോലെ വിളിച്ചാ മതിയല്ലോ. എന്തൊക്കെയാ വിശേഷം?
2: മൂന്ന് നാല് പേരക്കുട്ടികളുണ്ട്, കൊച്ചുമക്കളുണ്ട് എനിക്ക്.
1: ആഹാ, അവരാരൊക്കെ ഇന്ന് സ്കൂളിലേക്ക് പോയി?
2: അതിൽ മൂന്നെണ്ണം, ഒരാൾ അംഗനവാടി, ഒരാള്

0: ഒന്നാം ക്ലാസ്.
1: ആഹാ, എല്ലാവരും കൊണ്ടുവിട്ടോ?
0: അപ്പൊ മൂന്ന് പിള്ളേരും പെൺകുട്ടികളുടെ മക്കളാ.
1: ആഹാഹാ.
0: അപ്പൊ അവര് സ്കൂളിൽ പോയി. അപ്പൊ ആ കൊച്ചുമക്കൾക്ക് വേണ്ടി ഞാനൊരു പാട്ടിന് വേണ്ടി കൊറേ ദിവസമായി ട്രൈ ചെയ്യണം.
1: ഏത് പാട്ടാ? ഇന്ന് നമ്മള് വെച്ച് തന്നിരിക്കും, ഇപ്പൊ തന്നിരിക്കും.
0: ഞാൻ ആ തുമ്പി തുമ്പി തുമ്പി എന്ന് പറഞ്ഞ പാട്ടാണ് ഞാൻ ചോദിച്ചത്.
1: ആ ഏതാ സിനിമ? സിനിമ ഏതായിരുന്നു?
0: ഒരു തുമ്പി തുമ്പി തുള്ളാൻ വായോ എന്ന് പറഞ്ഞൊരു പാട്ട്. എന്റെ കൊച്ചുമോള് എപ്പോഴും പാടും ആ പാട്ട്.
1: തുമ്പി തുമ്പി തുള്ളാൻ വായോ?
0: ആ അതെ.
1: ഏത് സിനിമയാണ് അത്? തുമ്പി തുമ്പി വാവോ? അതല്ലല്ലോ.
0: എന്നാലും മതി, തുമ്പിയുടെ പാട്ടായാ മതി.
1: തുമ്പിയുടെ പാട്ടായാ മതി. തുമ്പി തുമ്പി വാവാ, കൂടപ്പിറപ്പ് എന്ന സിനിമയിലെ. അതിഷ്ടാണോ ആ പാട്ട്? ഓ,
0: അംഗനവാടി പാടാനായിട്ട് പഠിച്ചു വെച്ചേക്കുന്നേ.
1: ഓ ഓ, ശരി ശരി. ആ ഇതെപ്പോഴും പാടിക്കൊണ്ട് നടക്കാം. അപ്പൊ ഇന്ന് അംഗനവാടി പോയിട്ട് വന്നോ?
0: ഇല്ലില്ല, പോയിട്ടുണ്ട്. കരച്ചിലൊന്നുമില്ല, ഇന്നലെ ഭയങ്കര കരച്ചിലായിരുന്നു.
1: സന്തോഷമായിട്ട് ഇരിക്കുന്നു അല്ലേ?
0: സന്തോഷമായിട്ടിരിക്കുന്നു.
1: ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ ചോദിക്കായിരുന്നു, ഇങ്ങനെ നമുക്ക് ചെരുപ്പൊക്കെ ഇടാതെ നടക്കാൻ ഇഷ്ടമുള്ള ആളാണോ? ഇന്ന് നാഷണൽ ബെയർ ഫുട് ഡേ ആണ്.
0: അങ്ങനെയൊന്നുമില്ല.
1: ചെലപ്പോ മറക്കാതെ മറന്നിട്ട് ചെരുപ്പ് എവിടെയാന്ന് തേടി നടക്കും. ഓക്കെ, ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെരുപ്പിടാതെ നടക്കാനായിട്ട്. അതാ ഞാൻ ചോദിച്ചേ.
0: പിന്നെ
1: ഓക്കെ, അപ്പൊ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും അന്വേഷണം പറയണം. വന്നു കഴിയുമ്പോ കുഞ്ഞുമക്കൾക്ക് വേണ്ടിട്ട് പാട്ട് തന്നു എന്നും പറയണം. പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബൈ
0: ബൈ.

0: 2 4 2 8 1 0 1.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കാൻ കരാർ സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമിഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മ്യാൻമാർ ചരിത്ര സാംസ്കാരിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടായിരുന്നു ചർച്ച. സുരക്ഷ, കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും മ്യാൻമാർ പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലുമായി ഓങ് ലെയിൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മ്യാൻമാർ പ്രസിഡന്റ് നാളെ മുംബൈ സന്ദർശിക്കും. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിൽ 4 വീതം സീറ്റുകളും രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ 3, ഝാർഖണ്ഡിൽ 2, മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുകൾ വീതവുമാണ് ഒഴിവുവരുന്നത്. തെരഞ്ഞെടുപ്പ് ഈ മാസം 18 നടക്കും. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കും ഉപതെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുനേത്ര പവാർ, AIADMK MP സി വി ഷൺമുഖം എന്നിവർ രാജിവച്ച ഒഴിവുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകി. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനിക ക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തികവും തന്ത്രപരവുമായ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ കരാർ സഹായകമാകുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കരാർ രാജ്യത്തെ വിദ്യാർത്ഥികൾ, കരകൌശല വിദഗ്ധർ, സ്ത്രീകൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയ്ക്ക് ഗണ്യമായി പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്തു. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവയിൽ കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രചാരണ പരിപാടി. സുപ്രീംകോടതി ജഡ്ജിയായി 5 പേർ കൂടി നിയമിതരായി. ഇതോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർന്നു. ചീഫ് ജസ്റ്റിസുമായുള്ള കൂടിയാലോചനയ്ക്കു ശേഷം നിയമനം രാഷ്ട്രപതി അംഗീകരിക്കുകയായിരുന്നു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഷീൽ നാഗു, ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ശ്രീ ചന്ദ്രശേഖർ, മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് സച്ദേവ, ജമ്മുകശ്മീർ ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് അരുൺ പള്ളി എന്നിവരും മുതിർന്ന അഭിഭാഷക വെങ്കട സുബ്രഹ്മണ്യ മോഹനയുമാണ് പുതുതായി നിയമിക്കപ്പെട്ടത്. രാജ്യത്ത് 6 വർഷം വിജയകരമായി പൂർത്തിയാക്കി PM സ്വനിധി പദ്ധതി. ഈടില്ലാ വായ്പ ലഭ്യമാക്കി ലക്ഷക്കണക്കിന് തെരുവ് കച്ചവടക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പദ്ധതിയിലൂടെ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2020 ആരംഭിച്ച പദ്ധതിയിലൂടെ ഇതുവരെ 1,12,00,000 ത്തിലധികം വായ്പകൾ വിതരണം ചെയ്തിട്ടുണ്ട്.

0: 2030 മാർച്ച് വരെ പദ്ധതി നീട്ടിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലത്ത് പുതിയ അറിവുകൾ തേടാനും അറിയാനുമുള്ള ആഗ്രഹം കുട്ടികൾ വളർത്തിയെടുക്കണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു.
2: വിദ്യാഭ്യാസത്തിനെ അതിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി കേരളത്തെ മാറ്റുക. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെത്തുന്ന മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളുടെ തലമുറയ്ക്ക് വാക്ക് നൽകുന്നു. നമ്മൾ കേരളത്തിൽ കൂടുതൽ ശാസ്ത്രബോധമുണ്ടാക്കാൻ ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയത്തിൽ സയന്റിഫിക് സെന്റേഴ്സ് ഓഫ് സയന്റിഫിക് ടെമ്പേഴ്സ് ആരംഭിക്കുക.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ഇന്ന് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ സമ്മേളനം നാളെ പുനരാരംഭിക്കും. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFിൽ നിന്നും മുഹമ്മദ് മുഹ്സീൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടി വന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. പട്ടാമ്പി MLA മുഹ്സീൻ CPI പ്രതിനിധിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജിയിലാണ് പരാമർശം. ജസ്റ്റിസ് രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. ഗോവയിലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യൻമാരായ ബംഗ്ലാദേശിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് ഇന്ത്യ ഗ്രൂപ്പ് ബിയിൽ 1st. ബുധനാഴ്ച നടക്കുന്ന സെമിയിൽ ഭൂട്ടാനാണ് ഇന്ത്യയുടെ എതിരാളി. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് വില വർധന. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. June 4 വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഈ മാസം 9th അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനന കാലം കണക്കിലെടുത്തുള്ള 52 ദിവസത്തെ നിരോധനം July 31 വരെ തുടരും. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവപ്രതിനിധികളുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സംവദിക്കും. IIM കോഴിക്കോട് ക്യാമ്പസിലാണ് പരിപാടി. 33 യുവപ്രതിനിധികളാണ് കോഴിക്കോട് IIMൽ എത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നേതൃത്വം നൽകുന്ന പശ്ചിമബംഗാൾ മന്ത്രിസഭ വിപുലീകരിച്ചു. രാവിലെ ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ 35 പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇതോടെ സംസ്ഥാന മന്ത്രിസഭയുടെ അംഗസംഖ്യ 41 ഉയർന്നു. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്രസിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് വിൻ പോർട്ടലും നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. ആഫ്രിക്കയിലെ എബോള വൈറസ് വ്യാപനം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നൽകിയ അടിയന്തര സഹായങ്ങൾക്ക് ആഫ്രിക്കൻ യൂണിയന്റെ ആരോഗ്യ ഏജൻസി ആഫ്രിക്ക സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആന്റ് പ്രിവെൻഷൻ നന്ദി അറിയിച്ചു. എബോള പ്രതിരോധത്തിനായി രോഗനിർണയ കിറ്റുകൾ, മരുന്നുകൾ, മറ്റവശ്യ സാധനങ്ങൾ എന്നിവയാണ് ഇന്ത്യ എത്തിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ യോങ് ലെയിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ 2nd പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവു വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കാൻ കരാർ സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്കൂൾ പ്രവേശനോത്സവം

0: ഫുട്ബോളിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: Your choice. Your one-stop destination for finest music. Music. Your choice.
2: തിരിച്ചെത്താം യുവ ചോയ്സിലേക്ക്. സമയം അങ്ങനെ 1 മണിയായി കഴിഞ്ഞിരിക്കുകയാണ്. 1 മണിക്ക് അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കാനായിട്ട് കുറച്ച് പേർക്കെങ്കിലും ഓഫീസിൽ നിന്നൊക്കെ ഇങ്ങനെ ഒന്ന് റെസ്റ്റൊക്കെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഏതെങ്കിലും പാട്ട് പെട്ടെന്ന് കേൾക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ ഡെഡിക്കേഷനൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചു തന്നെ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810. ഇതാണ് നമ്മുടെ നമ്പർ. കൂടെയുണ്ട് ഞാൻ ആർജെ ജ്വൽ. അപ്പം നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാന്ന് നോക്കിയാലോ. ഹലോ ഹലോ, നമസ്കാരം.
3: ഹലോ ഹലോ
2: ഹലോ ഹലോ, ഇതാരാണ്?
3: ആന്റണി.
2: എവിടെ നിന്നാ?
3: ചാലക്കുടി മേലൂർ.
2: ആന്റണി, നമ്മളെ ഇടയ്ക്ക് വിളിക്കാറില്ലേ?
3: എന്തൊക്കെയാ
2: വിശേഷം?
3: നല്ല വിശേഷം, മഴ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്.
2: ചാലക്കുടിയിൽ എന്തുണ്ട് വിശേഷം? സുഖം? വീട്ടിലാരൊക്കെയുണ്ട്? ആ ശരി ശരി, ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. നമ്മള് ഇടയ്ക്ക് വിളിച്ചവര് പിന്നെ ഒരു 3 മാസം കഴിഞ്ഞിട്ടാണോ വിളിക്കാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു. നമ്മള് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ച എന്നോ സംസാരിച്ചിരുന്നു അല്ലേ? ആ പോവാറുണ്ട്. കണ്ടോ എന്നെ? ഇന്റർവ്യൂ ചെയ്യുന്ന കണ്ടോ? ആണോ? ശാന്തകുമാരി അല്ല, വേറെ ഓരോരുത്തരെയാണ്. ഇടയ്ക്ക് TV പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. ഓ ശരി ശരി, ഇടയ്ക്ക് ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഏത് പാട്ടാ വേണ്ടേ? നാടുവാഴികൾ. എന്താണ് ആ പാട്ട് ചോദിക്കുന്നേ? ഇന്ന് എന്താണ് ഇഷ്ടം ആ പാട്ടിനോട്?
3: ആ പാട്ടിനോട് മോഹൻലാല് കഴിച്ച ഭക്ഷണം കഴിച്ച പാത്രം എന്റെ കയ്യിലാണ്. മോഹൻലാല് ഭക്ഷണം കഴിച്ച പാത്രം എന്റെ കയ്യിൽ ഇരിക്കണേ.
2: ഏത് കയ്യിൽ ഇരിപ്പുണ്ടോ ഇപ്പോഴും?
3: ഇപ്പൊ അത് ബാംഗ്ലൂർ ഇരിക്കണേ. അപ്പൊ ആ ബാംഗ്ലൂരിന്റെ പാട്ട് വേണം. ബാംഗ്ലൂർ അതിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു.
2: അന്ന് കിട്ടിയതാണോ?
3: അല്ല അല്ല, ഇത് ഷൂട്ടിംഗ് ഇവിടെ അതിരപ്പള്ളി ആയിരുന്നു. അപ്പൊ ഞാൻ അന്ന് എനിക്ക് കിട്ടിയ മോഹൻലാല് കഴിച്ച പാത്രം.
2: ഓഹോ, ആ പാത്രം ഞാൻ ചോദിക്കുന്ന കയ്യിലുണ്ടോ ഇപ്പോഴും?
3: ഇപ്പൊ അത് ഇപ്പൊ ഇവിടെ ഇല്ല, ബാംഗ്ലൂരാണ് ഇരിക്കുന്നത്. ഞാൻ ബാംഗ്ലൂര് ജോലിക്ക് പോയപ്പോ അവിടെ ആയിരുന്നു.
2: ഓ, അപ്പൊ അത് അവിടെ വെച്ച് മറന്നുപോയോ?
3: മറന്നുപോയി മറന്നുപോയി.
2: അയ്യോ, അതെടുത്തോണ്ട് വാ, നല്ലല്ലേ, 4 പേരെ കാണിക്കാൻ പറ്റത്തുള്ളൂ. അത് കൊള്ളാം. എന്നാലും അങ്ങനെ ഒരു കാര്യം സൂക്ഷിച്ചു വെച്ചേക്കുന്ന ഒരാളെ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. ഓക്കെ, ഇന്ന് നാടുവാഴികളിൽ ഏത് പാട്ടാ? നാടുവാഴികളിലെ 2-3 പാട്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ. ആ നമുക്ക് നോക്കാം, ഏതെങ്കിലും ഏതെങ്കിലും ഒരു പാട്ട് വെക്കാം.
3: അടിപൊളി പാട്ട്.
2: അതെ, ഏത് പാട്ടാന്ന്? ഓ, ആ പാട്ടാണോ? ആ പാട്ട് ഞാൻ നോക്കട്ടെ, അത് ഇവിടെ കിട്ടുമെന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മള് ഇടയ്ക്കാണ് നമ്മളെ വിളിക്കാൻ പോളൂ, അതായത് എല്ലാവർക്കും എല്ലാവർക്കും കിട്ടണല്ലോ. അപ്പൊ ഇനി ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഇനി വിളിക്കാൻ പോളൂ കേട്ടോ. അത് ആദ്യമേ പറയട്ടെ, അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവര് വിചാരിക്കില്ലേ ഒരാളുടെ അടുത്ത് എന്തുകൊണ്ടാണ് ഒരാൾക്ക് മാത്രം ഫോൺ എടുക്കുന്നു. അപ്പൊ അങ്ങനെ ചിന്തിക്കൂല. അപ്പൊ ഇനി ഒരു 3 മാസം കഴിഞ്ഞിട്ട് നമ്മളെ വിളിച്ചാ മതി കേട്ടോ.
3: അപ്പൊ
2: ഏതായാലും എന്താ പാട്ട് വരുന്നുണ്ട് കേട്ടോളൂ. ഓക്കെ, ബൈ.

0: You are listening to Akashvani Rainbow FM Kochi 107.5.
1: വെൽക്കം ബാക്ക് ഡേ. സമയം അങ്ങനെ ഒരു മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആകുന്നു. അങ്ങനെ നമുക്ക് ഫുഡിൻ്റെ ടൈമാണ്. എല്ലാവരും ഒരു 2 മണി 1 മണി ആ ഒരു സമയത്തിന് ഉള്ളിലാണ് അത്യാവശ്യം എല്ലാവരുമൊക്കെ ഫുഡ് കഴിക്കുന്നത്. ചിലർക്ക് കുറച്ച് വിശപ്പൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് വിശപ്പ് കൂടുതലാണ് അല്ലേ. ഒരു 12:30 തൊട്ട് വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങുക. എന്നാൽ പിന്നെ ഒട്ടും താമസിക്കേണ്ട, ഫുഡ് കഴിച്ചോളൂ. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം അല്ലേ. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
2: ഗുഡ് ആഫ്റ്റർനൂൺ, ഞാൻ വരാപ്പുഴന്ന്
1: വിളിക്കണേന്ന്. പേരെന്താ?
2: എന്റെ പേര് ജലജ.
1: ജലജ, നമ്മളെ ആദ്യം വിളിക്കുക, ആദ്യമായിട്ട് വിളിക്കുകയാണോ?
2: ആദ്യമായിട്ട് വിളിക്കാം, കൊറേ നാളായി ട്രൈ ചെയ്യണ, കിട്ടണില്ല. ഇന്നിപ്പോ ആദ്യമായിട്ട് കിട്ടിയാ.
1: അതാണ്, അപ്പൊ നല്ല ദിവസാണ് ഇന്ന്.
2: നല്ല ദിവസം.
1: എന്ത് ചെയ്യുന്നു ജലജ ചേച്ചി?
2: ഞാൻ ഇവിടെ വീട്ടമ്മയാണ്.
1: വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടില് ഞാനും ഹസ്ബൻഡും രണ്ട് മക്കളുണ്ട്. ആൺപിള്ളേരാണ്, രണ്ടുപേരുടെ വിവാഹം കഴിഞ്ഞു. രണ്ടുപേരും ഇപ്പൊ ഒരാള് മാറി താമസിക്കുന്നു, ഒരാള് ഇവിടെ ഉണ്ട്.
1: ഓക്കെ. അവരുടെ മക്കളൊക്കെ?
2: മക്കള് അവര് രണ്ട് ആൺപിള്ളേര് രണ്ടുപേരും കല്യാണം കഴിച്ച്, രണ്ടുപേർക്ക് 2 കുട്ടികളുണ്ട്.
1: അവരുടെ കുഞ്ഞുമക്കളുടെ ഒക്കെ പേര് പറയൂ, അവര് സ്കൂളിൽ പോയെന്ന്.
2: മൂത്ത മോന്റെ മോളുടെ പേര് ഷൈജു, ഭാര്യയുടെ പേര് ആതിര.
1: ഓക്കെ.
2: 2 കുട്ടികള്.

0: രഞ്ജനയും നിമയ് കൃഷ്ണ. രണ്ടാമത്തെ മോന്റെ പേര് ലൈജു, അവന്റെ ഭാര്യയുടെ പേര് ലിവിത. അതിന്റെ രണ്ട് പെൺകുട്ടികള് ദേവാഞ്ജനയും സഞ്ജനയും.
1: അവരിന്ന് സ്കൂളിൽ പോയേക്കോണോ?
0: എന്തോ,
1: എല്ലാവരും ഇന്ന് സ്കൂളിൽ പോയേക്കോണോ?
0: ആ, എല്ലാരും സ്കൂളിൽ പോയേക്കണേ.
1: ഏതൊക്കെ ക്ലാസ്സിലാണ് അവര്?
0: മൂത്തവള് പ്ലസ് 10 ക്ലാസ് പാസ്സായി പേരക്കുട്ടി. രണ്ടാമത്തവൻ രമേകൃഷ്ണ 9. ദേവാഞ്ജന, അഞ്ജലി, സഞ്ജന 3.
1: ഓക്കേ, അപ്പൊ എല്ലാരും വരുമ്പോ അന്വേഷണം പറയണം കേട്ടോ.
0: ആ, എല്ലാരോടും പറയാം. അവരോട് ഉണ്ടായിരുന്നെങ്കിൽ പാട്ട്, അമ്മാമ്മ വിളിക്കുമ്പോ എപ്പോഴും കിട്ടുമ്പോ പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നേ.
1: ആണോ, അയ്യടാ. പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
0: പാട്ടൊക്കെ പാടിക്കൊടുക്കും. അതാണ്,
1: ആ പാട്ട് പാടുന്ന ആളാണല്ലേ. പിന്നെ ഏത് പാട്ടാ?
0: പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു. ആ പാട്ടാ വേണം.
1: ഏത് സിനിമയാണ്?
0: സിനിമയുടെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല.
1: അതൊക്കെ നോക്കി വെക്കണ്ടേ. ഏത് സിനിമയാണ് നോക്കി നിക്കണ്ടേ? കൂടെ എവിടെയെന്നാണ് സിനിമയുടെ പേര്? ആണോ? അത് തന്നെയാണോ? പാട്ട് മാത്രമേ എന്റെ മനസ്സിലുള്ളൂ എന്നല്ലേ. സിനിമ
0: ഏതാ?
1: ആ, സിനിമ ഏതാന്ന് കിട്ടിയില്ല. അപ്പൊ എന്തായാലും കൂടെ വിടയിലെ പാട്ടാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. അല്ല, നോക്കട്ടെ, കൂടെ വിടയിലെ പാട്ട് കിട്ടുമോന്ന് നമുക്ക് നോക്കട്ടെ, എന്നിട്ട്
0: പോകാം.
1: അല്ല, എന്തായാലും ആ പാട്ട് പാടിയ സ്ഥിതിക്ക് അത് രണ്ടുപേരെയും കൂടെ പാട്.
0: അത് പാടാനാ?
1: ആ പാട്ട് പാട്.
0: വേറെ പാട്ട് പാടാ.
1: ആ, എന്നാ വേറെ പാട്ട് പാട്.

0: ആഹാ, നന്നായിട്ട് പാടി. അപ്പൊ ഈ പാട്ടൊക്കെ പാടിക്കൊടുത്തിട്ട് കൊച്ചുമക്കളിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് പാട്ട് പാടുന്നേ?
1: നിരഞ്ജന.
0: നിരഞ്ജന
1: അവൾ
0: നന്നായിട്ട് പാടും
1: ഇപ്പൊ
0: അല്ലേ?
1: ആ നിരഞ്ജന ഇപ്പൊ ഇടക്ക് വന്നേ, ഇന്ന് വന്നിട്ടില്ല.
0: ആഹാ,
1: അവള് നന്നായിട്ട് പാടും, പിന്നെ കുഞ്ഞുമക്കളും
0: ഓക്കെ,
1: രണ്ടാമത്തെ ആൾക്കാരുടെ മക്കളും പാടും.
0: പാടും അല്ലേ? അതാണ്, അമ്മൂമ്മമാര് നല്ല പാട്ടൊക്കെ പാടിക്കൊടുക്കുന്ന പിള്ളേര് പാട്ടൊക്കെ പാടുന്ന് പറയുന്നത് കറക്റ്റാണ്. അപ്പൊ എന്തായാലും ഇതാ അവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് കൂടെ ഇവിടെയിലെ പാട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ.
1: ഓ
0: അപ്പൊ
1: ഓക്കെ ഓക്കെ
0: കേട്ടോളൂ.
1: ഓക്കെ, എനിക്ക്
0: സന്തോഷായില്ലേ?
1: സന്തോഷം.
0: ആ,
1: ഏ
0: എനിക്കും സന്തോഷമായി. ഓക്കെ,
1: ഇങ്ങനെ സംഭാഷണം, അങ്ങനെ വർത്താനം പറയാനുള്ള ഒരു അവസരം കിട്ടിയതിന് വലിയ ഭാഗ്യമായിരുന്നു. കൊണ്ട്
0: ആ അത് തന്നെ. അപ്പൊ
1: കുറേ
0: എനിക്കും
1: ദിവസം ഇതായിരുന്നു, കിട്ടണില്ല.
0: അതെ,
1: അപ്പൊ വിളിക്കുമ്പോ കിട്ടണ്ടാവുമോ? ഞാനിന്നിപ്പോ വെറുതെ അവിടെ ഒന്നുകൂടി കുത്തി നോക്കിയാ, അപ്പൊ കിട്ടിയിരുന്നുണ്ട്.
0: എനിക്ക്
1: പേരെന്താ?
0: ജുവൽ, ജുവൽ.
1: ജുവൽ
0: ആ
1: കേൾക്കാറുണ്ട്, ജുവൽ
0: ആ
1: ഉഷസ്
0: ആ അതെ അതെ,
1: കേൾക്കാറുണ്ട്.
0: എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും
1: ആ
0: പാട്ട്
1: ഉണ്ട് ഉണ്ട്.
0: കേട്ടോളൂ കേട്ടോ.
1: ആ ഓക്കെ ഓക്കെ ഓക്കെ,
0: ഓക്കെ,
1: ശരി.
0: ബൈ.

0: You are listening to FM Rainbow 107.5.
1: തിരിച്ചെത്താം യു ആർ ചോയ്സിലേക്ക്. അപ്പൊ യു ആർ ചോയ്സിലേക്ക് വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. 0484248101 എന്ന നമ്പറിലേക്ക് വിളിക്കാം. എന്നിട്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട്, അത് ഏത് സിനിമയിലെ ഗാനമാണ്, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് വേഗം വിളിച്ചോളൂ കേട്ടോ. കൂടെയുണ്ട് ഞാൻ ആർ ജി ജ്വേൽ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാന്ന് നോക്കിയാലോ. ഹലോ ഹലോ, കോളെന്തോ ഡ്രോപ്പ് ആയി പോയെന്ന് തോന്നുന്നു. അപ്പോൾ വേഗം ഒന്നും കൂടെ ട്രൈ ചെയ്തോളൂ കേട്ടോ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484248101. നമ്മുടെ നെക്സ്റ്റ് കോളർ, ഹലോ ഹലോ, നമസ്കാരം.
2: നമസ്കാരം,
1: അനിൽകുമാർ. അനിൽകുമാർ അല്ലേ? എന്തൊക്കെയാണ്
2: വിശേഷം?
1: ഓക്കെ ആണോ, അത് വീട്ടിലാണോ? എന്താണ് തയ്യൽ കടയുടെ പേര്? അങ്ങനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടി മാത്രം? ഓ, അങ്ങനെയുണ്ടോ കട? ഓൾട്ടർ മാത്രമേ ചെയ്യത്തുള്ളൂ? അത് ടെക്സ്റ്റൈൽസിന്റെ ഒക്കെ ആണോ?
2: എനിക്ക് റെഡിമെയ്ഡ് കടയിൽ നിന്നൊക്കെ വർക്ക് വരും, കുറെ കടയിൽ നിന്ന് വർക്ക് വരും എനിക്ക്.
1: ഓ ശരി, അപ്പൊ ഓൾട്ടറേഷൻ മാത്രം ചെയ്തു കൊടുത്താൽ മതി. അപ്പൊ വലിയ തലവേദനയില്ല? ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഓ അല്ല, ഞാൻ വിചാരിച്ചു ആദ്യം തൊട്ട് അവസാനം വരെ തയ്ക്കാനല്ലേ പാട്, ഇടയ്ക്കുള്ളതാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന്. അങ്ങനെയല്ല, അതുണ്ടല്ലേ. ആ അത് ശരി. ഓ അപ്പൊ അഴിക്കല്, ഓ അതൊരു ഇച്ചിരി പണിയുള്ള പണിയാ. അയ്യോ അതൊക്കെ ഇച്ചിരി പണിയാ. ഓക്കെ, അപ്പൊ കൊറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണോ? എവിടെയാ ഇപ്പൊ വീട്?
2: വീട് കട നടത്തുന്ന

0: അപ്പൊ അവിടെ വരെ വരൂ അല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് വൈഫും മോനും.
0: ആ മോൻ എന്ത് ചെയ്യുന്നു? ആ വലിയ ആളാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇനി ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്കൊരു ഓണപ്പാട്ട് വെച്ചതാ. ഓണപ്പാട്ട്?
0: ഓണത്തുമ്പി പാട്ടാണോ വേണ്ടേ?
1: ഓണത്തില്ല,
0: അതെന്താണ് ഓണത്തിന്റെ പാട്ട് ഇപ്പോഴേ കേൾക്കണെന്ന്?
1: തിരുവോണപ്പുലരി എന്നൊരു പാട്ടില്ലേ,
0: തിരുവോണപ്പുലരി
1: പാടിയ പാട്ട്.
0: ആ
1: അത് വെച്ചാൽ മതി.
0: തിരുവോണപ്പുലരിയിൽ തിരുവോണപ്പുലരി തൻ എന്ന് പറഞ്ഞാ തുടങ്ങുന്ന ആ ഗാനം അല്ലേ? തിരുവോണം തിരുവോണം തിരുവോണം തന്നെയല്ലേ ആ സിനിമയുടെ പേര്? ഓക്കെ, അല്ല ഞാൻ
1: ചോദിക്കുന്നത്
0: അതല്ല, വിഷു കഴിഞ്ഞ് ഇരിക്കുന്നേ ഉള്ളൂ, ഓണത്തിന് വേണ്ടിട്ട് എന്താണ് ഇപ്പോഴേ? ഓ അതാണ് അല്ലേ, പാട്ട് പാടുന്ന ആളാണോ?
1: പാടില്ല,
0: പാട്ട് കേൾക്കുന്ന ആരാണ്? ഓക്കെ, അപ്പൊ ഒത്തിരി നാളായിട്ട് ട്രൈ ചെയ്യുന്ന ആളാണോ? ഓക്കെ, അപ്പൊ എന്തായാലും ഈ പാട്ട് ചോദിക്കുമ്പോ തന്നെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇങ്ങനെ നമ്മള് കുട്ടിക്കാലത്ത് ഭയങ്കര ടെൻഷൻ അടിച്ചൊരു കാര്യമൊക്കെ ഉണ്ടാവല്ലോ, അപ്പൊ വലുതായി കഴിഞ്ഞപ്പോ നമുക്ക് വലിയ ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോ ആ കാര്യത്തെ കുറിച്ച്. അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ അടിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടോ ഷെയർ ചെയ്യാൻ? ഇല്ല, വലിയ ടെൻഷൻ അടിയൊന്നും ഇല്ലാത്ത ആളാണ്. ഓക്കെ, അപ്പൊ കൂളായി തന്നെ ഇരിക്കട്ടെ, പാട്ട് വരുന്നുണ്ട് കേട്ടോ.
1: ഓക്കെ,
0: ബൈ.
1: ഓക്കെ.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: आपके परिवार के जो बड़े लोग हैं उनके साथ परीक्षा पे चर्चा पढ़ने के लिए कहिए, उसकी चर्चा कीजिए, और कोई मंत्र है तो खास लाइन करके बताइए, देखिए ये पीएम ने ये कहा है तुम पढ़ो।
0: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: यू आर लिसनिंग टू FM रेनबो 107.5, म्यूजिकली योर्स।
3: യുർ ചോയ്സിലേക്ക് തിരിച്ചെത്താൻ സമയം 1 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. യെസ്, അപ്പോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, അതുപോലെ തന്നെ ഏതൊക്കെയാണ് പാട്ട്, ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് വേഗം അങ്ങ് വിളിച്ചോ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 0484242810 എന്ന നമ്പറിലേക്ക് വിളിക്കാം. കൂടെയുണ്ട് RJ ജ്വൽ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാന്ന് നോക്കിയാലോ. ഹലോ ഹലോ, നമസ്കാരം, ഇതാരാണ്? ആ കൊടുക്കൂ കൊടുക്കൂ.
4: ഹലോ
3: ഹലോ, ഇതാരാണ്?
4: ഇത് ഞങ്ങള് നീണ്ടൂരിലാ വിളിക്കുന്നേ.
3: നീണ്ടൂർ? ആ, കോട്ടയത്ത് നിന്ന്. ഓക്കെ, ആരൊക്കെയാ?
4: ഞങ്ങളിവിടെ മലകാരിപ്പണിയാ.
3: ആ, ആരൊക്കെയാണ്, പേരെന്താ ചേച്ചിയുടെ?
4: എന്താ പേര്? തങ്കമ്മ. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ പേര് ജയമോള്, വിനോദ്.
3: ആ, അവരെല്ലാരും ഉണ്ടോ അവിടെ?
4: എല്ലാരും ഉണ്ട്. പണിയുന്ന ചേച്ചി ഗീതമ്മ ചേച്ചി.
3: ആ, പിന്നെ
4: വേറൊരു ചേച്ചി ഉണ്ട്, അതിന് വന്നില്ല. കനകമ്മ ചേച്ചി, ജയമോളെ അമ്മയാ.
3: ഓ ശരി ശരി. നിങ്ങൾ എല്ലാരും കൂടെ കൂടിയാണോ പണിയുന്നേ?
4: ആ, ഞങ്ങൾ എല്ലാരും.
3: എന്ത് പണിയാ?
4: ഞങ്ങള് കുഴലപ്പം.
3: കുഴലപ്പം ഉണ്ടാക്കുന്ന. ഒരു പ്രാവശ്യം വിളിച്ചിട്ടില്ലേ എന്നെ?
4: ആ, വിളിച്ചിട്ടുണ്ട്.
3: ആ, എനിക്ക് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്, നമ്മളന്ന് കുഴലപ്പത്തെ കുറിച്ചൊക്കെ സംസാരിച്ചതാ. അപ്പൊ ഇന്നത്തെ പണി തീർന്നോ? അതെയോ, എവിടം വരെയായി?
4: തീരുന്ന 5 മണിയാകും.
3: ഓ, എവിടം വരെയായി? ഇപ്പൊ കുഴച്ചു വെച്ചിരിക്കാണോ? ഓക്കെ, അപ്പൊ കുറച്ച് കുറച്ച് വീതം കുഴയ്ക്കുന്നു, ഒരാള് ചുരുട്ടുന്നു, അങ്ങനെയാണോ? എങ്ങനെയൊക്കെ അതിന്റെ ഒരു പ്രൊസീജിയർ പറഞ്ഞേ, ഞങ്ങൾ കേക്കട്ടെ, ഞങ്ങൾക്ക് അറിയില്ലല്ലോ. എങ്ങനെയൊക്കെ അത് ചെയ്യുന്ന, അതിന്റെ ഒരു പ്രൊസീജിയർ ഒന്ന് പറഞ്ഞു തരൂ, ആ റെസിപ്പി.
4: അത് പൊടി വാട്ടി എടുത്തിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കുഴക്കും.
3: പിന്നെ
4: ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ അരച്ചിട്ട്,
3: ആ,
4: പിന്നെ ജീരകവും എള്ളും കൂടെ ഇട്ട് നമ്മൾ മിക്സറ്റിലിട്ട് അരക്കും.
3: എന്നിട്ട്
4: അത് അതിന്റെ പാകത്തിന് എടുത്തിട്ട് നമ്മള് ഉണ്ട വെട്ടി പരത്തി ഒട്ടിച്ചെടുക്കും.
3: അതൊക്കെ തന്നെയാണോ ചെയ്യുന്നത്? അതായത് മെഷീനില്ല?
4: അതിന് മെഷീനില്ല.
3: അപ്പൊ നിങ്ങൾ അത് എങ്ങനെയാ ചെയ്യുന്നത്? ഈ കറക്റ്റ് റൗണ്ടിൽ ഇങ്ങനെ ഉരുട്ടി എടുക്കുന്ന എങ്ങനെയാ?
4: അത് നമുക്ക് കറക്റ്റ് അല്ല, ചകല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നാലും കുഴപ്പമില്ല, പണിയുന്നത് അറിയാം.
3: അതെങ്ങനെയാ, നിങ്ങൾ കൈകൊണ്ട് തന്നെയാണോ ചെയ്യുന്നത്?
4: അത് ഒരാൾ പരത്തിയിടും, പലതേ ഉണ്ട് പരത്തുന്നത്. പിന്നെ ഒരാൾ ഒട്ടിക്കും, ഒരാൾ ഉണ്ട വെട്ടി കൊടുക്കും.
3: ഓ, ഒരാൾ ഉണ്ട വെട്ടുന്നു, ഒരാള് പരത്തുന്നു, ഒരാള് അത് റൗണ്ടാക്കുന്നു.
4: ഓ,
3: ഒരാള് വറുത്തുകോരും. ആ, അപ്പൊ നല്ല പണിയുണ്ടല്ലേ ശരിക്കും ഒരു ദിവസം.
4: നല്ല പണിയുണ്ട്.
3: എത്ര ഉണ്ടാക്കും നിങ്ങള്?
4: ഞങ്ങള് 100 കിലോ
3: ഒരു ദിവസം. ഒരു ദിവസം 100 കിലോയോ?
4: 100 കിലോയ്ക്ക് പണി.
3: ആ, അത്രയൊക്കെ ചെയ്യൂലേ. ഞാൻ ആലോചിക്കായിരുന്നു, ഞങ്ങളൊരു കുറച്ചുണ്ടാക്കാൻ നോക്കിട്ട് പോലും ശരിയായില്ല. അപ്പൊ നിങ്ങൾ 100 കിലോയ്ക്കാണ് പണിതുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കൂടെ ഏത് പാട്ടാ വേണ്ടേ?
4: പിന്നെ പ്രവേശനോത്സവം.
3: ആ, ഓ, അങ്ങനെ. ഓ, സന്തോഷം സന്തോഷം, ചോദിച്ചല്ലോ. ഏത് പാട്ടാ വേണ്ടേ?
4: പിന്നെ പ്രവേശനോത്സവം.
3: ആ,
4: അപ്പൊ എന്റെ മകന്റെ കൊച്ചി ഡാൻസിന് പോയിരിക്കുവായിരുന്നു അതിന്റെ.
3: ആളുടെ പേരെന്താ?
4: ആളുടെ പേര് കൃഷ്ണപ്രിയ.
3: കൃഷ്ണപ്രിയ.
4: കൃഷ്ണറിയ.
3: കൃഷ്ണറിയ.
4: അങ്ങനെ
3: കേട്ടില്ല. ആ, ദിയ ദിയ. ആ, ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആൾക്ക് ആളാണോ ഇന്ന് പാട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്ന സ്കൂളില്?
4: ആ,
3: ഓക്കെ. ആൾക്ക് വേണ്ടിയാണോ പാട്ട്?
4: ആയിട്ട് വേണ്ടിട്ട്. പിന്നെ എന്റെ മൂത്ത മകന്റെ ബർത്ത്ഡേ ആണ് 9-ാം തീയതി.
3: അപ്പൊ അഡ്വാൻസ്.

0: ബർത്ത്ഡേ വിഷസ്. മോന്റെ പേരെന്താ? ആദിദേവിന് ഞങ്ങളുടെ വക ആദ്യമേ മുന്നമേ ഇരിക്കട്ടെ ബർത്ത്ഡേ വിഷസ്. ഓക്കെ, അപ്പൊ
1: അവർക്ക് രണ്ടു പേർക്കും വേണ്ടിട്ടും പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട്.
0: ആ ഏത് പാട്ടാ?
1: എന്റെ ചിത്തിര താമര തുമ്പി ആ പാട്ടില്ലേ?
0: അത് ഏത് സിനിമയിലെയാണ്? ഫോർ ഫ്രണ്ട്സിലെയാണ്. ഇത് ആരാ അവിടെ ഇരുന്ന് ഈ പറഞ്ഞുതരുന്നേ? ആരാ?
1: നമ്മുടെ കൂടെ ഉള്ളവര്.
0: ആ അവരാണ് ഈ പറഞ്ഞുതരുന്നേ അല്ലേ? ആ ഒരാൾക്ക് തെറ്റ് വരാതിരിക്കാൻ വേണ്ടിട്ട് ഒരാൾ പറഞ്ഞിരുന്നുണ്ട് എന്റെ ചിത്തിര താമര. അതല്ലേ ആ പാട്ടല്ലേ? ഓക്കെ, അപ്പോ ഈ പാട്ട് നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് അങ്ങ് കൊടുത്തേക്കാം, ഒപ്പം നിങ്ങൾക്കും.
1: അവിടുത്തെ
0: അപ്പൊ എല്ലാവർക്കും ഹായ്. ആ കിട്ടി കിട്ടി. അപ്പൊ പാട്ട് വരുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും. ഓക്കെ ബൈ.
1: താങ്ക് യു.

0: സമയം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആവുമ്പോൾ യുവർ ചോയ്സിന്റെ സമയമാണ്. ഇന്നിങ്ങനെ നാഷണൽ ബെയർ ഫുഡ് ഡേയും കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയായിരുന്നു, ചെരുപ്പിടാതെ നടക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടോയെന്ന്. എനിക്ക് രാവിലെയൊക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പാദമൊക്കെ ഇങ്ങനെ നല്ല ഉറച്ച് ചവിട്ടി ചവിട്ടി നടക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് ഞാനിങ്ങനെ ചെരുപ്പൊക്കെ ഊരി മണ്ണിലാണെങ്കിലും മുറ്റടിക്കാൻ ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ ചൂലും കൊണ്ട് മുറ്റടിക്കാൻ ഇറങ്ങുമ്പോൾ ഒന്ന് ചെരുപ്പിടാതെ നടക്കാൻ എനിക്കിഷ്ടം. കാരണം നമ്മൾ കാലിന് നല്ലൊരു ബലം കിട്ടാൻ അത് നല്ലതാണ്. എവിടെയോ വായിച്ചിട്ടുണ്ട്, അപ്പോൾ ആരോഗ്യ വിദഗ്ധരും ഇടയ്ക്ക് പറയാറുണ്ട്, ഇങ്ങനെ കാലിന് നമ്മൾ എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നതിനേക്കാളും കുറച്ച് ബലം കൊടുക്കുന്ന ടൈപ്പ് റഫായിട്ടുള്ള ചെരുപ്പുകൾ ഇടുന്നതാണ് നല്ലതെന്ന് എവിടെയോ വായിച്ചിട്ടുള്ള ഒരു കേട്ട് കേൾവിയിലാണ് ഞാൻ അങ്ങനെ ഒരു ബെയർ ഫൂട്ടായിട്ട് ചെരുപ്പിടാതെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ശീലമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ
1: ഹലോ ഹലോ,
0: ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
1: രേഖ.
0: രേഖ എവിടെ നിന്നാ?
1: ചേർത്തല.
0: ഓക്കെ, നമ്മളെ ഫസ്റ്റ് ടൈം വിളിക്കുകയാണോ?
1: അല്ല, ഞാൻ കഴിഞ്ഞ ജനുവരിയിൽ വിളിച്ചിട്ടുണ്ട്.
0: ജനുവരിയിൽ വിളിച്ചിട്ടുണ്ട്. ആഹാ, കറക്റ്റ് ആയിട്ട് കണക്കൊക്കെ സൂക്ഷിക്കുന്ന ആളാണ്.
1: അല്ല, എന്റെ മോളുടെ ബർത്ത്ഡേക്ക് ആയിരുന്നു ഞാൻ വിളിച്ചത്.
0: അപ്പൊ അതുകൊണ്ട് മറക്കൂല.
1: അതെ,
0: അപ്പൊ ഇന്നത്തെയും മറക്കൂല. ഇന്ന് ജൂൺ 1 അല്ലേ?
1: ജൂൺ 1.
0: എന്തൊക്കെയാ വിശേഷങ്ങള്?
1: നല്ല വിശേഷം. മൂത്താള് സ്കൂളിൽ പോയി, ഒരു SPC കേഡറ്റാണ്. അപ്പൊ അതുകൊണ്ട് രാവിലെ തന്നെ പോയി.
0: നേരത്തെ പോയി? NCC കാരിയാണ്?
1: അല്ല, SPC.
0: ആ ഓക്കെ ഓക്കെ. ആ ശരി ശരി.
1: ആൾക്ക് മറ്റന്നാളെ തുറക്കുള്ളൂ. പുള്ളിക്കരിയുണ്ട്.
0: എവിടെ ഉണ്ട്? ഏത് ക്ലാസ്സിലാ? അപ്പൊ അവിടെ രണ്ട് ഒരു ദിവസം കൂടെ ഒരു ഇത് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ്.
1: അല്ല, അതോ ഒരു വശത്തുണ്ട്, പക്ഷെ മറ്റൊരു വശത്ത് ചേച്ചി ഇന്ന് പുതിയ ബാഗ്.
0: ഓ, ആദ്യം കൂട്ടുകാരെ കണ്ടല്ലോ അല്ലേ?
1: അതുണ്ട്, അത് രണ്ടും ഉണ്ട്.
0: എന്താ അവന്റെ പേരൊക്കെ എന്തായിരുന്നു?
1: മോളുടെ മൂത്ത ആളുടെ പേര് റിതു.
0: ആഹാ.
1: ഇളയ ആളുടെ പേര് ഋത്വി.
0: ഋത്വി, ഏ നല്ല പേരാണല്ലോ. ഇതാരെ പേരൊക്കെ ഇട്ടെ?
1: ഈ പേര് ഞാനൊരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 6 പേരിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്തൊരു പേരാണ്.
0: ഓ, ഈ പേരിടൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊരു ടാസ്ക് ആണ് അല്ലേ?
1: അല്ല, മൂത്താളിന്റെ നമ്മൾ ഓൾറെഡി
0: ഫിക്സ് ചെയ്തു.
1: കുട്ടിയായിരിക്കുമെങ്കിൽ നമ്മൾ അറിതു എന്നുള്ള പേര് ഉണ്ടായിരുന്നു
0: മനസ്സിൽ.
1: രണ്ടാമത്തെ നമ്മൾ പ്രതീക്ഷിച്ചു. അപ്പോ അറിതുവിന് ഒത്തൊരു പേര് ഞങ്ങള് കുറെ. പിന്നെ ഞാനും ഹസ്ബൻഡും ഞങ്ങൾ 2 പേരുടെയും പേര് 6 വെച്ചാണ്.
0: അങ്ങനെ മാച്ച് ആയിട്ടിരിക്കട്ടെ.
1: മാച്ച് ആയിട്ട് അങ്ങ് ഇട്ടു.
0: ഋതിക അല്ലേ?
1: ഋതിക അല്ല, ഋത്വി.
0: ഋത്വിയും മറ്റേ ഋതു.
1: ഋതു
0: ഓക്കെ. ഋത്വി
1: ഇന്ന് പലയിടത്തും ചെന്ന് എഴുതിക്കുമ്പം എല്ലാവർക്കും തെറ്റും.
0: അതെ അതെ,
1: എന്നെഴുതും.
0: അപ്പൊ ആൺകുട്ടി ആയിരുന്നു, ഋത്വിക്ക് ഇടായിരുന്നു. രണ്ട് രീതിയിലാണ് പേര് സെലക്ട് ചെയ്തതെന്ന് അല്ലേ?
1: അതെ.
0: ഓക്കെ, അപ്പൊ ഇനി ഏത് പാട്ടാ വേണ്ടേ?
1: എന്റെ ഹസ്ബൻഡ് പേര് രതീഷ് എന്നാണ്. അപ്പോ പുള്ളിക്ക് എല്ലാ വീക്കെൻഡിലും പുള്ളി വെച്ച് കേൾക്കുന്ന ഒരു പാട്ടാണ്.
0: ഏതാണ്?
1: ചമ്പക്കുളം തച്ചനിലെ മകളെ പാതിമല.
0: എന്താ ആ പാട്ടിനോട് ഇത്ര പ്രിയെന്ന് ചോദിക്കാറുണ്ടോ?
1: അറിയില്ല, ഭയങ്കര ഒന്നാമത് ഇങ്ങനെ ലിറിക്സിന്റെ മീനിങ് ഭയങ്കര ഫീലാന്ന് പറയാ. പാട്ട് കേൾക്കുമ്പോ ഭയങ്കര ഒരു ഫീൽ ഉണ്ടാവും. അതും രണ്ട് പാട്ടുകളാണ് സ്ഥിരം പറയുന്നത്, ഒന്ന് ഇതും പിന്നെ ഒന്ന് സമ്മറിൻ ബദൽഹേമിലെ ഒരു സാഡ് സോങ് ഉണ്ട്. ഈ രണ്ട് പാട്ടും ഭയങ്കര ഇഷ്ടമാണ്
0: പുള്ളിക്ക്.
1: മകളെ പാതിമല്ലേ എപ്പോഴും വെക്കും, ഭയങ്കര ഇഷ്ടം. രണ്ട് പെൺകുട്ടികളായോണ്ടാണ് അവരുടെ ബർത്ത്ഡേക്കൊക്കെ സ്റ്റേറ്റസ് ഇടുന്നതല്ലേ ഈ പാട്ട്.
0: ഈ പാട്ടാണല്ലേ അത്രേ ഇഷ്ടമാണല്ലേ?
1: അത്ര ഇഷ്ടമാണ്.
0: അപ്പൊ ഇന്ന് ആർക്ക് വേണ്ടിട്ടാ ശരിക്കും ഈ പാട്ട്?
1: ഹസ്ബൻഡിനായിട്ട് തന്നെ ആയിക്കോട്ടെ.
0: ഹസ്ബൻഡ് അപ്പൊ വർക്ക് ചെയ്യാൻ പോയിക്കാണോ?
1: ഞങ്ങക്ക് ഷോപ്പാണ് ചേർത്തലയില്.
0: എന്തിന്റെയാ?
1: അത് രണ്ട് ഷോപ്പ് ഉണ്ട്. ഒന്ന് നമ്മുടെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു ഹാർഡ്വെയർ ഷോപ്പാണ്. അപ്പൊ പുള്ളി പോയിരിക്കുവാണ്.
0: ചേർത്തല തന്നെയാണോ വീടും?
1: ചേർത്തല. എന്റെ വീട് ആലപ്പുഴയാണ്, ഞാൻ ആലപ്പുഴ.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: ഇതിപ്പോ ചേർത്തലയിലാണ്.
0: അപ്പൊ ഞാനിങ്ങനെ പറയായിരുന്നു, ഇങ്ങനെ നമ്മൾ ഇന്ന് നാഷണൽ ബെയർ ഫുഡ് ഡേയും കൂടെയാണ്. അപ്പൊ ചെരുപ്പിട ആദ്യമൊക്കെ നടക്കാൻ ഇഷ്ടമുള്ള ആളാണോ? അത് എപ്പോഴും ഇങ്ങനെ ഫുൾ ടൈം ചെരുപ്പിന്റെ ആളാണോ?
1: ഞാൻ കുറച്ച് നാളുകളായിട്ട് ഇപ്പം അകത്തുകൂടെ ചെരുപ്പിടുന്നുണ്ട്. ഈ നേരത്തെ
0: ഇടത്തില്ലായിരുന്നു, ടൈലൊക്കെ ആയതുകൊണ്ട്.
1: ടൈലിന്റെ എനിക്ക് ഞാൻ ഫസ്റ്റ് മോളെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഇതുപോലെ കാല് നീര് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇട്ട് പിന്നെ ഒരു ഗ്യാപ്പ് വന്നിട്ട് ഈ സ്റ്റെയർ മേളിലേക്ക് നമ്മള് സെക്കൻഡ് ഇത് എടുത്തപ്പോഴത്തേക്ക് അപ്പൊ എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. അങ്ങനെയാണ് പിന്നെ
0: ചെരുപ്പിട്ടു.
1: പിന്നെ ഈ പറഞ്ഞ കണക്ക് ഹസ്ബൻഡ് ചെരുപ്പില്ലാതെ പിള്ളേര് പുറത്തിറങ്ങി അപ്പൊ ബഹളം
0: വെക്കണം.
1: അതുകൊണ്ട് ചെരുപ്പില്ലാതെ ഒരു ലൈഫ്
0: ചിന്തിക്കാൻ പറ്റത്തില്ല. അല്ലെ, ചെരുപ്പ് ഇങ്ങനെ ഇടാതെ ഇപ്പൊ നമുക്ക് പറമ്പിലൂടെയൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ മുറ്റത്തൂടെയൊക്കെ നടക്കുമ്പോൾ

0: ചെരുപ്പിടാതെയൊക്കെ ഇരിക്കാൻ അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ആളാണോ?
1: അങ്ങനെ എനിക്ക് അങ്ങനെ ചില സമയത്തൊക്കെ ഞാൻ ഇറങ്ങുമ്പോ ആലോചിക്കും ഇത്ര നാളായി മണ്ണിൽ നമ്മൾ
0: അതെ, ഞാനിങ്ങനെ പറയാൻ വരുന്നു, മണ്ണിലൊന്ന് തൊടുക, മനുഷ്യനല്ലേ, മണ്ണിലൊന്ന് തൊടുക.
1: അതെന്താന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം ഇറങ്ങുന്നതായിരിക്കത്തില്ല, ചിലപ്പോ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം ഓടി പുറത്തിറങ്ങുന്നതായിരിക്കും, അപ്പോൾ ഞാൻ പെട്ടെന്ന് അയ്യോ ചെരുപ്പിട്ടില്ലല്ലോ നമുക്ക് അങ്ങനെ ഒരു ഫീല്, നമുക്ക് ആ ഒരു ഓർമ്മ വരുന്നു അയ്യോ കാലിങ്ങനെ മണ്ണിലേക്ക് തൊടുമ്പോഴാണ്.
0: അല്ലാതെ പ്രത്യേകം ചിന്തിച്ച് മണ്ണിലൊക്കെ ഒന്ന് തൊടണം വല്ലപ്പോഴും അങ്ങനെ ചിന്തിച്ച് ചെരുപ്പിടാതെ നടക്കാറില്ല.
1: അങ്ങനെയുണ്ട് മഴ പെയ്യുമ്പോ
0: കൊള്ളാം,
1: നമുക്ക് ചെരുപ്പിടാൻ തോന്നുന്നില്ല,
0: അതെ
1: വെള്ളവും മണ്ണും ഒക്കെ നമുക്ക്
0: അതെ ഒന്ന് ഫീൽ ചെയ്യാൻ അല്ലേ,
1: അതുണ്ട്
0: ശരി
1: തോന്നും. അല്ലാതെ നമുക്ക് ചെരുപ്പില്ലാതെ ബുദ്ധിമുട്ടാണ്.
0: എനിക്ക് ചിലപ്പോ പല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മൾ ചെറിയ ട്രിപ്പൊക്കെ പോകുമ്പോ ഒന്ന് ചെരുപ്പിടാതെ ഒന്ന് മണ്ണിനെ തൊട്ട് ആ അതിന്റെ ഒന്ന് ഫീൽ ചെയ്യാൻ ചിലപ്പോ തോന്നാറുണ്ട്.
1: അത് ഞാൻ പറയാം, മഴ വരുമ്പോ നമുക്ക് തോന്നുന്നു
0: അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് അല്ലേ.
1: പക്ഷെ ഞാൻ കൂടുതലും എനിക്ക് ഞാൻ ചിലപ്പോ നമ്മുടെ ഷോപ്പിലൊക്കെ പോയിരിക്കുമ്പോ ചിലര് ഏജ്ഡ് ആയവര് ഈ റോഡിൽ കൂടി ഇങ്ങനെ ചെരുപ്പില്ലാതെ പോകുന്ന നമുക്ക് വിഷമം,
0: അത് നമുക്ക് ഭയങ്കര വിഷമം
1: വല്ലാത്തൊരു, നമ്മൾ ഓർക്കും എങ്ങനെ ഇവര് ഈ ചെരുപ്പില്ലാതെ എങ്ങനെ
0: ഒന്നാമത് ടാറിട്ട റോഡിലൂടെയൊക്കെ നടക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും വയ്യ.
1: നമുക്ക് വേറെ ഒന്നും അല്ല ഞാൻ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ തുപ്പുക അല്ലെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ ചെരുപ്പില്ലാതെ അമ്മമാരൊക്കെ പോകുന്നതാണെന്ന് നമുക്കൊരു വിഷമം തോന്നും.
0: അത് ശരിയാ,
1: അതൊരു ബുദ്ധിമുട്ട്. പിന്നെ അത് ഞാൻ പറയട്ടെ, യൂത്ത് ആയവർക്ക് അത് ഒരു
0: പ്രോബ്ലം,
1: അവരെവിടെ വേണേലും പോക്കോളൂ.
0: അതെ അതെ, ഞാനിപ്പോ കൂടുതലും നമ്മുടെ കേരളത്തിലേക്കാൾ ഇപ്പൊ തമിഴ്നാട് അങ്ങനെയൊക്കെ ഏരിയകൾ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി പേര് ചെറുപ്പിടാതെ നടക്കുന്നതാണ്.
1: പക്ഷെ നമ്മൾ ഇച്ചിരി ഇത്തിരി ഡേർട്ടി ആയിട്ടുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോ
0: നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും,
1: അതുണ്ടാവും. അത് ശരിയാണ്, നമുക്കതൊരു
0: യെസ്. അപ്പൊ എന്തായാലും നമ്മുടെ പാട്ട് റെഡിയാണ്, അപ്പൊ ഹസ്ബൻഡിന് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ കേൾക്കുന്നുണ്ടാവും ആണെന്ന് എനിക്കറിയാം, കാരണം അവിടെ ഷോപ്പിൽ വെച്ചിട്ടുണ്ടാവുമല്ലോ
1: അല്ലേ.
0: അപ്പൊ രേഖയുടെ വക സ്പെഷ്യൽ ഡെഡിക്കേഷൻ. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. ബൈ,
1: താങ്ക് യു. ബൈ ബൈ.

0: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ ഒരു മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയി കഴിഞ്ഞു. യുവർ ചോയ്സിന്റെ സമയം ഇങ്ങനെ പതിയെ പതിയെ തീർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ വിളിച്ചോ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242 8101. ഇതാണ് നമ്മുടെ യുവർ ചോയ്സിന്റെ നമ്പർ. വേഗം വിളിച്ചോ, എന്നിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ പിന്നെ വിശേഷങ്ങളും എല്ലാം പങ്കുവയ്ക്കാം. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ ഹലോ, ഇതാരാണ്?
1: നമസ്കാരം.
0: പറയൂ, ഇതാരാണ്? എവിടെ നിന്നാ?
1: മനക്കപ്പടി.
0: മനക്കപ്പടി, ഓക്കേ. നമ്മുടെ വണ്ടർല, അല്ല അത് മനക്കക്കടവാണല്ലോ. മനക്കപ്പടി എന്ന് പറയുമ്പോ കറക്റ്റ് ഏതാ സ്ഥലം?
1: മനക്കപ്പടി എന്ന് പറഞ്ഞത് കരുമാലൂർ.
0: ആ ഹാ ഹാ, ഓക്കെ.
1: ഓണറൂട്ട്.
0: എന്തൊക്കെയാ വിശേഷം?
1: നല്ല വിശേഷം.
0: ചോറക്കുണ്ടോ?
1: ആ, ചോറക്കുണ്ട്.
0: എന്തൊക്കെയാ നിന്ന് സ്പെഷ്യൽ?
1: അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പരിപ്പ് കറി ഉണ്ടായിരുന്നു, കോവയ്ക്ക
0: ഉണ്ടായിരുന്നു, അതുപോലെ പിന്നെ പോരെ. നല്ല വിശപ്പുണ്ടെങ്കിൽ ചുമ്മാ കഴിക്കാനും എന്തും കഴിക്കും അല്ലേ. വിശപ്പില്ലാത്തവരാണ് കുറ്റം പറയത്തുള്ളൂ.
1: കിട്ടാൻ കുറേ ശ്രമിച്ചതാണ്.
0: ആണോ? കൊറേ നാളായിട്ട് വിളിക്കുന്നു.
1: കൊറേ നാളായിട്ട് വിളിക്കാറുണ്ട്.
0: അയ്യോ, മാഡം ഒന്ന് വിളിക്കല്ലേ, ജുവലേന്ന് വിളിച്ചാ മതി. ആ സ്നേഹപൂർവ്വമായിട്ടുള്ള ഒരൊറ്റ വിളി മതി നമുക്ക്. അയ്യോ സന്തോഷം, അത് മതി. പിന്നെ ഇന്ന് എന്തൊക്കെയാ വിശേഷം? സുഖാണോ? വീട്ടിലായിരിക്കണ്ട്? ആ, വീട്ടിലായിരിക്കണ്ട്?
1: വീട്ടില് ഞാനും എന്റെ മോനും ഉള്ളു. ഹസ്ബൻഡില്ല, മരിച്ചോട്ട് 4 വർഷമായി.
0: ഓ, ജോലിക്ക് പോയേക്കാണോ മോൻ?
1: മോൻ ആ മോൻ ജോലിക്ക് പോയേക്കാണ്. മോളെ കല്യാണം കഴിച്ച് അങ്കമാലി അടുത്ത് മോക്കന്നൂർ പറയും. ഒരു
0: കുട്ടിയുണ്ട്,
1: അവള് വെക്കേഷൻ എവിടെ ഉണ്ടായിരുന്നു, പോയി.
0: ഏത് പാട്ടാ ഇന്ന് ഇന്ന് വേണ്ടത്? ഏത് പാട്ടാ?
1: എനിക്ക് സിനിമ എനിക്ക് ഓർമ്മയില്ല. നിൻമണിയറയില് നിർമ്മല ചെയ്യയില്ലേ എന്നൊരു പാട്ടില്ല.
0: പഴയ പാട്ടാണോ?
1: അതാണ്
0: അതെ.
1: പുതിയ പാട്ടുകൾ ഇഷ്ടമല്ല എന്നല്ല, പക്ഷേ നമുക്ക് പാടാൻ പറ്റിയത് പഴയ പാട്ടാണ്.
0: അത് ശരിയാ. നിൻമണി അറിയില്ലേ അല്ലേ? അത് ഏത് പാട്ടാണ്? ആ പാട്ടിന്റെ വരികളൊന്ന് പറയാമോ? ഓ, അത് എനിക്ക് തോന്നുന്നു സി ഐ ഡി നസീർ. അതാണോ സിനിമ?
1: അതാണോ, ഓർക്കണല്ലേ, പഴയ സിനിമയിലെ പേരൊക്കെ
0: മറന്നു. ഓ ശരി ശരി, എനിക്ക് തോന്നുന്നത് ആ പാട്ട് സി ഐ ഡി അതാണെന്ന് തോന്നുന്നു. പഴയ പാട്ടാണല്ലോ, സി ഐ ഡി നസീർ എന്ന മൂവിയിലെയാണ്. ആ, അത് തന്നെ, കറക്റ്റ് ആണ് ആ പാട്ട് തന്നെ. അതെ. അപ്പൊ ഈ പാട്ട് ആർക്കാണ് സ്പെഷ്യൽ ഡെഡിക്കേഷൻ?
1: ഡെഡിക്കേഷൻ എന്റെ കുടുംബാംഗങ്ങൾക്കും, എന്റെ അനിയത്തി സീന, കൂട്ടുകാരായ ഡെയ്സി, പ്രീതി, രേഖ,

0: ഓക്കെ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. എന്താ പാട്ട് വരുന്നുട്ടോ കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ ബൈ
1: ബൈ.

നമുക്ക് ആ പാട്ട് പ്ലേ ചെയ്യാൻ എന്തൊരു ചെറിയ, എനിക്ക് തോന്നുന്നു അത് പഴയ പാട്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു, അതൊരു ചെറിയ ഒരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വേറൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നിട്ട് അത് പ്ലേ ചെയ്യാൻ നോക്കാം. ഓക്കെ.

85 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോൾ പതിയെ നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം അങ്ങനെ ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കോളർ രമണി ചേച്ചി ചോദിച്ച CID നസീറിലെ പാട്ട് ഇവിടെ ഉണ്ട്. പക്ഷെ അതെന്തോ പ്ലേ ചെയ്യുമ്പോൾ എന്തോ ഒരു എറർ കാണിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ പ്ലേ ചെയ്യാതെ വേറൊരു പാട്ട് വെച്ച് തന്നത്. അപ്പോൾ രമണി ചേച്ചിയോടൊരു ക്ഷമ ചോദിക്കുന്നു, കാരണം പാട്ട് ഇവിടെ ഇട്ട് വെച്ച് ഞാൻ അത് പ്ലേ ചെയ്യുമ്പോൾ പ്ലേ ചെയ്യാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈമിലേക്ക് നമുക്കത് ഓക്കെ ആക്കി ശരിയാക്കി തരാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് കുറേ പേര് വിളിച്ചു, എല്ലാവർക്കും ഒത്തിരി സന്തോഷം സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് കുറേ കൂട്ടുകാരും നമ്മുടെ എല്ലാ കുഞ്ഞു കൂട്ടുകാരും ഇന്ന് സ്കൂളിലേക്കൊക്കെ പോയി. ചിലപ്പോൾ ഇന്ന് കുറച്ച് പേർക്കൊക്കെ കുറച്ച് നേരത്തെയൊക്കെ സ്കൂളൊക്കെ വിടുന്ന ദിവസം കൂടിയാണ് അല്ലേ എന്ന്. അപ്പോൾ എന്തായാലും സന്തോഷമായിട്ടിരിക്കുക. പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുക. അപ്പോൾ ഇന്ന് ഗ്ലോബൽ ഡേ ഓഫ് പേരൻസും ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ഡേയും എല്ലാം ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ പേരൻസിന് പേരൻസിൻ്റെതായിട്ടുള്ള ടെൻഷൻ, കുട്ടികൾക്ക് കുട്ടികളുടേതായിട്ടുള്ള ടെൻഷൻ, അങ്ങനെ എല്ലാവർക്കും ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും നമ്മൾ മാക്സിമം നല്ല കൂളായിട്ട് ഇരിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു യുവ ചോയ്സിൻ്റെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം ഇത്രയും സമയം ഉണ്ടായിരുന്നത് ഞാൻ RJ ജ്വലാണ്. ഇനി ഈ ഒരു സോങ്ങോടുകൂടി മിന്നാ മിന്നി ഒരു പാട്ട് വരുന്നുണ്ട്, അതിനോടുകൂടി നമ്മുടെ ഈ ഒരു പ്രോഗ്രാം യുവ ചോയ്സ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.

സമയം അങ്ങനെ 2 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആകുമ്പോൾ നോൺ സ്റ്റോപ്പ് റെയിൻബോയിലേക്ക് കടക്കുകയാണ് നമ്മൾ. ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതായത് നമ്മുടെ ആക്ടർ ആർ മാധവന്റെ ബർത്ത്ഡേ ആണ് ഇന്നത്തെ ദിവസം. അപ്പോൾ നമ്മൾ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ് ടു ആർ മാധവൻ. നമുക്ക് അറിയാം നിരവധി സിനിമകളിലൂടെ നമുക്ക് സുപരിചിതനായിട്ടുള്ള വ്യക്തിയാണ്. അത് മാത്രമല്ല മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്കു, കന്നഡ ഇത്രയും മൂവീസിലൂടെ 7 ലാംഗ്വേജിലൂടെ അഭിനയിച്ച് നമുക്ക് നിരവധി കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഓടി വരുന്നുണ്ടാവും. മാധവൻ മാടി എന്ന് പറയുന്ന ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ. അപ്പോൾ ജനനം June 1, 1970 കേട്ടോ. ഫിലിംഫെയർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഒരു ഇന്ത്യൻ ചലച്ചിത്ര നടനാണ് മാധവൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെയാണ് ഇന്നത്തെ നോൺ സ്റ്റോപ്പ് റെയിൻബോ പോകുന്നത്. സോ ഹിയർ വി ഗോ.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

0: News, views, entertainment.
1: This is
0: Mind FM 107.5. Musically yours.

ഇന്നത്തെ നോൺ സ്റ്റോപ്പ് റെയിൻബോ ആക്ടർ മാധവന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള നോൺ സ്റ്റോപ്പ് റെയിൻബോ ആയിരുന്നു നമ്മൾ ഇന്ന് കേട്ടത്. അപ്പൊ ഇനി കേൾക്കാം 3 മണിക്ക് വിവിധ ഭാരതി റിലേ, അതിനുശേഷം 5 മണിക്ക് ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്. സോ സ്റ്റേ ട്യൂൺ.

0: 20 FM Rainbow 107.5 MHz Musically yours. News Rainbow.
1: നമസ്കാരം. സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലാണെന്നും സംസ്ഥാനത്തു നിന്നുള്ള നഴ്സുമാരുടെ സേവനങ്ങൾ ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്നതായും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ജനങ്ങളിലെത്തിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. ദുരന്ത സാധ്യത പരിഗണിച്ച് വയനാട് ജില്ലയിൽ കൂടുതൽ മഴ മാപ്പിനികൾ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 8.46 ബില്യൺ US ഡോളറിലെത്തി. രണ്ടാമത് ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. ഇന്ത്യൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർലസും ചർച്ചയ്ക്ക് സംയുക്തമായി നേതൃത്വം നൽകി. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. സഭാസമ്മേളനം നാളെ പുനരാരംഭിക്കും. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. വിയറ്റ്നാമിൽ നടക്കുന്ന അണ്ടർ 17 ഏഷ്യൻ റസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണവും 3 വെള്ളിയും 5 വെങ്കലവും അടക്കം 10 മെഡലുകൾ നേടി ഇന്ത്യൻ വനിതാ ടീം മികച്ച പ്രകടനം കാഴ്ചവച്ചു.
0: ന്യൂസ് റെയിൻബോ.

0: വിദ്യയുടെ ദേവതയാണ് സരസ്വതി എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ?
1: തീർച്ചയായിട്ടും വിദ്യയുടെ ദേവതയായി, ഐശ്വര്യത്തിന്റെ ദേവതയായി, ജീവിതത്തിൽ എല്ലാവിധ അഭീഷ്ടവരതായി ആയിട്ടുള്ള സരസ്വതി സ്തുതി വെച്ചുകൊണ്ട് തന്നെ ഇന്ന് പ്രവേശനോത്സവ ദിനത്തിൽ നമുക്ക് ആരംഭിക്കാൻ സാധിച്ചത് വലിയ സന്തോഷം.
0: പക്ഷെ അത് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് വെച്ചു പോയൊരു പാട്ടായിരുന്നു കേട്ടോ. ഞാൻ
1: അത് മാത്രമല്ല, ഒരുപാട് അപൂർവതകൾ നമ്മൾ രണ്ട് അധ്യാപകരായിട്ടുള്ള രണ്ടു പേർക്ക് ഇത് ഒരുമിച്ച് ചെയ്യാൻ പറ്റി, അതൊക്കെയും തീർച്ചയായും ഒരു
0: അനുഗ്രഹമായി. ജൂൺ 1st
1: മഴയില്ലാത്തൊരു പ്രവേശനോത്സവം ആഘോഷിച്ച എല്ലാ കുഞ്ഞുമക്കളുടെ സന്തോഷത്തിനൊപ്പം ചേരുന്നു ഞങ്ങൾ ആർജെ ശരത്തും
0: ആർജെ സിമിയും.
1: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. അപ്പൊ ഇന്ന് പ്രധാനമായിട്ടും ഞങ്ങൾ വിളിച്ചു പറയേണ്ടത് സ്കൂളിൽ ആദ്യമായിട്ട് പോയ, അതായത് 1st മാത്രമൊന്നുമല്ല, ഇപ്പൊ 7th വരെ സ്കൂളിൽ പോയിട്ടുണ്ടാവും, 5th വരെ സ്കൂളിൽ പോയിട്ടുണ്ടാവും, പുതിയ വിദ്യാലയ അന്തരീക്ഷ അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി വിളിക്കാം. ഇന്ന് പുതിയ കുടയും ബാഗും ചെരുപ്പും എല്ലാം മേടിച്ചിട്ട് അവിടെ പോയി, അവിടുന്ന് മധുരം കിട്ടിയിട്ടുണ്ടാവും, ചിലക്ക് പായസം കിട്ടിയിട്ടുണ്ടാവും, എന്തെല്ലാം കണ്ടു, എന്തെല്ലാം കൊണ്ടു, അറിഞ്ഞു, എന്തൊക്കെ ഞങ്ങൾ പറയണ്ടേ.
0: പിന്നല്ലാതെ
1: നമ്പർ പറഞ്ഞുകൊടുക്ക്,
0: 0484 242 8101
1: അപ്പൊ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കൂടെ ഞങ്ങളുണ്ടാകും നിലയ്ക്കാത്ത പാട്ടും
0: പിരിയാത്ത കൂട്ടുമായി.

0: നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി സ്റ്റേഷൻ ഓഫ് ദി നേഷൻ റെയിൻബോ 107.5 സ്കൂൾ വിശേഷം പറയാൻ ആര് വന്നിട്ടുണ്ട്? കേട്ടോട്ടെ,
1: ധൈര്യമായിട്ട്
0: വിടാട്ടെ. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം,
0: ആരാണ്?
2: ഷമീർ എന്നാണ് എന്റെ പേര്. ഞാൻ ആരോഗ്യ വിളിക്കുന്നത്.
0: ഷമീർ നമ്മളെ സ്ഥിരം വിളിക്കുന്ന ആളാണ് അല്ലേ? ഇല്ല ബ്രോ, നിങ്ങൾ എല്ലാ ദിവസവും വിളിക്കുന്നുണ്ട്. നമുക്ക് 3 മാസം കൂടുമ്പോഴാണ് ഒരാൾക്ക് വിളിച്ച് അവസരം പറയാനുള്ള അവസരം. പോട്ടെ, 1 മാസം പോട്ടെ, ഒരാഴ്ചയെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഒരു ചുറ്റുപാട് നിയമമൊക്കെ. പോട്ടെ,
2: അതായത് നമുക്ക് വിളിച്ചാ കിട്ടുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമാണോ?
0: എന്നിട്ട് ഇന്ന് നിങ്ങൾ പോയോ സ്കൂളിൽ? പോയോ എവിടെങ്കിലൊക്കെ?
2: സ്കൂളില്
0: അടുത്തുള്ള സ്കൂളുകളിലേക്ക് എന്തെങ്കിലും സംഭാവന കൊടുത്തോ കടയിന്ന്? മധുരമെങ്കിലും മേടിച്ചു കൊടുത്താ മനുഷ്യ നിങ്ങൾ.
1: പറഞ്ഞോളൂ.
2: സ്കൂളിലെ നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രസം.
1: അതെന്താണ്, ബാക്കി ക്ലാസ്സുകളൊന്നും രസമില്ലേ?
2: 1-ാം ക്ലാസ്സിൽ എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ നിക്കറും ചെറിയ ഉടുപ്പൊക്കെ ഇട്ട്
0: ചെറിയ ബാഗും
2: അന്നത്തെ ഫോട്ടോ ഒക്കെ കാണുമ്പോ ഇപ്പൊ നമുക്കൊരു രസമായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് അന്ന് ഇടി അന്ന് കൂടുതലായിട്ട് പണ്ടത്തെ കാലത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ചില പിള്ളേരൊക്കെ നല്ല ഇടിയായിരിക്കും. പിന്നെ സ്കൂളിൽ കൊണ്ടുപോയി എത്തുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാല് മറ്റേ ഗാനമേള നടത്തുന്ന പോലെയാണ് പിള്ളേര് കാരണം. ഞാനൊക്കെ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഇപ്പം നമ്മള് അംഗനവാടിയിൽ ഇരിക്കുമെങ്കിൽ സ്കൂളിലോട്ട് പോകുമ്പോ ഒരു പേടിയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ എന്താ നടക്കണേ?
0: ഇന്നത്തെ അവസ്ഥയൊക്കെ മാറി. മക്കളിന്ന് അറിവിന്റെ ഏറ്റവും വലിയ ആനന്ദമാകുന്ന ആരാമമായ വിദ്യാലയത്തെ കാണുന്നു. എല്ലാ മക്കളും ചിരിച്ചുകൊണ്ട് ചുറ്റുപാട് മക്കളെ വരവേൽക്കുന്ന ഒരു സന്തോഷം കാണുന്നുണ്ട്. ആ പേടിയൊക്കെ മാറിയിട്ടുണ്ട് പിള്ളേരുടെ അല്ലെ?
2: അന്നത്തെ കാലം ഒരുപാട് മാറ്റങ്ങൾ,
0: ഒരുപാട് നല്ല മാറ്റങ്ങൾ വന്നു. അപ്പൊ ഇന്ന് നല്ലൊരു പാട്ട് ബ്രോക്കി വെച്ച് തന്നേക്കാം. അപ്പോ ഇതുപോലെ 1 മാസത്തോടെ ശേഷം തീർച്ചയായിട്ടും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ബ്രോ, താങ്ക് യു. വീണ്ടും വീണ്ടും പറയുന്നു, പ്രിയപ്പെട്ടവരെ, വിളിച്ചു കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്, സന്തോഷമാണ് തീർച്ചയായിട്ടും. പക്ഷേ വിളിച്ച് 1 മാസമൊക്കെ കാത്തിരിക്കുന്ന
1: അതെ ഒരു ഗ്യാപ്പ് ഇടുക എന്നുള്ളതാണ് നമ്മൾക്ക് ഒരു മര്യാദ. എല്ലാവർക്കും എല്ലാവരും വിളിക്കുന്നതാണ്. അപ്പോ സ്ഥിരമായിട്ട് വിളിക്കുന്ന ആൾക്കാർക്ക്
0: നമുക്കൊരു കത്ത് അതിനെ കുറിച്ച് വന്നിരുന്നു. സ്ഥിരമായി നമ്മൾ മാത്രം ചിലരെ പരിഗണിക്കും. ഒരിക്കലും ഇല്ലട്ടോ, ഒരിക്കലും അങ്ങനെ ഒരാളോടും ഒരു ഒരു ഒരു
1: പക്ഷെ അങ്ങനെ അറിഞ്ഞു മാറി നിൽക്കുന്നവരുണ്ട് കേട്ടോ.
0: തീർച്ചയായിട്ടും
1: അറിഞ്ഞു മാറി നിൽക്കുന്നവരുണ്ട് കേട്ടോ. അവരോട് പറയുന്നു,
0: ഒരിക്കൽ നമ്മളായിട്ട് കോൾസ് ഓപ്റ്റ് ചെയ്യണതല്ല, നമ്മളായിട്ട് ലെറ്റേഴ്സ് നമ്മളായിട്ട് എടുക്കുന്നതല്ല, അതൊരു ഊഴം വെച്ച് തന്നെ തീർച്ചയായിട്ടും എടുക്കുന്നതാണ്. ആരോടും ബേസ്ഡ് അല്ല നമ്മൾ, ആരും എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കൾ.
1: ഓക്കെ, അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ, ഇന്നത്തെ കുട്ടി വിശേഷങ്ങള്
0: അതാണ് പറയേണ്ടത്. ഇന്ന് സ്കൂളിൽ പോയ മക്കളുടെ പാരന്റ്സിന് വിളിക്കാം, ഇന്ന് സ്കൂളില് ടീച്ചേഴ്സിന് വിളിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ സ്കൂളിലെ പ്രവേശനോത്സവം എന്ന് പറയാം.
1: ഇനി ഗസ്റ്റ് ആയിട്ട് പോയവർക്കും വിളിക്കാം.
0: അതെ, എന്റെ ചേട്ടന്റെ കുട്ടി അതിലൊടിക്കാൻ പോയിട്ട് അതുകൊണ്ട് കൂടെ പോയവരൊക്കെ ഉണ്ടാവുമല്ലോ.
1: അതെ, അതുപോലെ തന്നെ വീട്ടിൽ ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത ഗസ്റ്റുകൾ ഉണ്ടാവുമല്ലോ.
0: അതെ, യെസ് യെസ് യെസ്, തീർച്ചയായിട്ടും. പോലീസ് വന്നത്
1: ആണല്ലോ, അതിന്റെ ജാട കാണാനുണ്ട് ഇവിടെ.
0: സ്വന്തമായിട്ട് പോലീസുകൾ എന്റെ അഹങ്കാരം വിളിക്കൂ. 0484-242-8101.

വരികയാണ്. ആര് വരാണ്? ഞമ്മളെ മജുനു. എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്. ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയിലെ വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: നായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാറ്റിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്നാതിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

നമ്പർ ഒന്നുകൂടെ പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും പറയുന്നു, ശ്രദ്ധിച്ച് കേട്ട് വിളിച്ചോളൂ. 0484-242-8101. 0484-242-8101. ഇന്ന് പ്രവേശനോത്സവം നടത്തപ്പെട്ട വിദ്യാലയങ്ങളിൽ അധ്യാപകർക്ക് വിളിക്കാം, കുട്ടികൾക്ക് വിളിക്കാം, പാരന്റ്സിന് വിളിക്കാം. എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ പ്രവേശനോത്സവ വിശേഷങ്ങളെന്ന് വിളിച്ചു പറയാം. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 റെയിൻബോയിലൂടെ വിളിച്ചോളൂ. 0484-242-8101. വേഗം വിളിച്ചോളൂ കേട്ടോ.

0: മാജിക്, ഇതല്ലാതെ എന്ത്
1: അല്ലേ?
0: റഹ്മാൻ അല്ലാണ്ട് പിന്നെ ആരും ഇത്രയ്ക്ക് ഒരു ആവേശം പടർത്താനായിട്ട്. എന്നാലും അനിയും ടീമൊക്കെ പുതിയതായിട്ട് വന്നപ്പോഴും ആ ഒരു സിംഹാസനത്തിന് മാത്രം യാതൊരു ഇളക്കവും വന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് മേതല എന്ന സ്ഥലത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഗിരിജയായിരുന്നു. അപ്പൊ ഇന്ന് ചെറുമകളെ, അതായത് പേരക്കുട്ടീനെ ആദ്യമായിട്ട് സ്കൂളിൽ കൊണ്ടുപോയി ശേഷം പറയാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓണേറെ സംസാരിക്കാനാണോ മക്കളെ എന്നാണ് വിളിച്ചത് പറഞ്ഞത്. അപ്പൊ ഒരുപാട് ഇഷ്ടത്തോടെ ഇന്ന് കുഞ്ഞുമോളെ കൊണ്ടുപോയി. എല്ലാ മക്കളെയും മുമ്പ് തന്നെ കൊണ്ടുപോകണം എന്നാണ് അവരുടെ ആഗ്രഹം എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഓർമ്മകൾ ഓടിക്കളിക്കുന്ന ആ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഗിരിജ അമ്മൂമ്മയ്ക്ക്, ഗിരിജാമ്മയ്ക്ക് ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ ജുനൈദ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ജുനൈദ് ഇടത്തലെന്നാണ് വിളിച്ചത്. ജുനൈദിന്റെ അനിയൻ കുട്ടൻ, അതായത് അവര് നാല് മക്കളാണ് അത്രേ. ജുനൈദാണ് പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ. അപ്പൊ ഏറ്റവും ഉള്ള അനിയനെ ജുനൈദാണ് ഇന്ന് സ്കൂളിൽ രക്ഷിതാവായിട്ട്. വാപ്പയും ഉമ്മയും വാപ്പ പുറത്താണ്, അപ്പൊ ഉമ്മയ്ക്കും ജോലിയുണ്ട്. വല്ലിക്കാക്കയാണ് കുഞ്ഞിനെ കൊണ്ടുപോയത്.
2: കൃത്യമായിട്ട് പാട്ടിന്റെ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും നേരം
0: ഹോൾഡ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് വിളിക്ക. പാട്ടിന്റെ ഒരു തിരാറാവണ സമയത്ത് ഒന്ന് വിളിച്ചാൽ കണക്ട് ചെയ്യാൻ പറ്റും. 0484242811.
2: ഒപ്പം തന്നെ ഇന്ന് June 1st വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇന്ന് ഗ്ലോബൽ ഡേ ഓഫ് പേരന്റ്സ് ആൻഡ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ. അതെ, അതായത് ആഗോള ദിനമാണ്. അതായത് June 1 ലോകമെമ്പാടും ആഗോള മാതാപിതാക്കളുടെ ദിനം, അതുപോലെ തന്നെ അന്താരാഷ്ട്ര ശിശുദിനം, ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ ഒക്കെ.
0: അതാണ് അറിഞ്ഞിട്ടാണ് നമ്മൾ കേരളത്തിൽ ഇത്
2: പ്രവേശനോത്സവം വെച്ചത് അല്ലേ. ഇന്നപ്പൊ മൊത്തത്തിൽ കുട്ടികള് തൂക്കിയിരിക്കുകയാണ് ഇന്നത്തെ
0: ദിവസം
2: പേരന്റ്സും. ഓക്കെ,
0: അപ്പൊ മക്കളെ സംബന്ധിച്ചിടത്തോളം പാരന്റിംഗ് ഇസ് ആൻ ആർട്ട്.
2: അതെ,
0: കാലം എത്ര മാറിയാലും അവരുടെ ഏറ്റവും നല്ല പാഠപുസ്തകങ്ങളാക്കി മാറേണ്ടത് അച്ഛനും അമ്മയാണ്. കുട്ടികളെല്ലാം കേട്ടു പഠിക്കലല്ല, കണ്ടുപഠിക്കലാണ്. അപ്പൊ നേരെ നടക്കുന്നവർക്ക് നേരെ നടത്താൻ പറ്റുന്നുള്ള പോലെ കുട്ടിക്കൊപ്പം ഉണ്ടായിരിക്കുക, അവര് കേൾക്കുക.
2: അതെ, പക്ഷെ ശരത്ത് ഇതൊക്കെ പറഞ്ഞാലും ദേഷ്യം വരുമ്പോഴത്തേക്കും ഇതൊക്കെ പരസ്യമായിട്ട് വിളിച്ച് പറയാൻ പാടില്ല. എങ്കിൽ പോലും ചില സമയത്തൊക്കെ ഉണ്ടല്ലോ, എഴുതാനിരുത്തുമ്പോഴുള്ള ഒരു വിഷമം ഉണ്ടല്ലോ. എഴുതൂ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, 10,000 വട്ടം പറഞ്ഞാൽ ആ സാധനം മാത്രം ചെയ്യില്ല. ബാക്കി
0: ഇങ്ങനെയൊക്കെ തോന്നുമ്പോ എന്താ പറയാ, ഈ ഒരു മാനസിക ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളെന്ന രീതിയിൽ ഞാൻ തിരിച്ചു വയ്ക്കുകയാണ്. ഒരു 10-35 കൊല്ലം മുമ്പ് ഒന്ന് ആലോചിക്കൂ, തിരിഞ്ഞു പോകും.
2: എന്താന്നറിയില്ല,
0: എന്റെ പൊന്നു സിം ചേച്ചി, ടാങ്കില് വെള്ളം ഉണ്ടെങ്കിൽ പൈപ്പില് വെള്ളം ഉണ്ടാവുള്ളൂ.
2: അത് ശരിയാണ്,
0: നമ്മളൊക്കെ എല്ലാ മക്കൾ ഇത്രക്കെ ഉണ്ടാവുള്ളൂ എന്ന് ഓർത്തിട്ട് ഒന്നും കൂടി ക്ഷമയോടെ ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം. ഓക്കെ,
2: ശരിക്കും നമ്മളെ പ്രാന്തോടിപ്പിക്കാനിരിക്കുന്ന അവസ്ഥയെ അറിയാവോ? നമ്മളിപ്പോ പറയും നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവരെ അളന്ന് കുറിച്ച് വെച്ചിരിക്കായിരിക്കും. എന്നിട്ട് നമ്മളിട്ട് വട്ടാക്കും, അമ്മ ഞാൻ കാണിച്ചു
0: തരാം.
2: അതിന് ഇപ്പൊ ശരിയാക്കി തരാട്ടാ.
0: പേരക്ക
2: ജ്യൂസ് കുഴപ്പമില്ല.
0: കാപ്പി ഇഷ്ടമാണോ?
2: അതെന്താ അങ്ങനെ ചോദിച്ചേ?
0: ഏതാണ് ഇഷ്ടമുള്ള ഭക്ഷണം? എന്താണ്?
2: കാപ്പി കുഴപ്പമില്ല.
0: പാനീയങ്ങൾ ഇഷ്ടമുള്ളത്?
2: എനിക്ക് നാരങ്ങ വെള്ളം.
0: ഒട്ടും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത, ഒരു കാരണവശാലും കുടിക്കില്ലെന്ന് ഉറപ്പുള്ള സാധനം ഇഷ്ടമല്ല. ലഹരി ഒന്നും പറയാനത് സാധാരണ പറയൂല്ല. എന്നാലും മാതളനാരങ്ങ ജ്യൂസ്, ഇപ്പൊ മാതളനാരങ്ങ ജ്യൂസ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി ആയിട്ട് കണ്ടുകൊണ്ട് ഞാൻ ഈ പൊന്നാങ്ങള ഒരു ഗ്ലാസ് മാതളനാരങ്ങ ജ്യൂസ് ഇങ്ങോട്ട് തരികയാണ്. നിർബന്ധിക്കുകയാണ്. ഒരു സിപ്പെങ്കിലും എടുക്കൂലേ? പ്ലീസ്
2: എടുക്കും.
0: ഒരു സിപ്പ് എടുക്കും
2: തീർച്ചയായിട്ടും.
0: ഞാൻ വീണ്ടും നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാറിനെ, ജയമോഹൻ സാറിനെ വിളിച്ചോണ്ട് വന്നു. നമ്മുടെ എല്ലാ ആർജിസും കൂടെ നിന്നിട്ട് സിമി പ്ലീസ് പ്ലീസ് സിമി പ്ലീസ് സിമി എന്ന് പറഞ്ഞാൽ ഒരു സിപ്പ് കൊണ്ട് എടുക്കും.
2: തീർച്ചയായിട്ടും
0: എടുക്കും. ഞങ്ങൾ നിർബന്ധിച്ചൊരു ഗ്ലാസ് കുടിപ്പിച്ചാലോ? ഞാൻ വാള് വെക്കും.

0: ഒന്നും ആയിക്കോട്ടെ, ഛർദിച്ചെങ്കിലും കളയുമെന്ന്.
1: സ്നേഹത്തിന്റെ പുറത്തല്ലേ, സ്നേഹത്തിന്റെ പുറത്തായതുകൊണ്ട്
0: ഈ സാധനമാണ് നമ്മള് മക്കളെ പഠിപ്പിക്കാനിരിക്കുമ്പോഴും.
1: ഓ,
0: അവർക്കത് വേണ്ട. പിന്നെ നമ്മള് എന്റെ തന്നെതാലൊക്കെ ആയതുകൊണ്ട് ചിലപ്പോ അതൊരു കുടിച്ചിരിക്കും, പിന്നെ നിർബന്ധിച്ച് പ്രലോഭിപ്പിച്ച പിന്നെയും കുടിച്ചിരിക്കും, പിന്നെ നമ്മള് നിർബന്ധിക്കുന്നത് ഇതുപോലെയാണ്. സോ എന്ത് ചെയ്യാം, നമ്മള് അതിന് ഇഷ്ടമുള്ള കുറച്ച് സാധനം നിരത്തി വെക്കാം.
1: ഓക്കെ,
0: നെവർ ഒരു സൈക്കോളജിക്കൽ തിയറി, നെവർ ഗീവ് ദം ടീ, ഗീവ് ദം സം ഹോട്ട് വാട്ടർ. സെപ്പറേറ്റ്ലി എല്ലാം വിഭവങ്ങൾ നിരത്തി വെക്കുന്നവരാവണം ഫെസിലിറ്റി. അതായത് അമ്മയാണെങ്കിലും ടീച്ചറാണെങ്കിലും ഇത് നമ്മള് കൊടുക്കേണ്ടത്. കുട്ടിക്ക് ചായ ഇഷ്ടമില്ലെങ്കിൽ കുട്ടി ചായ കുടിക്കൂല. സോ അതിനുള്ള അവസ്ഥയിൽ ഉണ്ടായിക്കൊടുത്ത് അതിലേക്ക് അതിനെ മെല്ലെ മെല്ലെ മെല്ലെ കൊണ്ടുവരാം. അതാണ് സംഭവം. പിന്നെ വീട്ടിൽ മോ രാവിലെ ഭയങ്കര മടിയനായിരുന്നു, അപ്പൊ ഒരു അണ്ണാറക്കണ്ണൻ താഴെ വീണ് കിട്ടി, ഇതുമായിട്ട് ഭയങ്കര ചങ്ങലത്തിലാവുന്നു. അപ്പൊ വിളിക്കുമ്പോൾ കണക്കണം മോടി എന്ന് പറന്ന് ഇങ്ങനെ വരും, താഴേക്ക് വരുന്നു, എന്നോട് കളിക്കുന്നു. എല്ലാ ദിവസവും 6 ആകുമ്പോഴേക്കും അപ്പൊ വന്നിട്ടുണ്ടാവുന്ന ചാടി എണീക്കും ചെറുക്കനെ.
1: ശരിയാണ് കേട്ടോ, അത്
0: ഇതാണ് അവർക്ക് ഇഷ്ടമുള്ളത് കണ്ടെത്താൻ നമ്മൾ കുറച്ച് മെനക്കെട്ട് കഴിഞ്ഞു. അപ്പൊ പലരും പറയും ഫോൺ കൊടുക്കാൻ പാടില്ല, പകരം ചിന്തിക്കുക ഫോൺ.

0: പ്രിയരെ, നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായിട്ട് ഇതുപോലെ വിശേഷങ്ങൾ പറഞ്ഞ് ഇപ്പൊ ഈ പാട്ട് പോയിക്കൊണ്ടിരിക്കും, വിളിച്ചിട്ട് പിന്നെ കണ്ടിട്ട് അവർ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല
1: കേട്ടോ. പാട്ട് കഴിയാറാകുമ്പോഴെങ്കിലും ഒന്ന് വിളിക്കണേ, അതിന്റെ ഇടയിൽ ഹോൾഡേ നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു.
0: ഇപ്പൊ മൂന്ന് കൊള്ളായി പോകുന്നത്. 0484 242 8101
1: വേഗം
0: വിളിച്ചോ, വേഗം മിണ്ടാം.

0: അങ്ങനെ പാട്ട് കഴിയുമ്പോഴേക്കും കണക്ട് ആവാൻ പറഞ്ഞപ്പോ ഒരാള് കൊച്ചുമകളുടെ വിശേഷം പറയാൻ വന്നിട്ടുണ്ട്. കണ്ടിട്ടെ?
1: തീർച്ചയായിട്ടും.
0: ഓൺ ദി ഗോ ടൈറ്റ് മ്യൂസിക് ആണ്. ഹലോ ഷാജേട്ടാ.
1: നമസ്കാരം.
0: രാജന പറഞ്ഞ പോലെ മൂപ്പിന് എടുത്തപ്പോ തന്നെ പറഞ്ഞത് ഞാൻ വിളിച്ചത് മൂന്നാല് ദിവസമായിട്ടോ എന്നാണ് പറഞ്ഞത്. ജാമ്യം എടുത്തു അല്ലേ? പിന്നല്ലാണ്ട് ആരാണ് സിമി അല്ലാതെ പിന്നെ ആര്?
1: സിമിയോളെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു തല്ലാലായിരിക്കും. ഇരട്ടടി അടിക്കാനാണോ?
0: നമ്മള് സിമിയല്ലേ. പിന്നെ അല്ല, എന്നിട്ട് വിശേഷം പറ. കൊച്ചിന്റെ കാര്യം പറ. അരങ്ങേറ്റമായിരുന്നു.
1: എന്തായിരുന്നു ഡാൻസ്? കുച്ചിപ്പുടി. ഓ, കുച്ചിപ്പുടി.
2: കുച്ചിപ്പുടി
0: എന്താ വാങ്ങിച്ചു കൊടുത്ത കൊച്ചിന്? ഒരു പൊന്നും കൂടെ മേടിച്ചു കൊടുത്തു. എന്നെല്ലാം ഭംഗിയായല്ലോ, എല്ലാം മനോഹരമായിട്ട് അവളുടെ സ്വപ്നം കണ്ട പോലെ എല്ലാം ഭംഗിയായല്ലോ. ഒത്തിരി നാളായോ മോൾ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട്?
2: അവള് രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞു.
1: ഇപ്പൊ എത്ര ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അപ്പൊ
2: എട്ടാം ക്ലാസ്സിലായി.
1: എട്ടാം ക്ലാസ്സിലായി. പേര് പറഞ്ഞില്ലല്ലോ.

0: അത് ശരി. അല്ല ഇപ്പൊ എട്ടിലല്ലേ പഠിക്കുന്നേ? അത് ശരി. ഓക്കെ ഓക്കെ. പേരെന്താണ്? ഗൗരി നന്ദന. പൊന്നു. ആഹാ, പൊന്നുമണി ആണല്ലോ വീട്ടില്.
1: മുത്തുമണി, ചുണ്ടുമണി, ചുട്ടാപ്പു.
0: എന്താ
1: അടുത്താണ്? അടുത്താണ്.
0: ഓ, നിങ്ങളെ അയലക്കാര?
1: പിന്നെ അല്ല, മകള് അടുത്താണ്. അതെ അതെ. അപ്പോ പെരക്കടാവിന് ആശംസകൾ നേരുന്നു. നല്ല പാട്ട് ഏതെങ്കിലും ചോദിക്കണ്ടോ കുഞ്ഞു കുഞ്ഞു മോക്ക് വേണ്ടിട്ട്? ഒരു ഡാൻസ് പാട്ട് വെച്ചു കൊടുത്തേക്കാം ഞാൻ. ഓക്കെ, നല്ല പാട്ട് വെച്ചു കൊടുത്തേക്കാം. ഓക്കെ
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു ഏട്ടാ. ഓക്കെ, അപ്പൊ ഇടയ്ക്ക് വിളിക്കാം കേട്ടോ. ഓക്കെ, ബൈ.
1: ശരി, ഓക്കെ. അങ്ങനെ ഒരുപാട് സ്നേഹമുള്ളൊരു ഷാജിചേട്ടൻ. ഷാജിചേട്ടൻ വളരെ ഇതുപോലെ സ്നേഹം വല്ലാണ്ട് കൂടിക്കഴിയുമ്പോൾ മൂപ്പര് ഇടയ്ക്കൊരു സർപ്രൈസ് കോളൊക്കെ വിളിച്ചോളേ. അങ്ങനെ അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യന്മാരൊക്കെ നമ്മുടെ കൂടെയുണ്ട്. ഇതുപോലെ ഏറ്റവും വലിയ സന്തോഷമാണല്ലേ കൊച്ചുമക്കളുടെ ചടങ്ങുകൾ. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രവേശനോത്സവത്തിന് വന്നിരുന്നത് ഗ്രാൻഡ്
0: പാരന്റ്സ് ആയിരിക്കും.
1: നിറവാണ് കുഞ്ഞ് സ്കൂളിൽ പോകുന്നതെ കാണാനും അത്ഭുതങ്ങൾ. പക്ഷെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ വീട് വർപ്പിച്ച പാർട്ടീസ് ആണ് ഇവര് കണ്ടുപോയായിരിക്കും. പക്ഷെ ഇപ്പൊ മടപ്രാവാണ്. അവരെന്താ ആന കളിക്കുന്നു, അവർക്ക് അപ്പൊ എന്തും ചെയ്യുന്നു, വന്നോണം, അല്ലെങ്കിൽ പിള്ളേർ ഡാർക്ക് ആണ്.
0: അല്ലെ, ഇപ്പോഴും പണ്ടത്തെ ആ ഒരു അച്ഛന്റെ അമ്മയൊക്കെ അപ്പൊ അവരുടെ ഇപ്പോഴും പേടിക്കുന്ന ആൾക്കാരുണ്ട് എന്നെ പോലെയൊക്കെ.
1: നമ്മളെ മാത്രമേ ഉള്ളൂ വംശനാശം.
0: പക്ഷേ പിള്ളേരുടെ കൂടെ കളിക്കുന്നത് ദൈവം ഈ മനുഷ്യനായിരുന്നില്ലെന്നും തോക്കിൻ മുനയിൽ നിർത്തുന്നു പറയുന്നു.
1: അതൊക്കെ ഒരു കാലം. ഇപ്പോ 0484-242-8101 നമ്പറിലേക്ക് വിളിക്കുക. 6 മണി കഴിഞ്ഞു നമുക്കൊരു 6 AM ഗെയിംസ് ഓൺ പോവാം. ഒരു അരമണിക്കൂർ കൂടെ നിങ്ങൾക്ക് സ്കൂൾ ടൈമിനുള്ള അവസരം തരാം. അതിനുശേഷം ഗെയിംസ് ഓണിലേക്ക് പോവാം നമുക്ക്.
0: അല്ല, ഒന്നും കൂടി പറഞ്ഞതാ ഇന്നത്തെ വിശേഷങ്ങൾ വിളിച്ചു പറയാൻ.
1: വിശേഷങ്ങൾ എന്താണെന്ന് പറയാം?
0: അതെ, സ്കൂളിലെ കാര്യങ്ങൾ കേൾക്കാൻ കൊതിച്ചിരിക്കുകയാണ്, വേഗം പറഞ്ഞോളൂ.
1: അതെ, ഏതാണ് നിങ്ങളുടെ സ്കൂൾ? അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പോയി കുട്ടികൾക്ക് വിളിക്കാം, പാരന്റ്സിനെ വിളിക്കാം, ടീച്ചേഴ്സിനെ വിളിക്കാം. നിങ്ങളുടെ സ്കൂളിന്റെ വിശേഷം നാലുപേര് കേട്ടറിയട്ടെ.
0: അതെ,
1: ആകാശവാണി കൊച്ചി FM 107.5.

0: നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും ഇവിടെ മാത്രമുള്ളൂ കേട്ടോ. എന്ത് സംശയമുണ്ട?
1: ഇല്ല.
0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 നമ്മൾ വിശേഷങ്ങൾ പറഞ്ഞ സ്കൂൾ കഥകൾ പറയാൻ വിളിച്ച കൂട്ടത്തിൽ ദാങ് വന്നിട്ടുണ്ട് മലപ്പുറത്ത് നിന്ന്. ഹലോ,
1: ശങ്കരതമ്പി. ഹലോ, ആരാണ്? പേര് പറയൂ.
2: ഇന്ദു.
0: നല്ല പേര്.
1: ടീച്ചറാണോ?
0: ഇന്ദു ടീച്ചറാണോ?
1: എന്താന്നറിയാ, ഇന്ദു എന്ന് വിളിച്ച വെറുതെ ഇന്ദു ടീച്ചർ ഒന്ന് വിളിക്കാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു.
0: രസമായിരുന്നു. സിമി ടീച്ചർ, ഇന്ദു ടീച്ചർ. പറയൂ ഇന്ദു, ഇന്ദുവിന്റെ കുട്ടി ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? എത്ര മക്കളുണ്ട്?
1: അയ്യോടാ, കരഞ്ഞോ ഇന്ന്?
0: മോള മോനോ?
2: മോളാണ്.
0: എന്താ മോളുടെ പേര്?
1: മഴ.
0: മഴക്കുട്ടി, മഴപ്പെണ്ണേന്ന് വിളിക്കും. എന്താ വിളിക്കണ മോളെ? മഴ പെയ്യാറുണ്ടോ അപ്പോ? ദേഷ്യം വരുമ്പോ അമ്മക്ക് ദേഷ്യം വരുമ്പോ മഴ പെയ്യൂല്ലേ?
1: ഇടിവെട്ടാണ്.
0: എന്താണ് മഴയുടെ അച്ഛന്റെ പേര്?
1: മിന്നലൊന്ന് ചിരിച്ച ചുമ്മാറാട്ടോ.
0: മഴ. അപ്പൊ മറ്റേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ചന്ദ്രോത്സവം സിനിമയാണ്, ഹരിയും ഇന്ദു. അതേ ഉള്ളല്ലോ.
1: സത്യത്തിൽ ഇന്ദു എന്ന് വിചാരിച്ചപ്പോ ഞാൻ ആദ്യം എനിക്ക് ആ മനസ്സിലേക്ക് ആ ഒരു ക്യാരക്ടറാണ് ഓടി വന്നത്.
0: എന്ത്?
1: ചന്ദ്രോത്സവത്തിലെ മീനയുടെ
0: ലവ് മാരേജ് ആയിരുന്നോ? നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ? ദിശറിയുന്ന പോസ്റ്റ്മാൻ പശറിയാതെ വായിക്കും. എനിക്ക് തോന്നിയായിരുന്നു ഇന്ദു വിളിച്ചപ്പോ തന്നെ. എത്ര വർഷം പ്രേമിച്ചു നിങ്ങള്? പ്രണയസല്ല പോലെ ഒന്നല്ലേ? പറയട്ടെ.
1: എന്നാലും വെറുതെ രസല്ലേ? രസല്ലേ? പക്ഷെ
2: ഇത്ര വർഷം പ്രണയിച്ചു എന്നല്ല, ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: അപ്പോ അങ്ങനെയൊന്നുമില്ല. താങ്കൾ വിഷയത്തിൽ നിന്ന്
0: തെന്നിമാറുന്നു. കുട്ടിയുടെ എങ്ങനെയുണ്ടായിരുന്നു? കുട്ടിയുടെ പുതിയ ബാഗും കൂടെ ഒക്കെ വാങ്ങിച്ചു കൊടുത്തോ കുഞ്ഞിന്? മഴക്കുഞ്ഞിന്
2: അയ്യോടെ
0: പിടിച്ചു വെറുതെ.
1: അതിലും വീണ്ടും വെയില് തന്നിട്ടുണ്ട്.
2: അവളുടെ പേര് കുട്ടികൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ഇഷ്ടമായി.

0: എന്നൊക്കെ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വന്ന് പറഞ്ഞത്. പിന്നെ ഏതെങ്കിലും കഴിഞ്ഞിട്ടില്ല, ആളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാണ്.
1: അത് ശരി. അപ്പോ ഏത് സ്കൂളാണ്, ഏത് സ്കൂളിലായിരുന്നു?
0: ഹലോ
1: ഹലോ,
2: പ്രീപ്രൈമറി സ്കൂളാണല്ലോ. അപ്പോ അവിടുത്തെ ടീച്ചേഴ്സിനും അവിടുത്തെ എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാ ആശംസകളും ഞങ്ങൾ അറിയിക്കുന്നുണ്ട്. റെയിൻബോർഡ് വകയായിട്ട് എന്തെങ്കിലും പാട്ടുണ്ടോ മഴക്കുഞ്ഞിന്, മഴക്കുഞ്ഞിന്റെ അച്ഛന് വേണ്ടിട്ടോ? അതിന്റെ ഡെഡിക്കേഷൻ വല്ലതും ഉണ്ടോ?
1: അസിസ്റ്റന്റ് ശരത്, കുറുമ്പേ എന്ന പാട്ടെടുക്കൂ.
2: അതേത് സിനിമ കണ്ടുപിടിച്ചിടാം, കണ്ടുപിടിച്ച്. എന്തായാലും ആദ്യം നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടി ഞങ്ങൾ ഒരു പാട്ട് ഞങ്ങൾ അങ്ങോട്ട് ആദ്യം അങ്ങോട്ട് തരും, പിന്നെ നിങ്ങൾ വെച്ച് പാട്ട് വെച്ചിരും. ഓക്കെ ഓക്കെ ഇന്ദു, താങ്ക് യു. മഴക്കുഞ്ഞിന് ഞങ്ങൾ രണ്ടുപേരുടെയും കുഞ്ഞുമ്മ കൊടുത്തേക്ക്
0: കേട്ടോ.
2: ഓക്കെ, ബൈ, താങ്ക് യു ഇന്ദു, ബൈ. യെസ് യെസ്, എല്ലാവരും അല്ലെ ക്യാരക്ടേഴ്സ്. നിങ്ങളുടെ പേരെന്താണ്?
1: സിമി.
2: ഓ, ദാരിദ്ര്യം. മഴ, ഇന്ദു, ഹരി, ഇങ്ങനെയൊക്കെ പേരിടണം അല്ലേ.
1: നമ്മുടെ വൺ ഓ ടൂൽ ഉണ്ടായിരുന്ന ശ്യാമയില്ലേ, ശ്യാമ അറിയോ? നമ്മുടെ ശ്യാമയുടെ കുട്ടിയുടെ പേര് മഴ എന്നാ.
2: മഴ എന്റെ ഒരു സുഹൃത്തിന്റെ മോളുടെ ഒരു നിള എന്നാണ്.
1: ഷാന്റെ കുട്ടി ആർജെ ഷാൻ ഇവിടുത്തെ
2: നിള എന്നാണ്.
1: ഇതിപ്പോ നാട്ടുകാരുടെ മൊത്തം പേര് വിളിച്ചു പറയുമല്ലോ.
2: അതാണ്. എന്തായാലും ഇതുപോലുള്ള വെറൈറ്റി പേരുകൾ എന്നോട് പല മനുഷ്യന്മാരും, ശരത്മാഷ നിങ്ങൾ സംസ്കൃതമല്ലേ, നല്ല അർത്ഥമുള്ള ഒരു പേര് പറഞ്ഞു തരാൻ വേണ്ടി വിളിക്കും. ഞാൻ ആദ്യം തപ്പ യു കെ ജി എൽ കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോയി രജിസ്റ്ററിന്റെ ഫോട്ടോ എടുത്തു, എന്നിട്ട് കുറച്ച് മുഴുവൻ കൊടുക്കൂല, കുറച്ച് കുറച്ചായിട്ട് ഈ പേരുകൾ അങ്ങ് അയച്ചു കൊടുക്കും. ദെൻ സംഭവം സെറ്റ് ആവും. പഠിത്ത ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, കട്ടായി പോയി. ഹലോ,
1: അതെങ്ങനെ ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്യാം, ഷട്ടർ ഇട്ടാലല്ലേ അവർക്ക് വിളിക്കാൻ പറ്റുള്ളൂ. പോയി പോയി പോയി പോയി.
2: അപ്പോൾ നമുക്ക് 6:10 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗെയിംസ് ഓണിലേക്ക് പോവാം. കിഡ്ലൻ ഗെയിംസ്
1: ആറരയ്ക്കല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത്?
2: അങ്ങനെയാണ്. അപ്പൊ 6 വരെ ഞങ്ങൾ തന്നേക്കാം കേട്ടോ. അത് കേട്ട് വിളിക്കാൻ തയ്യാറായിരിക്കുന്ന ഇതുപോലെ വിളിക്കുക. മോളുടെയും മക്കളുടെയും വിശേഷം പറയാം, സ്കൂളിലൊക്കെ കഥ പറയാം. 0484-2-4-8-1-0-1 ദേ വന്നു. ഹലോ,
1: പോയി വന്ന പോലെ തന്നെ പോയി.
2: ഒന്നുമില്ല, ഒന്നുകൂടി വിളിച്ചേ. നമ്പർ എടുക്ക, ഫോൺ എടുക്ക, എടുക്കെടുക്ക. എന്റെ 0484-2-4-2-8-1-0-1 കിട്ടിയോ? വിളിക്കൂ, കോൾ ആക്കുക, എന്നാലും ശരിയാവുള്ളൂ. വിളിക്കൂ, ശരിയാക്കി തരും.
1: ഒത്തില്ല ഒത്തില്ല, കാട്ടു വിളി.
2: ഇല്ല, വിളിക്കും. വിളിച്ച വിളിപ്പുറത്ത് നമ്മുടെ ലിസണേഴ്സ് എല്ലാവരും.
1: അതെ.
2: അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ തിരക്കിന്റെ ഒക്കെ ഒരു ക്ഷീണത്തിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വിളിക്കേണ്ടതല്ലേ?
1: തീർച്ചയായിട്ടും വിളിക്കാം.
2: മിസ്സായ കോള് മാത്രം ഉണ്ടെങ്കിൽ എപ്പിസോഡ് ഓടിക്കായിരുന്നു. എന്തായാലും 0484-2-4-2-8-1-0-1
1: കാണിക്കാതെ.
2: ഹലോ
1: ഹലോ,
2: ആരാണ്? പറയോ. ഇഞ്ചത്തൊട്ടിന്നാണ്, ഇടുക്കിയില് അല്ലേ? ആ, ആരൊക്കെ ഉണ്ട് വീട്ടില് ഗോപി ചേട്ടാ? അപ്പൊ ഇന്നത്തെ പ്രവേശനോത്സവ വിശേഷം ഒന്നും പറയാനില്ല, ഇന്നത്തെ സ്കൂളിൽ പോയ വിശേഷം ഒന്നും പറയാനപ്പോ ഇല്ല അല്ലേ?
0: അത്
1: ശരി.
0: മഴക്കാലത്താണ് പോയിട്ടുള്ളത്, കൊടയൊക്കെ മേടിച്ചോണ്ട് വന്ന് പുഴ തോട്ടില് പിടിച്ചോണ്ട് വരും, വീട്ടില് വരുമ്പോ തല്ലിയിട്ടു.
1: വളരെ മനോഹരമായ ഓർമ്മകൾ അല്ലേ,
2: അടിപൊളി.
1: അപ്പോ മക്കളൊക്കെ അടുത്തുണ്ടോ? അതോ
0: മക്കളെ മോളെ കല്യാണം കഴിച്ച ഒരു കുഞ്ഞുണ്ട്, 1.5 വയസ്സായി.
1: സ്കൂളിൽ പോവാറായിട്ടില്ല.
2: 1.5 വയസ്സായിട്ട്. എന്താ കുഞ്ഞിന്റെ പേരെന്താണ്?
1: മനസ്സിലായി മനസ്സിലായി. ഇഞ്ചത്തൊട്ടി തൂക്കുവാലം.
2: ഇഞ്ചത്തൊട്ടി പോകുമ്പോ പിന്നെ വിശക്കും വിളിക്കാൻ വീടായ നമുക്ക്. കിട്ടിയില്ലേ?
1: അപ്പൊ കിട്ടിയില്ലേ? ഓക്കെ എന്നാ,
2: ഒരുപാട് സന്തോഷം. നല്ല പാട്ട് വെച്ചുതരാട്ടോ.
3: ഓക്കെ,
2: പയ്യല പാട്ട് നോക്കട്ടെ, നോക്കട്ടെ, പയ്യല പാട്ട് എടുത്ത് വെച്ചേക്കാം. ഓക്കെ, താങ്ക് യു ചേട്ടാ. ആഹാ, അടടാ പടടാ പാട്ടൊക്കെ അറിയാം ചേട്ടന്. യെസ്. അപ്പൊ ഒരുപാട് ഇഷ്ടത്തോടെ വിശേഷങ്ങൾ പറഞ്ഞു വിളിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് ഇനി രണ്ട് പാട്ട് സമർപ്പിക്കുന്നുണ്ട്. നേരത്തെ നമ്മുടെ ഹരിക്കും ഇന്ദുവിനും മഴയ്ക്കും വേണ്ടിട്ട് രണ്ട് പാട്ട് വരുന്നുണ്ട്. ഞാൻ ചന്ദ്രോത്സവത്തിന്റെ പാട്ട് വെച്ചിട്ടുണ്ടായി, ചന്ദ്രോത്സവം. പിന്നെ കുറുമ്പ അല്ലേ?
1: കുറുമ്പ
2: ദേ വരുന്നു, കുറുമ്പനും ചന്ദ്രോത്സവവും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി. ഹലോ, ഇതാരാണ്? ചന്ദ്രിക. എവിടെ നിന്നാണ്?
2: പെരുമ്പാവൂർ.
3: എന്തൊക്കെയുണ്ട്?
2: ജൂൺ 13
3: ബർത്ത്ഡേ ആണ്. എത്രാം ക്ലാസ്സിലാ
2: പഠിക്കുന്നത്?
1: എന്താണ് കുഞ്ഞാവയുടെ പേര്? ഗൗരി പാർവതി. എന്താ വിളിക്കണേ കുഞ്ഞിനെ? അല്ലമ്മ, കുഞ്ഞു അവൻ എന്താ വിളിക്കാ നിങ്ങള്?

0: മുത്തു
1: മുത്തു
0: മുത്തു
1: മുത്തുമണി.
0: ഞങ്ങൾ വിചാരിച്ചു സ്കൂളിൽ പോയ വിശേഷങ്ങളൊക്കെ പറയാനായിട്ടായിരിക്കും വിളിച്ചത്. അയ്യോടാ, അതൊക്കെ കണ്ടോണ്ടിരിക്കായിരുന്നു.
1: ഈ പാരന്റ്സിന്റെ തലവട്ടം കാണുമ്പോഴേ മക്കൾക്ക് അറിയുള്ളൂ. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങള് നോക്കിക്കോളും ടീച്ചർമാരെ.
0: അവിടെ അംഗനവാടിയിൽ പോയി ഇരിക്കാറുണ്ടോ അല്ലെങ്കിൽ
1: കാണാറുണ്ടോ? അവരൊക്കെ സൗഹൃദമാണോ?
0: ആണല്ലേ. അവിടത്തെ കുട്ടികളായിട്ടൊക്കെ കമ്പനിയാണോ? അപ്പൊ
1: അപ്പൊ ഒരു കാര്യം ചെയ്യണം, നമ്മുടെ കുഞ്ഞുമാവയുടെ പിറന്നാളിന്റെ അന്ന് അംഗനവാടി പോയിട്ട് അവിടെ എല്ലാ പിള്ളേർക്കും മധുരം മേടിച്ചു കൊടുക്ക കേട്ടോ. സന്തോഷാവട്ടെ ഞങ്ങള് കേട്ടോ. ഓക്കെ അമ്മ, സന്തോഷം. നല്ല പാട്ട് വെച്ചാൽ കുഞ്ഞിന് കേട്ടോ. അങ്ങനെയൊക്കെയാണല്ലേ, കുഞ്ഞുമക്കൾക്കൊപ്പം ചെലവഴിക്കാൻ ഒരു സമയം വെറുതെ കളയരുത്. അവർക്ക് മധുരം കൊടുത്ത്, സന്തോഷങ്ങൾ കൊടുത്ത്, സമ്മാനങ്ങൾ കൊടുത്ത് തൊന്തിലുമാക്കി മാറ്റണം അല്ലേ കുട്ടേട്ടാ?
0: തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കുട്ടേട്ടാ.
1: യെസ്, കഴിഞ്ഞ ദിവസം വേറെ കാര്യം, ഞാൻ സിമിയുടെ പ്രോഗ്രാമിനുള്ള കേട്ടൊരു കാര്യം, ശിംജേച്ചൻ ചേട്ടൻ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോ അപകടം പറ്റി ആരെയോ രക്ഷിച്ച കഥ
0: കേട്ടോ. പറയാൻ പാടില്ല എന്നാലും
1: എന്നാലും അതൊരു പ്രചോദനമാകണം കേട്ടുകൊണ്ടിരിക്കുന്ന കുറെ പേർക്ക്. അതുപോലെയാണ് ഇതും അനുകരണീയമായ മാതൃകകൾ നമ്മുടെ സന്തോഷങ്ങളിൽ കൊച്ചുകുട്ടികൾക്കൊപ്പം അല്ലെങ്കിൽ വൃദ്ധ ആൾക്കാർക്കൊപ്പം. അല്ലെങ്കിൽ
0: നമ്മളുടെ സന്തോഷം എന്ന് പറയാം, മറ്റുള്ളവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. ഇത് വെറുതെ ഒരു
1: ഫിലോസഫി അല്ല.
0: നമ്മൾക്ക് മറ്റുള്ളവരും സന്തോഷിക്കുകയും ചിരിക്കുകയും കാണുമ്പോൾ ഉണ്ടാവാനായിട്ട് സന്തോഷം ഉണ്ടല്ലോ.
1: വിശന്നിരിക്കുന്ന ഒരു യുവാവിന്, ഒരു യുവതിയായ സഹോദരി വേറെ നെഞ്ച ഭക്ഷണം മേടിച്ചു കൊടുക്കുമ്പോൾ അമ്മ ഒരു ചിരി ഉണ്ടാവും, അത് കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാവും ഇല്ലേ?
0: തീർച്ചയായിട്ടും
1: ഇല്ലേ?
0: തീർച്ചയായിട്ടും. പക്ഷേ എനിക്ക് മനസ്സിലായി അറോട്ടേക്കോട്ടെ പോയത്. പക്ഷെ ഈ സമയത്തിനുള്ളിൽ മേടിച്ചു തരില്ല.
1: പാട്ടിലേക്ക് പോകാം,
0: നമുക്ക് പാട്ടിലേക്ക്
1: പോകാം. പാട്ടും
0: യുവാവ് പാട്ടിട്ട്
1: തിരിയാത്ത കൂട്ടും.

0: വീണ്ടും സ്വാഗതം മോണ്ടഗോ ഡ്രൈ ടൈം മ്യൂസിക്കിലേക്ക്. അപ്പൊ 6:30 മുന്നേ സ്കൂൾ വിശേഷം പറയാൻ വേണ്ടിയിട്ട് സജേട്ടൻ. എന്താണ് സജേട്ടാ, കുറെ കാത്തു നിന്നല്ലേ പാവം?
1: കുറെ കാത്തു നിന്നു, എന്നാലും സാറല്ലേ എനിക്ക് ഒരു ഫോണിൻ പ്രോഗ്രാമിലേക്ക് വിളിക്കാൻ പറ്റിയത് വളരെ സന്തോഷം.
2: ആദ്യമായിട്ടാണോ?
1: രാവിലെ എന്ന് വരുമ്പോ ഈ സഫാരിയുടെ പ്രോഗ്രാം
0: ഉണ്ടല്ലോ, സഫാരി ടൈം,
2: സഫാരി ടൈം,
1: അതിലേക്ക് ഞാൻ ഡെയിലി വിളിക്കാറുണ്ട്. ഞാൻ ഇന്ന് ട്രാവൽ ചെയ്തു വരുമ്പോ, എന്റെ വീട് പിറവത്താണ്, ഞാൻ ജോലി ചെയ്യുന്നത് പെരുമ്പാവൂരാണ്.
0: എന്താണ് തൊഴിൽ മേഖല?
1: പക്ഷെ ഞാൻ രാവിലെ വിളിച്ചാൽ എനിക്ക് ഒരിക്കലും
0: കിട്ടുന്നത്. എന്താ ചെയ്യുന്നത്?
1: ഞാനൊരു കമ്പനിയുടെ ഫിനാൻസ് മാനേജറാണ്.
0: അതാണ്. വീട്ടിൽ ആരൊക്കെയാണ്?
1: വീട്ടില് വൈഫ്, 3 മക്കളുണ്ട്.
0: മക്കളൊക്കെ പഠിക്കുകയാണോ? അല്ലെങ്കിൽ
1: മക്കള് പഠിക്കുന്നു.
2: ഏതൊക്കെ ക്ലാസ്സുകളിലാ?
1: ഏറ്റവും ഇളയാള് പഠിക്കുന്നത് 9th. പിന്നെ ഒരാള് പഠിക്കുന്നത് ഡിഗ്രി ഫസ്റ്റ് ഇയർ.
0: ഹൈസ്കൂളിലും പ്ലസ് ടുവിലും ഡിഗ്രി എല്ലാ തലത്തിലും മക്കളുണ്ട്. ഗ്രേറ്റ്. പുള്ളിക്കാരി വർക്ക് ചെയ്യുന്നുണ്ടോ മക്കളുടെ അമ്മ?
1: ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, എന്റെ ബ്രദർ ഒരു പാട്ടുകാരനായിരുന്നു, സൈനോജ് എന്നാണ് പേര്. ആള് ചെറുപ്പത്തിലും വെച്ചുപോയി.
0: അയ്യോ.
1: അപ്പൊ പുള്ളി പാടിയ പാട്ടാണ് ഇവർ വിവാഹിതരായ.
2: അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ, അതേ നമ്മളുടെ മരിച്ചുപോയ ഫിലിമിലുണ്ടായിരുന്ന
1: ഇവർ വിവാഹിതരായ.

0: അദ്ദേഹം പാടിയതല്ലേ?
1: ആ സൈനോജ് പാടി
0: ഓ
1: പാട്ടായിരുന്നു.
0: അയ്യോ, ഓ അദ്ദേഹത്തിന്റെ ബ്രദറാണോ?
1: ആ എന്റെ ഓൺ ബ്രദറാണ്, എന്റെ പേര് സൈജു എന്നാണ്, ആള് സൈനോജ്.
0: അയ്യോ,
2: പറഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായത് കേട്ടോ.
0: ശരി
2: സോറി.
0: കേട്ടോ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഈ പറഞ്ഞപ്പോഴാണ് എനിക്ക് ആരാണെന്നുള്ളത് മനസ്സിലായത്. അദ്ദേഹത്തിന്റെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല ആ പാട്ടിന്റെ. എനിക്ക് എനിക്ക് പാടാനൊരു അതല്ലേ ആ പാട്ട്. ആഹാ, അത് ശരി. ഓ
2: ഓ സാൻഡ്വിച്ച്,
0: അത് ശരി. ഓക്കെ, ഞങ്ങൾ പെട്ടെന്ന്
2: പെട്ടെന്ന് ഇമോഷണൽ ആയി പോയി, സോറി.
0: അതെ,
1: നല്ല ഭംഗിയുണ്ട് കേൾക്കാനൊക്കെ, നല്ല സുഖമുണ്ട് കേൾക്കാൻ.
0: താങ്ക് യു.
2: അപ്പോ സജേട്ടാ, മക്കൾക്ക് വേണ്ടിയിട്ട്, ഇന്ന് പ്രവേശനോത്സവത്തിലേക്ക് എത്തിയ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് ആ പാട്ട് തന്നെ വെച്ചുകൊടുക്കാം. സനേട്ടൻ പടി വെച്ചുകൊടുക്കാം, ഏറ്റവും സന്തോഷം. ഇത്രയധികം അനുജന ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന ഒരു ഏട്ടന് വേണ്ടിയിട്ട് ആ പാട്ട് ഞങ്ങളുടെ ഡെഡിക്കേഷൻ ആയിട്ടും കേട്ടോ. വീണ്ടും വിളിക്കും, നമുക്ക് സംസാരിക്കാം.
0: എന്താണ് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ?
2: പറഞ്ഞു.
1: വളരെ സന്തോഷമുണ്ട്
2: മക്കളോട് തിരക്കി എന്ന് പറയും കേട്ടോ, മക്കളുടെ അമ്മയോടും. ഓക്കെ,
0: ബൈ
2: ചേട്ടാ, സന്തോഷം. ഇതാണ് ചില സന്തോഷങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോ നമുക്ക് അത്രയും അറിയാവുന്ന നോട്ട് ചെയ്ത ചില സങ്കട വാർത്തകൾ കേൾക്കുമ്പോ.
0: അതെ അതെ,
2: ഒരു
0: അദ്ദേഹത്തിന്റെ പാട്ടുകള് ഒരു പ്രാവശ്യം ഒരു ഇതില് നമ്മൾ പ്രോഗ്രാമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
2: ആണോ?
0: ഉണ്ടായിരുന്നു, ഇപ്പോഴല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന്
2: ഈ ഒരു പേര്. യെസ്, അപ്പൊ എന്തായാലും ആ കലാകാരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ ആ സ്നേഹത്തിന്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ ആശംസകൾക്കും കൂടി വേണ്ടിയിട്ട് ആ പാട്ട് കൊടുക്കാണ്. എനിക്ക് പാടാനൊരു പാട്ടല്ലേ ആ പാട്ട്. യെസ്, അപ്പോ കേട്ടോണ്ടിരിക്കുന്നത് റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഓൺ ദ ഗോ ട്രൈ ടൈം മ്യൂസിക് ആണ്. ഇനി നമുക്ക് ഗെയിം സോണിലേക്ക് പയ്യെ കിടക്കാം.
0: ഓക്കെ,
2: നമ്മളിവിടെ കേട്ടോ ആർ ജെ ശരത്തും
0: ആർ ജെ സിനിയും.

0: എന്തായാലും നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായിട്ട് നമ്മളിങ്ങനെ ഓൺ ദ ഗോ ആയിട്ട് മ്യൂസിക്കിൽ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോകുന്ന കഥ ഇനി ഗെയിമാണ്. എത്രമാത്രം ഗെയിമുകൾ ഒരുപാടുണ്ടല്ലോ, അതിൽ നിന്നും ഏത് ഗെയിമാണ് ഇന്ന് സിമി പ്രിയപ്പെട്ട ലിസ്ണേഴ്സിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്?
1: ഞാൻ മാത്രോ?
0: മൊരാളി അല്ല, മൊരാളി ശരിക്കുള്ള മൊരാളി, മൊരാളി പറ മൊരാളി.
1: അങ്ങനെയാണെങ്കിലുണ്ടല്ലോ നമുക്ക് ഒറ്റയാനാര്
0: ആ കാട്ടിൽ ഒറ്റക്കുള്ള ആനയാണ് ഒറ്റയാൻ എന്ന് പറയുന്നത്, പടയപ്പയൊക്കെ പോലെ. എന്നോടൊന്നും പറയൂല, നിങ്ങൾ നാട്ടിലോട് മുഴുവൻ പറയും, എന്നോട് പറയൂല. നീ എന്നാണ് നീ പോട്ടെ, ഇത് പറയും. നമ്മൾ എന്താ ഒറ്റ ഉദ്ദേശിക്കുന്നത്?
1: അതായത് നമ്മളൊരു നാല് ഓപ്ഷൻ തരും.
0: ഓട് വൺ ഔട്ട് മലയാളത്തിൽ പറ.
1: അങ്ങനെ ഓ മലയാളത്തിൽ പറയണം അല്ലെ? ഓക്കെ, ഓഡ് വൺ ഔട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നാല് ഓപ്ഷൻ തരും, അതിൽ ഒരെണ്ണം മാത്രം അതിൽ ചേരാതെ
0: പിടുത്തില്ലല്ലോ.
1: വഴക്കിട്ട് നിൽക്കുന്ന ആരാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം
0: അത്രേ ഉള്ളൂ. അപ്പോ കൂട്ടത്തിൽപ്പെടാത്തത് ആരാണ് എന്താണ് എന്ന് ഞങ്ങളോട് പറയാനായിട്ട് ഗംഭീരമായ കാവിലെ പാട്ട് മത്സരം പോലെയുള്ള ഒരു മത്സരത്തിൽ നിങ്ങൾ ക്ഷണിക്കുകയാണ്. 0484242801 നമ്പറിലേക്ക് ക്ഷണപ്പെടുകയെന്ന് വിളിക്കുക, ഗെയിമിൽ പങ്കെടുക്കുക, എന്നിട്ട് ഞങ്ങളെ തോൽപ്പിക്കുക.
1: അപ്പോ
0: ചിരിചിരിയോ പാട്ട് വരുന്നു. ഇത് ആകാശവാണി കൊച്ചി FM Rainbow 107.5. സിമിയാണ്, ശരത്താണ് കൂടെ.

0: ബാക്ക് ടു ദി ഷോ. സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 36 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് 04-44-242-81-01 നമ്പറിലേക്ക് വിളിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ ഗെയിമിൽ പങ്കെടുക്കാൻ പറഞ്ഞു. ഗെയിം ഇതായിരിക്കും കൂട്ടത്തിൽ പെടാത്തത് കണ്ടുപിടിക്കാനായിട്ട്.
1: ഇപ്പൊ കോൾ ഉണ്ടല്ലോ.
0: യെസ് യെസ്, കണക്ട് ചെയ്യാം നമുക്ക്. ഹലോ,
1: അത് ശരിയായില്ല ഏട്ടാ, അത് ശരിയായില്ല.
0: വളരെ മോശം. അപ്പൊ നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാല്, ഗെയിമിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ താങ്കൾ ഒരു ഒരു
1: ഞാൻ പറയാം. ജോസഫ്, ചന്ദ്രചൂഡൻ, അലി ഇമ്രാൻ, മാധവൻ.
0: ഓക്കെ, ഇതിൽ കൂട്ടത്തിൽപ്പെടാത്ത ആരാണെന്നല്ലേ? ഇപ്പൊ പറഞ്ഞുതരും. ഹലോ,
1: അതെന്താണ് സൗണ്ട് ഉണ്ടാക്കി ഹലോ പറയാനായിട്ട് വന്നിട്ട് പോയോ? പോട്ടെ ശരത്, കരണ്ട കരണ്ട.
0: 8-4-2-4-2-8-1-0-1
1: കമലഹാസനാണ് ഉദ്ദേശിച്ചത്.
0: ഞങ്ങളുടെ മാതാ, ഞാൻ കമലഹാസനാവും സിമി. അപ്പൊ എന്തായാലും പെട്ടെന്ന്
1: ഇതുപോലെ തന്നെ. പാവം കമലഹാസന് കണ്ണിട്ടാതിരുന്നാ മതിയായിരുന്നു.
0: കമലഹാസൻ അല്ല, കമലഹാസൻ. ഈ മലയാളികൾ പൊതുവെ ചില പേരുകൾ
1: അങ്ങനെയൊക്കെയാണ്.
0: കമലഹാസൻ പറയൂ.
1: കമൽഹാസൻ കുട്ടി പറയൂ.
0: ഞാൻ പറയണം അല്ലേ?
1: ജോസഫ്.
0: ജോസഫ്,
1: ജോസഫെ, കുട്ടിക്ക് മലയാളം അറിയാം.
0: ഓക്കെ, പിന്നെ ചന്ദ്രചൂഡൻ.
1: ചന്ദ്രചൂഡൻ. അലി ഇമ്രാൻ.
0: അലി ഇമ്രാൻ. അലി ഇമ്രാൻ.
1: മാധവൻ.
0: മാധവൻ.
1: ഈ മാധവൻ പറയുമ്പോഴുള്ള കോള് വരണെന്തെന്നാവോ?
0: വീണ്ടും മാധവൻ. ഹലോ,
1: ആരെങ്കിലും ഉണ്ടോ?
2: ഗുഡ് ഈവനിംഗ്.
0: ഗുഡ് ഈവനിംഗ്. ആരാണ്?
1: ബാലാജി. ബാലാജി.
0: ബാലാജി
1: ഫ്രം എവിടെയാണ്?
2: കുറ്റിപ്പുഴ.
1: കുറ്റിപ്പുഴ.
0: കുറ്റിപ്പുഴ എവിടെയാണെന്നറിയോ? സിമിക്കറിയില്ല,
2: എനിക്കറിയാം.
1: പിന്നെ
0: ആണ് സിമിക്ക് ഒന്നും അറിയില്ല സാർ.
1: ഞാൻ കേട്ടിട്ടുണ്ട്, അറിയാം അറിയാം.
0: അങ്ങ് അധ്യാപകനാണോ?
1: കേൾക്കുന്നില്ല. ഹലോ,
0: അറിയാന്ന്, നമുക്കറിയാലോ. കുറ്റിപ്പുഴ യു പി സ്കൂളിലെ ടീച്ചറായിരുന്നു എന്റെ വല്യമ്മ. മരിച്ചോ വല്യമ്മ? ജയശ്രീ എന്ന് പറയും, സംസ്കൃതം ടീച്ചറായിരുന്നു അവിടുത്തെ. അങ്ങ് അധ്യാപകനാണോ? പക്ഷെ അധ്യാപകന്റെ ഒരു ഗാംഭീര്യം, ഒരു ഒരു സംസാരം. അതെ അതെ. എന്തായിരുന്നു പ്രൊഫഷൻ, ജോലി എന്തായിരുന്നു നിങ്ങൾക്ക്?
1: കേട്ടില്ല.
0: കേട്ടില്ല.
1: കൃഷി, കർഷകനാണ്.
0: അപ്പോൾ നമ്മൾ ഇവിടെ ഉദാഹരണങ്ങളായിട്ട് ഒരു ചോദ്യം ചോദിച്ചിരുന്ന അത് വേറെ ചോദ്യം ചോദിക്കും, എളുപ്പമുള്ള ചോദിക്കാൻ തീർത്തു. അതായത് ഒരു 3-4 പേരുകളിൽ നിന്ന് കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന് അങ്ങ് നമ്മളോട് പറയണം. കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന്,
1: അതിനോട് ചേർന്ന് നിൽക്കാത്ത, ഒരെണ്ണം ഒറ്റയാനായിട്ട് മാറി നിൽക്കുന്നുണ്ടാവും.
0: ഓക്കെ,
1: പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞോട്ടെ
0: പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ. യെസ്, അപ്പൊ നമ്മള് ഞാൻ ചോദിച്ചോട്ടെ?
1: തീർച്ചയായിട്ടും.
0: ബംഗാരപ്പള്ളി. ബംഗാരപ്പള്ളി. കേസർ. കേസർ. കേസർ. കേസർ. കേസർ.
1: കേസർ.
0: ബംഗാരപ്പള്ളി. കേസർ. ടീൻഡുടി. ടീൻഡുടി. ആ, ഹിമസാഗർ.
2: ഹിമസാഗർ.
0: ഇതിലേതാണ്
1: കൂട്ടത്തിൽപ്പെടാത്തത്?
2: കൂട്ടത്തിൽപ്പെടാത്തത്
0: ശരിക്കും ആലോ കൃഷിക്കാരാ. ബംഗാരപ്പള്ളി, കേസർ, ടീൻഡുടി, ഹിമ

0: ഹിമസാഗർ എക്സ്പ്രസ് ആയിരിക്കും ഉദ്ദേശിച്ചത്.
1: എന്താണ് ചേട്ടാ ഈ കളഞ്ഞില്ലേ? പോട്ടെ, എന്തായാലും അടുത്ത ആൾ ഉത്തരം പറയാൻ നോക്കാം നമുക്ക്. അതുവരെ കേട്ടിരിക്കുക കേട്ടോ. ഓക്കെ,
0: ഓക്കെ, ബൈ, താങ്ക് യു,
1: ബൈ കൃഷിക്കാരാ. ടാറ്റാ. യെസ്, അപ്പോ കൃഷിക്കാരെ, ഇതിലെ ഞാൻ കൃഷിക്കാരെ സഹായിച്ചുകൊണ്ട് കൊടുത്തത് ഇഷ്ടപ്പെട്ടില്ല. ടീൻഡൂടിയുടെ അല്ലേ പറയണ്ട, പറയണ്ട, അപ്പൊ ഉത്തരം പറഞ്ഞുകൊടുക്കലേ പോവും. എന്തായാലും 04848241
0: എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ദേ വിളി വന്നിട്ടുണ്ട്. കണക്ട് ചെയ്താൽ
1: സിമി നമുക്ക് സംസാരിക്കാം. ഹലോ,
0: ആരാണ്
1: ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ
1: കൃഷ്ണകുമാറാണ്. മാളേന്ന് മർത്തമ്പടി. ഏയ് നമ്മടെ കൃഷ്ണകുമാർ, എന്തൊക്കെയുണ്ട് ശേഷം? എളുപ്പമുള്ള ചോദ്യം ചോദിക്കാൻ പോവാട്ടാ. നല്ല സുഖായിട്ട് പോണു ബ്രോ. കൃഷ്ണകുമാറിന് സുഖാണോ? ഇവിടെ സിമി ഇരിപ്പുണ്ട്. സുഖവരം ചോദിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കുക.
0: സുഖാണ്, നല്ല സുഖാണ്.
1: അപ്പൊ ചോദ്യം വരട്ടെ. ബംഗാരപ്പള്ളി, കേസർ, ടീൻഡുടി, ഹിംസാഗർ, ഇതിലേതാ കൂടുതൽപ്പെടാത്തത്? ബാക്കിയൊക്കെ എന്തുട്ടാ? ബംഗാരപ്പള്ളി എന്തുട്ടാന്നറിയോ? ബംഗാരപ്പള്ളി
0: ഇന്നലെ ഇന്നും കൂടി ഉച്ചക്ക് പുള്ളി ചേരി വെച്ചിട്ടുണ്ടാവും.
1: ബംഗാരപ്പള്ളിയും കൊണ്ട് ഇല്ലേ
0: മാമ്പഴപ്പുളിശ്ശേരിന്ന് ഇഷ്ടാണോ?
1: ബംഗാരപ്പള്ളി മാങ്ങ.
0: ആ, മാങ്ങയാണ് ബംഗാരപ്പള്ളി. കേട്ടിട്ടില്ലേ? അതേ, മാങ്ങ കഴിക്കാൻ നേരത്തെ അതിനോട് ചോദിക്കാൻ പറ്റുമോ നീ ഏതേനാണെന്ന്?
1: അത് തന്നെ. എന്തായാലും ബാക്കിയെല്ലാം മാങ്ങയും
0: അവിടെ നിൽക്കട്ടെ. ടീൻഡൂടി എന്ന് എന്തുകൊണ്ടാ പറഞ്ഞേ? അത് തെങ്ങാണ്. അല്ല, കല്യാണരാമല്ലി ടീൻഡുടിയുടെ തെങ്ങ്.
1: ടീൻഡുടിയുടെ തെയ്യാണെങ്കിൽ ആടും, ആടില്ല. എന്താ കൃഷ്ണകുമാറിന് മനസ്സിലായില്ല എന്നുണ്ടോ? എന്നാ ഞാൻ ഒരു പാട്ട് വെച്ചു തരാം, മാമ്പഴം ആ മാമ്പഴം. ആ പാട്ട് കേൾക്കുമ്പോഴെങ്കിലും കൃഷ്ണകുമാർ പറയണം അത് മാങ്ങേന്റെ പേരാണെന്ന്. വെച്ചിരട്ടെ. താങ്ക് യു കൃഷ്ണകുമാറേ, ബൈ ബൈ. ഓക്കെ,
0: വിളിക്കണ്ടായിരുന്നു.
1: ബംഗാരപ്പള്ളി പുളിശ്ശേരി എങ്ങനെ പറയൂലേ നമ്മള്? ബംഗാരപ്പള്ളി. വേണ്ട, പാട്ട്
0: വെക്കാം.
1: വീണ്ടും തിരിച്ചു വരുന്നു ഞങ്ങൾ ഗെയിമിലേക്ക്. ഇനിയിപ്പോ ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും പെട്ടെന്ന് വിളിച്ചോളൂ. മാമ്പഴം ആ മാമ്പഴം പാട്ട് വരുന്നുണ്ട്.
0: മൽഗോവ മാമ്പഴം.
1: എൻജോയ് മാടി വെക്കൂ.

0: എന്തായാലും നമ്മളോടൊപ്പം ഒരു കുട്ടി കുറുമ്പി കഥ പറയാൻ വന്നിട്ടുണ്ട് കണക്ട് ചെയ്യട്ടെ എസ്മി ചേച്ചി.
1: തീർച്ചയായിട്ടും.
0: യെസ്, ഹലോ, ആരാണ്? ഹലോ, പേര് പറയോ.
1: കേട്ടില്ല.
0: എമ്മക്കുട്ടിയാണ്. ഇതാരാ? എമ്മക്കുട്ടി എവിടെന്നാ വിളിക്കണെന്ന് ഞാൻ പറയട്ടെ. നെട്ടൂരിന്ന്. എന്തു കുഞ്ഞോ? ഞാൻ ഇവിടെ ഒരു ആന്റി ഉണ്ട് കേട്ടോ. ആ ആന്റി എനിക്ക് ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചത്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതിന്റെ ഡയറി മിൽക്ക് സിൽക്ക് കഴിച്ചോണ്ടിരിക്കുക. കുഞ്ഞിന് വേണോ ഡയറി മിൽക്ക് സിൽക്ക്? ഏത് ക്ലാസ്സിലെ കുഞ്ഞു പഠിക്കണേ? അച്ചടാ, ആരൊക്കെ ഉണ്ട് വീട്ടില് കുട്ടിയുടെ?
1: ആന്റി കേട്ടത് കേട്ടത് ഒരു കുശുമ്പുണ്ടോ? ആന്റി കുശുമ്പി ആയിട്ടൊന്നും തോന്നിയില്ല, വേറെ ചിലൊരു കുശുമ്പി ആയിട്ട് തോന്നി.
0: ഇങ്ങോട്ട് കൊച്ചു നല്ല കൊച്ചാട്ടോ.
1: ആണോ?
0: കുഞ്ഞിന്റെ മുഴുവൻ പേരെന്താണ്? ഫുൾ നെയിം, ഫുൾ നെയിം. മനോജ് ഏട്ടന്റെ മോളാണല്ലേ. ആ എമ്മക്കുട്ടി, അച്ഛനെയാണ് അമ്മേനെയാണ് കൂടുതൽ ഇഷ്ടം? അച്ഛനെയാണ് അമ്മേനെയാണ് കൂടുതൽ ഇഷ്ടം? ഉമ്മച്ചിയുടെ മോളാണ്. അമ്മടാ, നിനക്ക് പലഹാരവും സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ ഉമ്മച്ചായ ഉണ്ടല്ലേ. കാന്താരി നല്ല കുട്ടിയായിട്ട് പഠിക്കണോ കേട്ടോ. കളിക്കണം, അവിടെ എല്ലാത്തിലും ആക്റ്റീവായിട്ട് പങ്കെടുക്കണം. എല്ലാവരും പറയണം എമ്മിക്കുട്ടിയാണ് അവിടുത്തെ മെയിൻ എന്ന് പറയിപ്പിക്കണം കേട്ടോ. സെറ്റ്.

0: അങ്കിളിന് ഉമ്മരോ?
1: എന്താ കേട്ടില്ല?
0: കൊച്ചിനോടാ അങ്കിളിനൊരു ഉമ്മരോ എന്ന് വെച്ചതാ.
2: മാറിപ്പോയി.
0: എമ്മിക്കുട്ടി
2: പോയോ?
0: സംസാരിച്ച് ഇവിടെ ആന്റി പറയണേ അങ്കിളിനൊരു ഉമ്മ തരാത്ത ഒരു കുട്ടിയാണെന്ന്. ഞാൻ പറയാം എന്റെ കുട്ടിനൊക്കെ ഒരു ഉമ്മായിരുന്നു. ഞങ്ങള് നല്ല, ഞങ്ങള് ഫ്രണ്ട്സ് ആണല്ലോ നമ്മള്. ഈ ആന്റിക്ക് ഒന്നും അറിയില്ല. അപ്പഴേ ഒരു ചോദ്യം ചോദിക്കട്ടെ, പറയൂ, ഉത്തരം പറയോ. ഉത്തരം പറയും. ആ ചോദിക്കട്ടെ, ഞങ്ങളെ മൂന്ന് ഒരു നാല് കൂട്ടുകാരുടെ പേര് പറയും. ആ കൂട്ടത്തില് പെടാത്തൊരാള്, ആ കൂട്ടത്തിൽ അയാൾ ഇല്ല, അയാളുടെ പേര് ഇപ്പൊ എനിക്ക് പറഞ്ഞു ആരാണെന്ന്. ആ കടുവ, സിംഹം, പൂച്ച, കരടി. ഇതിലാരാ കൂട്ടത്തിൽ പെടാത്ത ആള്? എടോ കടുവ, സിംഹം, പൂച്ച, കരടി.
2: ആരാ കരടിയെ വീട്ടിൽ കാണാറുണ്ടോ?
0: അച്ഛടാ, കൊച്ചിന് ഇഷ്ടം കരടിനെ വീട്ടിൽ വളർത്ത. വീട്ടുകാർ സമ്മതിക്കുന്നില്ല, അതുകൊണ്ടാണ്. നല്ല കുട്ടിയാട്ടോ. കുഞ്ഞിന് ഏത് പാട്ടാ വേണ്ടേ? ഇഷ്ടമുള്ള പാട്ട്. ഓ ഡോലാരയോ ആണോ? ഉമ്മിച്ചു പറഞ്ഞു നല്ല കുട്ടിയായിട്ട് മോള് പാടുന്ന. ഏത് പാട്ടാ പാടാൻ പോണേ? മാമനുണ്ടി ഏത് പാട്ട പാടിത്തരാൻ പോണേ?
2: ദേവദാസ്. ഫോണോ?
0: ഏത് പാട്ട് പാടിത്തരും ഇപ്പോ?
2: കേട്ടില്ല.
0: പിന്നെ കൊറേ ഡോലാരേ,
2: പിന്നെ ഒരു അഞ്ചാറ് ഡോലാരാ അല്ലേ?
0: എടാ മിടുക്കി കുഞ്ഞാട്ടോ.
2: ഇത് ആരാ ഈ പാട്ട്, ഈ പാട്ട് പഠിപ്പിച്ച ആരാ?
0: ഉമ്മിച്ച പഠിപ്പിച്ചേ. ആ പൂച്ച, പൂച്ച പുളകാന്താരി. അപ്പൊ മമ്മ പാട്ട് വെച്ചുതരാട്ടോ. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് തകർക്ക് പോയിട്ട്.
2: ഐ ലവ് യു ആണോ പറഞ്ഞ ഞങ്ങളോട്?
1: എന്താണ്
2: ഞങ്ങളോട് ഐ ലവ് യു ആണോ പറഞ്ഞതെന്ന് കുഞ്ഞ്?
0: ഓക്കെ മുത്ത്, ബൈ. അയ്യയ്യോ അടിപൊളി. എന്തായാലും ആ പ്രീ സ്കൂള് വൈബാക്കി വെക്കുന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. എമിക്കൊച്ചുണ്ടോ അവിടെ തകർത്തിരിക്കുള്ളു. ഇത് വേണം വൈകുന്നേരം വർത്താനൊക്കെ പറഞ്ഞ് എല്ലാത്തിനോടും മിണ്ടിയും കഥ പറഞ്ഞും സംശയങ്ങൾ ചോദിച്ചും കുറുമ്പ് കാണിച്ചും ഒക്കെ വളരട്ടെ ബാല്യം.
2: യെസ്,
0: പൊട്ടിപ്പോകാത്ത കളിപ്പാട്ടങ്ങളും വരച്ചു കോരിടാത്ത ചുമരുകളും.
2: അതെ, ഒരു നഷ്ടബാല്യത്തിന്റെ ഓർമ്മകളാണ്.
0: മലയാളിച്ചു ഉണർന്നു. അപ്പൊ പാട്ട് പോകട്ടെ. ഡോലാരി ഡോലാരി പിന്നെ കുറെ ഡോലാരി
2: കൂടി ഒരുമിച്ചിട്ടുള്ളൂ.
0: പ്രിയരെ, ഇനി 7:35 നമുക്ക് മലയാളത്തിൽ വാർത്തകളുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഡോലാരി സോങ് വരുന്നുണ്ട് അല്ലേ?
2: അതെ, തീർച്ചയായിട്ടും. അതെ,
0: അപ്പൊ നിരക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായിട്ട് ആർജി സിമിയും ശരത്തും കൂടെ ഓൺ ദ ഗോ ടൈറ്റ് മ്യൂസിക്കിൽ ഇനി ഡോലാരി സോങ്ങിലേക്ക് പോവുകയാണ്.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ജോസ്ന. പ്രധാന വാർത്തകൾ. വികസിത രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറുകൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്ത്രപരമായ പ്രതിരോധ കൂട്ടായ്മയുമായി ഇന്ത്യയും ഓസ്ട്രേലിയയും. ഇരുരാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യത്ത് ചരക്കുസേവന നികുതി വരുമാനത്തിൽ റെക്കോർഡ് വളർച്ച. കഴിഞ്ഞ മാസം ലഭിച്ചത് 1.94 ലക്ഷം കോടിയിലധികം രൂപ. മണ്ണും കൃഷിയിടവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണ അവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി. 22-ാമത് ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണം ഉൾപ്പെടെ 19 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് 2-ാം സ്ഥാനം. വാർത്തകൾ വിശദമായി. വികസിത രാജ്യങ്ങളുമായി വ്യാപാര കരാറുകളിൽ ഒപ്പുവയ്ക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വലിയ അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. കരാറിനെക്കുറിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യയിലെ MSME കൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലെ കയറ്റുമതികൾക്ക് ഒമാൻ വിപണിയിൽ മുൻഗണന ലഭിക്കുമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. 2-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർലസും ചർച്ചയ്ക്ക് സംയുക്തമായി നേതൃത്വം നൽകി. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ തലബന്ധം ഗണ്യമായി ശക്തിപ്പെട്ടിട്ടുണ്ടെന്നും വരും വർഷങ്ങളിൽ ഇത് കൂടുതലും രാജ്നാഥ് സിംഗ് പറഞ്ഞു.
1: In the coming years, we will work with a renewed momentum, effectively contributing to growth of bilateral defense relations. Excellency, today is the 5th anniversary of elevation of our relations to comprehensive strategic partnership. I appreciate the significant strides made in our bilateral relationship across a wide range of sectors.
0: ഇന്ത്യയും ഓസ്ട്രേലിയയും പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചതായും സമുദ്രമേഖലയിൽ ഇരുപക്ഷവും ഒരുമിച്ച് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും റിച്ചാർഡ് മാർലസ് പറഞ്ഞു. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തികം, പ്രതിരോധം, അതിർത്തി സുരക്ഷ, സംസ്കാരം തുടങ്ങിയ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. നിക്ഷേപം, ആരോഗ്യം, ഊർജ്ജം, നിർണായക ധാതുക്കൾ എന്നിവയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും തന്ത്രപ്രധാനമായ കലാസിറ്റ് പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാനും ചർച്ചയിൽ ധാരണയായി. രാജ്യത്തെ മൊത്തം വരുമാനത്തിൽ 3.2% വർദ്ധനവ്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിതരണം മെച്ചപ്പെട്ടതും ഇറക്കുമതിയിൽ നിന്നുള്ള വരുമാനം തുടർച്ചയായി വർദ്ധിച്ചതുമാണ് നേട്ടത്തിന് കാരണമായത്. ഇതോടെ കഴിഞ്ഞ മാസം ലഭിച്ച ആകെ GST വരുമാനം 1,94,000 കോടി രൂപ കടന്നു. കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ ഇത് 1,88,000 കോടി രൂപയായിരുന്നു. മണ്ണും കൃഷിയിടങ്ങളും സംരക്ഷിക്കുക, കർഷകരിൽ ശാസ്ത്രീയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിയായ ഖേത് ബചാവോ അഭിയാന് തുടക്കമായി. മധ്യപ്രദേശിലെ റാംസിയ ഗ്രാമത്തിൽ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ 1 മാസം നീളുന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക സർവകലാശാലകളും കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളും ജനപ്രതിനിധികളും ക്യാമ്പയിനിൽ പങ്കാളികളാകും. മണ്ണുപരിശോധന, ജൈവകൃഷി, ജലസംരക്ഷണം എന്നിവയ്ക്കൊപ്പം വ്യാജവിത്തുകളും വളങ്ങളും തിരിച്ചറിയാനുള്ള വിവരങ്ങളും കർഷകർക്ക് നൽകും. വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണ അവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കി. അദാലത്തുകൾക്ക് പരസ്പര ഒത്തുതീർപ്പുകൾക്ക് മാത്രമേ അവകാശമുള്ളൂ.

0: എന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഉന്നാവോയിൽ അതോറിറ്റിക്ക് മുന്നിലുണ്ടായ ഒത്തുതീർപ്പ് വിവാഹമോചനമായി കണക്കാക്കി ഭർത്താവ് പുനർവിവാഹം ചെയ്തതിനെതിരെ ഒരു സ്ത്രീ നൽകിയ ഹർജിയിലാണ് ഈ നിർണായക ഉത്തരവ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോങ്കോങ്ങിൽ നടന്ന 22-ാമത് ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവും അടക്കം 19 മെഡലുകളുമായി ഇന്ത്യ 2-ാം സ്ഥാനം നേടി. മികച്ച പ്രകടനം കാഴ്ചവച്ച ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കായിക താരങ്ങളുടെ ദൃഢനിശ്ചയത്തിന്റെയും മികവിന്റെയും പ്രതിഫലനമാണ് ഈ മികച്ച പ്രകടനമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിയറ്റ്നാമിൽ നടക്കുന്ന അണ്ടർ 17 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണവും 3 വെള്ളിയും 5 വെങ്കലവും അടക്കം 10 മെഡലുകൾ നേടി ഇന്ത്യൻ വനിതാ ടീം മികച്ച പ്രകടനം കാഴ്ചവച്ചു. 43 കിലോഗ്രാം വിഭാഗത്തിൽ ദീക്ഷയും 73 കിലോയിൽ ഗരിമയും ഇന്ത്യയ്ക്കായി സ്വർണം നേടി. നികിത, അന്തര, താനിയ എന്നിവർ വെള്ളി മെഡലുകളും പലക്, അനാമിക, അക്ഷര, സാക്ഷി, മാന്യ എന്നിവർ വെങ്കലവും നേടി. ജലഗവേഷണ വികസനത്തെ സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ ശില്പശാല കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്രസിംഗും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ജലവിഭവ നിരീക്ഷണം, മാനേജ്മെന്റ് എന്നിവയ്ക്കായി ഉപഗ്രഹ അധിഷ്ഠിത ആപ്ലിക്കേഷനുകളും നൂതന സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തുന്നതിനുള്ള ധാരണാപത്രത്തിൽ ജലശക്തിയും ISROയും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ജലക്ഷാമത്തിനുള്ള പരിഹാര ചർച്ച ചെയ്യുമെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി CR പാട്ടീൽ പറഞ്ഞു. വികസിത ഭാരതം 2040 സാക്ഷാത്കരിക്കുന്നതിന് നൂതനാശയങ്ങളുടെയും പുതിയ സാങ്കേതിക വിദ്യകളുടെയും സംയോജനം അനിവാര്യമാണെന്നും ശ്രീ പാട്ടീൽ പറഞ്ഞു. രാജ്യത്തിന്റെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ വളരെ വേഗത്തിൽ വളരുകയാണെന്നും നിലവിലത് $9 ബില്യൺ ആണെന്നും സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. കുടിവെള്ളം, കാലാവസ്ഥാ പ്രതിരോധ ശേഷി, ജല ഉപയോഗ കാര്യക്ഷമത തുടങ്ങിയ മുൻഗണനാ മേഖലകളിൽ അത്യാധുനിക ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജൽശക്തി മന്ത്രാലയവും അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൌണ്ടേഷനും സംയുക്തമായി വാട്ടർ ഓൺ മഹാ എന്ന ദൌത്യം ആരംഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. കേരളത്തിൽ പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കമായി. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഈ മാസം 4 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. CMRLനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. CMRL സമർപ്പിച്ച അപ്പീലിൽ വാദം കേട്ട ശേഷമാണ് കോടതി നിർദ്ദേശം. അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. കേരളത്തിൽ പാൽവില വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. നീറ്റ് UG പുനഃപരീക്ഷ നിലവിലുള്ള എഴുത്തുരീതിക്ക് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ രീതിയിൽ നടത്തണമെന്ന ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ദേശീയ പരീക്ഷാ ഏജൻസി നിരവധി വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തേണ്ടതില്ലെന്ന് ജസ്റ്റിസുമാരായ PS നരസിംഹയുടെയും അരവിന്ദ് കുമാറിന്റെയും ബെഞ്ച് വ്യക്തമാക്കി. കേസിന്റെ തുടർവാദം July 27 മാറ്റിവച്ചു. രാജ്യത്തുടനീളം പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറുകൾ ഓരോ ഇന്ത്യക്കാരുടെയും ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്ത്രപരമായ പ്രതിരോധ കൂട്ടായ്മയുമായി ഇന്ത്യയും ഓസ്ട്രേലിയയും. ഇരുരാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യത്ത് ചരക്കുസേവന നികുതി വരുമാനത്തിൽ റെക്കോർഡ് വളർച്ച. കഴിഞ്ഞ മാസം ലഭിച്ചത് 1.94 ലക്ഷം കോടിയിലധികം രൂപ. മണ്ണും കൃഷിയിടവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഖേത് ബജാവോ അഭിയാൻ ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവ

സേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണ അവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി. 22-ാമത് ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണം ഉൾപ്പെടെ 19 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് 2-ാം സ്ഥാനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ഹലോ ഡ്രൈ ടൈം മ്യൂസിക്കിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരാളെ വിളിക്കാം കേട്ടോ സിമിയെ. ഹലോ
1: ഹലോ
0: ആരാണ്?
2: ഹലോ
1: ഹലോ
2: ആ പേരെന്താണ്?
1: ഗൗരി.
2: ഗൗരി, ഇന്ന് കൊറേ ഗൗരിയുടെ പേര് കേട്ടല്ലോ, രണ്ടു മൂന്ന് ഗൗരി ആയി.
0: ഗൗരി ലക്ഷ്മി. ഗൗരി എവിടെന്നാ വിളിക്കണേ കുഞ്ഞു?
2: കൊടുങ്ങല്ലൂര്.
0: അച്ഛൻ പറഞ്ഞുണ്ടല്ലോ. ഏത് ക്ലാസ്സിലാ പഠിക്കണേ ഗൗരി? ട്രാൻസ്ലേറ്റർ ആണ്.
2: കേട്ടില്ല
0: മോനെ, ഏത് ക്ലാസ്സിലാ പഠിക്കണേ? എന്നിട്ടാണ് അവിടുന്ന് ഒരാള് പറഞ്ഞു തരണ്ട വരുന്നത്? മിടിക്ക് കുഞ്ഞു, ഏത് സ്കൂളിലാ പഠിക്കണേ? ഏത് സ്കൂളിലാ പഠിക്കണേ? എന്നിട്ട് പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെ ഉണ്ടായത് സ്കൂളിൽ പോയിട്ട്? തുറന്ന് ഇന്ന് സ്റ്റാർട്ട് ചെയ്തോ സ്കൂള്? ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോ?
2: മഴ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ.
0: ആരാണ് കൂടെ ഉള്ളത് കുഞ്ഞിന്റെ? ഫോൺ രണ്ടുപേരും കൂടി എന്നെ സ്പീക്കറിൽ ഇട്ടേക്കാണോ?
2: റേഡിയോയിലാണോ ശ്രദ്ധിക്കുന്നത്? റേഡിയോയിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല.
0: ഫോണിൽ ശ്രദ്ധിക്കൂ കേട്ടോ. ചോദ്യം ചോദിക്കട്ടെ ഗൗരി കുട്ടിയോട്, ഉത്തരം പറയോ? ആ ചോദിച്ചോ.
2: ബുക്ക് കേൾക്കുന്നുണ്ടോ? ബുക്ക്, മാഗസിൻ, ന്യൂസ് പേപ്പർ, ടി വി, ഇതിലൊരെണ്ണം ബാക്കി മൂന്നാളെ അപേക്ഷിച്ചിട്ട് വേറിട്ട് നിൽക്കുകയാണ്. ആരാണ് അയാള്? ബുക്ക് പുസ്തകമില്ലേ നമ്മളുടെ? ബുക്ക്, മാഗസിൻ, ന്യൂസ് പേപ്പർ, ടി വി. ടി വി ആണോ? എന്തുകൊണ്ടാ?
0: ബുദ്ധിയാണ് ഗൗരിയുടെ മെയിൻ അല്ലേ കുഞ്ഞു?
2: അത് മാത്രമല്ല, മറ്റതൊക്കെ വായിക്കാനായിട്ട് പറ്റി. നമ്മൾ ഇരുന്ന് വായിക്കുന്നല്ലേ, ബുക്കും പേപ്പറും ന്യൂസ് പേപ്പറും മാഗസീനും. ടി വി കയ്യിലെടുത്ത് വായിക്കാൻ പറ്റില്ല.
0: കാലം മാറി എന്നാലും കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഗൗരിക്കുട്ടി മിടിക്കായിട്ട് ഉത്തരം പറഞ്ഞു കേട്ടോ. നല്ല പാട്ട് വെച്ചു. ഏതെങ്കിലും പാട്ട് വേണോ കുഞ്ഞിന്?
2: എല്ലാം മുത്തശ്ശനാണോ പറഞ്ഞേ?
0: വേഗം പറ ഗൗരിക്കുട്ടി.
2: അയ്യോ, ഇനി പഴക്കുറയണ്ട.
0: വാഴയിലെ പാട്ട് വെച്ചോ. വാഴയിലെ പാട്ട് വെച്ചോ. വാഴയിലെ പാട്ട്. പുതുമഴയോ?
2: സർവമായ.
0: അതാണ്
2: അടിക്ക് ശരത്തെ സർവമായ.
0: ഓക്കെ കുഞ്ഞ, വെച്ചോ. ബൈ ബൈ. കൊച്ചിന്റെ മുത്തശ്ശനും ബൈ ബൈ. ശരി, പാട്ടിലേക്ക് പോവാം നമുക്ക്. വിളിക്കൂ 0484-2-4-2-1-0-1. കൂട്ടത്തിൽ പെടാത്തത് ആരാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ടുള്ള ഗെയിം തുടർന്നു കൊണ്ടേയിരിക്കുന്നു.
2: 7 മണി കഴിഞ്ഞിട്ട് 43 മിനിറ്റ് ആയി. അതും കൂടി അനുസരിച്ചിട്ട് വേണം വിളിക്കാൻ.
0: വേഗം വേഗം ആയിക്കോളൂ.

0: വീണ്ടും ഒരു കോളർ വന്നിട്ടുണ്ട്. ഹലോ,
1: ഹലോ,
0: ആരാ വിളിക്കുന്നേ?
1: നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
1: ഞാൻ പാലക്കാട് എലപ്പള്ളി പഞ്ചായത്തു നിന്നാണ്.
0: പാലക്കാട് എലപ്പള്ളി. ഞാനോട് എലപ്പള്ളി ഹൈസ്കൂൾ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട് കഴിഞ്ഞൊരു അക്കാദമിക് ഇയറിൽ.
1: വ്യക്തമാവുന്നില്ലല്ലോ.
0: എലപ്പള്ളി സ്കൂളില് ഒരു ഗിരിജ ടീച്ചർ അറിയോ? ഗിരിജ ടീച്ചർ അറിയോ?
1: പുറത്തു വന്നാ സംസാരിക്കുന്നത്.
0: ഹലോ, എലപ്പള്ളി സ്കൂളിലെ എച്ച് എം എൻ അറിയോ?
1: ഹലോ,
0: അയ്യോ, പാലക്കാടത്ത് വിളിച്ചിട്ട് കേൾക്കുന്നില്ല. അതോ അത് അവിടുത്തെ എന്തെങ്കിലും കുഴപ്പമായിരിക്കും. നമ്മളിവിടുന്ന് വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. പേര് പറയാമോ?
1: എന്താണ്
0: പേര് പറയാമോ?
1: പേര് രവീന്ദ്രനാഥൻ.
0: ഓക്കേ, എലപ്പള്ളിയാണോ വീട്?
1: പാലക്കാട് ജില്ല എലപ്പള്ളി പഞ്ചായത്ത്.
0: ഞാൻ പറയുമായിരുന്നു, ഞാൻ അവിടെ എലപ്പള്ളി സ്കൂളിലെ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം.
1: എന്താണ്?
2: റേഡിയോയിലാണോ ശ്രദ്ധിക്കുന്നേ?
0: ഫോണിൽ ശ്രദ്ധിക്കൂ സർ. എലപ്പള്ളി വന്നിട്ടുണ്ടെന്ന് പറയായിരുന്നു ഞാൻ.
1: നിങ്ങളുടെ വോയിസ് ക്ലിയർ ആവുന്നില്ല.
0: ഓക്കേ സാർ, പാട്ട് വെച്ചാ കേട്ടോ. താങ്ക് യു. അയ്യോടാ പാവം, എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് അവിടെ. പാലക്കാടല്ലേ, മഴയുടെ കാറ്റിന്റെ ഒക്കെ ഇരിക്കും ചിലപ്പോ. എന്തായാലും ഇന്ന് കോൾ വിളിക്കാനുള്ള സമയമൊക്കെ തീർന്നുല്ലോ നമ്മുടെ. സോറി ഗായ്സ്. അപ്പൊ വീണ്ടും അടുത്ത പ്രോഗ്രാമിൽ അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടുന്നവരേക്കും നമുക്ക് യാത്ര പറയാം അല്ലേ?
2: അതെ, സമയം 7:49 ആയിരിക്കുകയാണ്.
0: ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും പാട്ടിനുള്ള സമയം കൂടി ഉള്ളു നമുക്ക്. പ്രിയപ്പെട്ടവരെ, ഇത്രയും സമയം സ്കൂൾ വിശേഷങ്ങൾ പറഞ്ഞിട്ടും ആ കൂട്ടത്തിൽ ചേരാത്തൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ലിസ്ണേഴ്സിനും പ്രത്യേകം നന്ദി പറയുന്നു. വിളിച്ചിട്ട് കണക്ട് ആക്കാൻ പറ്റാതിരുന്ന കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു.
2: അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഫോണിന്റെ

0: എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറയാൻ പറ്റില്ല. എന്നാലും
1: അതെ.
0: പാലക്കാടിലെ പ്രിയപ്പെട്ട അല്ലെ പുള്ളിയിലെ
1: അയ്യോടാ,
0: പഞ്ചായത്തിലെ പ്രിയപ്പെട്ട സുധമീനം വിളിച്ചിട്ടുണ്ട് മൂപ്പരായിരിക്കും. ഹലോ, എന്തോ റേഞ്ച് ഇഷ്യൂസ് എവിടെയോ ഉണ്ടായിട്ടുണ്ടാവും, സാരമില്ല.
1: ഓക്കെ, ഇത്രയും നേരം നമ്മൾ ഇത്രയും പേര് വിളിച്ചുകൊണ്ട് ചിലപ്പോൾ ഫോണിനെ അസൂയ തന്നിരിക്കും. നിർത്തിയിട്ട് പോടേ എന്ന് ഫോൺ തന്നെ പറഞ്ഞു.
0: അപ്പൊ ഒരുപാട് സന്തോഷത്തോടെ നല്ലൊരു ഒരു പ്രവേശനോത്സവത്തിന്റെ ഒരു ആലസ്യത എന്നൊക്കെ മാറി പുതിയ വർഷത്തിലേക്കുള്ള പ്രതീക്ഷകളുമായിരിക്കുന്ന കുഞ്ഞുങ്ങളോട്
1: എന്താണ് പറയാനുള്ളത്? ഹലോ,
0: അപ്പൊ യോഗമില്ല, നമുക്ക് അവസാനിപ്പിക്കാം.
1: മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്തു കേട്ടോ.
0: യെസ്, അപ്പോൾ ഓൺ ദി ഗോ ട്രൈ ടൈം മ്യൂസിക്കിൽ നിന്ന് ആർജി ശരത്തും
1: ആർജി സീമിയും ടാറ്റ ബൈ ബൈ പറയാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ. പരിപാടികൾ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്,
0: ഇസേതന്ത്രൽ വരുന്നുണ്ട്, തുടർന്ന് തുടർന്ന് ഇഷ്ടംപോലെ വെറൈറ്റി പ്രോഗ്രാംസ് നമ്മുടെ
1: ശ്രുതി മധുരമായി മനോഹരമായ ഗാനങ്ങൾ 9 മണി തൊട്ട് 11 മണി വരെ കേട്ടോളൂ. അടിപൊളി
0: അപ്പൊ അങ്ങനെ അങ്ങനെ വെറൈറ്റി പ്രോഗ്രാംസ് ഇവിടെ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. പ്രിയരെ, ശുഭരാത്രി നേർന്നുകൊണ്ട് 11 മണി വരെ നമ്മൾ ഉണ്ടാവും ഇവിടെ.
1: വേറെ എങ്ങും പോകാൻ സമ്മതിക്കില്ല.
0: ഗുഡ് നൈറ്റ് ഡിയേഴ്സ്. തൽക്കാലത്തേക്ക് സൈനിങ് ഓഫ് ഫ്രം ദി ഷോ ഓൺ ദി ഗോ ഡ്രൈ ടൈം
1: മ്യൂസിക്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകളുമായി ഞാൻ ശരത്. വികസിത രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറുകൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്ത്രപരമായ പ്രതിരോധ കൂട്ടായ്മയുമായി ഇന്ത്യയും ഓസ്ട്രേലിയയും. ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യത്ത് ചരക്കു സേവന നികുതി വരുമാനത്തിൽ റെക്കോർഡ് വളർച്ച. കഴിഞ്ഞ മാസം ലഭിച്ചത് 1.94 ലക്ഷം കോടിയിലധികം രൂപ. മണ്ണും കൃഷിയിടവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ അഭിയാൻ ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണ അവകാശം കുടുംബകോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി. തിരുവനന്തപുരം നഗരത്തിലെ ഓടകൾ, തോടുകൾ തുടങ്ങിയവയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ ഇറങ്ങി നടക്കേണ്ടവർ നിർബന്ധമായും എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സി സൈക്ലിൻ കഴിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നാളെ. 22nd ഏഷ്യൻ U20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണം ഉൾപ്പെടെ 19 മെഡലുകളുമായി ഇന്ത്യക്ക് 2nd സ്ഥാനം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow.
3: Isai Tendral.
4: Isai Tendral.

സ്പെഷ്യൽ ഇസൈ തെൻട്രൽ. കുഴന്തകൾ കിട്ടുന്ന നമ്മ കത്തുക്ക വേണ്ടിയ വിഷയങ്ങൾ നിറയെ ഇരിക്കു. അതിലെ ഫേസ്റ്റ് തിങ് കുഴന്തകളോടിയ ഇന്നസെൻസ് ദാ. പിടിച്ച ചോക്ലേറ്റ് എന്ത് തയക്കവും ഇല്ലാമ എല്ലാർക്കൂടെയോ അവങ്ക ഷെയർ பண்ணுவாங்க. വിട്ട് കൊടുക്കുന്ന എണ്ണത്തെ അവങ്ക കിട്ടുന്നതാ നമ്മ കത്തുക്കണം. അത് മട്ടും ഇല്ല, കാരണമേ ഇല്ലാമ சின்ன சின்ன விஷயங்கள் எப்படி என்ஜாய் பண்ணலாம் சிரிக்கலாம்னு அவங்க நமக்கு கத்து கொடுப்பாங்க.

0: ന്യൂസ് റെയിൻബോ. നമസ്കാരം. മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിങ്ങിന് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സ്വീകരണം നൽകി. വികസിത രാജ്യങ്ങളുമായി വ്യാപാര കരാറുകളിൽ ഒപ്പുവയ്ക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മണ്ണും കൃഷിയിടങ്ങളും സംരക്ഷിക്കുക, കർഷകരിൽ ശാസ്ത്രീയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിയായ ഖേത് ബച്ചാവോ അഭിയാന് തുടക്കമായി. 3 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന കണ്ണൂർ സർവകലാശാല വിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ചത് മികച്ച നേട്ടങ്ങളെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കേരളത്തിൽ പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കമായി. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. എൽ ഡി എഫിൽ നിന്ന് മുഹമ്മദ് മുഹ്സിനും യു ഡി എഫിൽ നിന്ന് ഷാനുമോൾ ഉസ്മാനുമാണ് സ്ഥാനാർത്ഥികൾ. മലയാള സിനിമയിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ പ്രതിനിധികളുമായി മന്ത്രി പി സി വിഷ്ണുനാഥ് ചർച്ച നടത്തും. നാളെ വൈകിട്ട് തിരുവനന്തപുരത്താണ് ചർച്ച. ന്യൂസ് റെയിൻബോ.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5. Musically yours.